ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ഞാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിച്ചാൽ ഇടപെട്ടാൽ ആ വ്യക്തി നല്ലതും മിത്രവും വിപരീതമായാൽ ശത്രു. അങ്ങനെയെങ്കിൽ മറ്റൊരാളിൻ്റെ ചിന്തയും ആശയങ്ങളും വിശ്വാസവും മനോഭാവവും എല്ലാം എൻ്റേതുപോലെ ആകണമല്ലോ. മനുഷ്യൻ വൈരുദ്ധ്യങ്ങളെ എതിർക്കുന്നു, വെറുക്കുന്നു. എന്നാൽ ജീവിതമെന്നത് വൈരുദ്ധ്യം നിറഞ്ഞതാണ്. വൈരുദ്ധ്യങ്ങളെ പരസ്പരം അംഗീകരിക്കലാണ് പ്രധാനം. മനുഷ്യൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് സത്യവും. നല്ലത് മാത്രമായാലും ദോഷമുള്ളത് മാത്രമായാലും മടുപ്പ് തോന്നില്ലേ? തെറ്റുകളിലൂടെ ശരിയും തെറ്റുകളിലെ തിരുത്തലും എല്ലാം സംഭവിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടം മാത്രമല്ല, വിരുദ്ധമായ മറ്റൊരാളുടെ ഇഷ്ടം കൂടി പരിഗണിക്കുമ്പോഴാകാം ബന്ധങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുക. ചിന്തിക്കാം.

0: ഇന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം കേൾക്കാം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ആത്മരഹസ്യം എന്ന ചങ്ങമ്പുഴിയുടെ കവിത കേൾക്കാം. ആലപിക്കുന്നു മധുസൂദനൻ നായർ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ രാജേഷ് എടവന പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 വായനശാലയുടെ പുനഃപ്രക്ഷേപണം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സേപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത ആത്മരഹസ്യം ആലപിക്കുന്നു പ്രൊഫസർ വി. മധുസൂദനൻ നായർ.

0: കാസവം പുരട്ടി മന്ദം.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ചങ്ങമ്പുഴയുടെ കവിത ആത്മരഹസ്യം, ആലപിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
4: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
3: സി എം വിസ്താര, അവർ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
4: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
4: സിഎം വിസ്താര നെല്ലൂന്നി.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
6: ഇന്ന് സെപ്റ്റംബർ 29, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 29 വർഷത്തിലെ 272 ദിനമാണ്. സെപ്റ്റംബർ 29 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1889 ഭാരവും അളവുകളും സംബന്ധിച്ച ജനറൽ കോൺഫറൻസ് നടന്നു. 1954 12 രാജ്യങ്ങൾ ചേർന്ന് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് സ്ഥാപിച്ചു. 1959 ഭാരതി സാഹ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി. 1991 ഹെയ്ത്തിയിൽ പട്ടാള വിപ്ലവം നടന്നു. 1994 ബാൾട്ടിക് സമുദ്രത്തിൽ MS എസ്റ്റോണിയ കപ്പൽ മുങ്ങിയത്. 1997 IRS-ID വിക്ഷേപിച്ചു. ചൈനീസ് തത്വചിന്തകൻ കൺഫ്യൂഷ്യസിന്റെ ജന്മദിനവും സാഹിത്യകാരിയായിരുന്ന എമില, ക്വിറ്റ് ഇന്ത്യ സമര പോരാളി മാത്തം കിനി ഹാജ്ര, ഇംഗ്ലീഷ് കവി WH ഓഡൻ, മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 29.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
7: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
8: ഞാൻ TVS-ന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
8: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
8: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന. ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
8: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
8: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
7: ആ പിന്നെന്നാ?
9: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
10: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
10: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
10: ഫോൺ 9961004648
4: 9656948321.
11: വചനാമൃതം.
12: മനുഷ്യന് അവന്റെ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്, കാരണം വിജയം ആസ്വദിക്കാൻ അവ ആവശ്യമാണ്. APJ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ IT നിയമത്തിന് കീഴിൽ ഉത്തരവിറക്കാൻ നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. വയനാട് മുട്ടലിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് മരം കൊള്ളയ്ക്കിടയാക്കിയ വിവാദ ഉത്തരവ് അന്വേഷിക്കാൻ സർക്കാർ. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എ ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മറവിലാണ് പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടതായി വനമന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തി. സ്റ്റാർഷിപ്പിന്റെ 14 പരീക്ഷണ ദൗത്യത്തിലാണ് സ്പേസ് എക്സിന്റെ ഈ ചരിത്ര നേട്ടം. അഴീക്കൽ തുറമുഖത്തും കണ്ണൂർ വിമാനത്താവളത്തിലും വികസനം വരുമെന്നും അത് ജില്ലയിലാകെ മാറ്റമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിമാനത്താവളത്തിൽ 1 വർഷത്തിനകം സമഗ്രമായ മാറ്റമുണ്ടാകും. വിഴിഞ്ഞം കവാടമാക്കി തുറമുഖങ്ങൾ വികസിപ്പിക്കുമ്പോൾ അഴീക്കലും വികസിപ്പിക്കും. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 75 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് പൈലറ്റ് പരിശീലന കേന്ദ്രവും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സെന്ററും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിമാനത്താവളത്തിന്റെ വികസനത്തിൽ 1 വർഷത്തിനകം സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000 രൂപയിൽ കൂടുതലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് വ്യാപാരി കമ്മീഷൻ ഫീസ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം പരിശോധിക്കാമെന്നറിയിച്ച കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോടും റിസർവ് ബാങ്കിനോടും ബന്ധപ്പെട്ട മറ്റുള്ളവരോടും 4 ആഴ്ചക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾ ഒറ്റക്കെട്ടായി തൂഫാനോടൊപ്പം അണിനിരന്നതാണ് 1ാം ഘട്ടത്തിലെ വിജയത്തിന്റെ മുഖ്യ കാരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടമായ ജനജാഗ്രത സമിതി രൂപവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേങ്ങര മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്ന ആവശ്യത്തിൽ തുടർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് യോഗം ചേരും. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ AICC ആസ്ഥാനത്താണ് യോഗം. രാജ്യത്തെ അന്തരീക്ഷം കലുഷിതമാക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും BJP മുൻ അധ്യക്ഷനുമായ JP നദ്ദ വിമർശിച്ചു. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിതവില നിയന്ത്രിക്കാൻ പേറ്റന്റ് നിയമം വകുപ്പ് 100 പ്രകാരം കേന്ദ്ര സർക്കാരിന് ഇടപെടാമെന്ന് ഹൈക്കോടതി. അമിതവില ഈടാക്കുന്നത് കണ്ടെത്തി തടയാനുള്ള നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ വ്യക്തമാക്കി. പേറ്റന്റ് പരിധിയിൽ വരുന്ന മരുന്ന് നിർമ്മിക്കാനും അർഹരായ രോഗികൾക്ക് ലാഭേച്ഛയില്ലാതെ വിൽക്കാനും വകുപ്പ് അനുമതി നൽകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ചുള്ള തർക്കത്തിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. പരിസ്ഥിതി ലോല മേഖല, വനംവകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ, സമ്മതിച്ച് കേരളം. നേരത്തെയുണ്ടായ പിഴവ് പരമാവധി തിരുത്തിയാണ് ലോലമേഖല വിവരം പുതുക്കിയതെന്നും വനം റവന്യൂ വകുപ്പുകൾ ഭൂ അതിര് പരിശോധനാ സർവേ നടത്തി ഇപ്പോഴത്തെ കണക്കിൽ പിഴവുണ്ടെന്ന് കണ്ടാൽ വീണ്ടും തിരുത്താമെന്നും കേരളം സമ്മതിച്ചു. സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്ന് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നിർദ്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഡയറക്ടറുടെ ശബ്ദ സന്ദേശം എന്ന റിപ്പോർട്ടുകൾ. മരുന്ന് ലഭ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ DMOയെ സമീപിക്കാൻ പറയണമെന്നും അവർ മാത്രം വിവരം നൽകിയാൽ മതിയെന്നുമാണ് നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നേരത്തെയാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ശബരിമല വെടിവഴിപാട് ആചാരത്തിന്റെ ഭാഗമല്ലെന്ന തന്ത്രിയുടെ കത്തും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ ആശങ്കയും ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് അനിശ്ചിതത്വത്തിലാക്കി എന്ന് റിപ്പോർട്ടുകൾ. മണ്ഡലകാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാർ നവംബർ 15 അവസാനിക്കും. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവും ഇറക്കി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി KA തുളസി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടും. കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ അതും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാം നേരിടുന്ന പ്രശ്നം 2 തവണ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ മുൻകരുതലെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ചില വകുപ്പുകൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ക്ഷോഭിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. ആറളത്ത് ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആറളം ശലഭോദ്യാനത്തിൽ നടന്ന മന്ത്രിതല അവലോകന യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ അനാസ്ഥയ്ക്കെതിരെ മന്ത്രി തുറന്നടിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് നൽകാൻ GST വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. പിഴയുൾപ്പെടെ 56 കോടിക്കാണ് നോട്ടീസ്. പൂജ ദീപാവലി തിരക്ക് കണക്കിലെടുത്ത് കുർലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി. കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴി 15 October മുതൽ November 21 വരെയാണ് സർവീസ്. ലൈവ് സ്ട്രീമിംഗിലൂടെ യുവതിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന കണ്ണൂർ സ്വദേശി മുഹമ്മദ് നിഹാദിന് കർശന ഉപാധികളോടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അപകടകരമായി വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ സിനിമ നിരൂപണം നടത്തുന്ന യൂട്യൂബർ അശ്വന്ത് കോക് പോലീസ് കസ്റ്റഡിയിൽ. 2026 ഏപ്രിൽ ജൂലൈ കാലയളവിൽ രാജ്യത്തേക്കുള്ള പ്രവാസി നിക്ഷേപ വരവിൽ 7 മടങ്ങുവരെ വർധനയെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി 31 October വരെ നീട്ടി സർക്കാർ ഉത്തരവായി. നിലവിലുള്ള ഉത്തരവ് പ്രകാരം മസ്റ്ററിംഗ് കാലാവധി September 30. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല ബുധനാഴ്ച അർദ്ധരാത്രിയോടെ വേർപെടും. വ്യാഴാഴ്ച മുതൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷൻ നിയന്ത്രണം ഏറ്റെടുക്കും. ഇതിനുള്ള അന്തിമ നടപടികൾ തുടങ്ങി. മുഖ്യമന്ത്രി VD സതീശന്റെ വാഹനം തടഞ്ഞ് BJP യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ താണയിലും മട്ടന്നൂർ എളമ്പാറിയിലും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 83.54% പോളിംഗ് രേഖപ്പെടുത്തി. ആകെയുള്ള 1234 വോട്ടർമാരിൽ 1031 പേരാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മട്ടന്നൂർ CDS ഹാളിൽ നടക്കും. പെരളശ്ശേരി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 85.5% പോളിംഗ്. കണ്ണൂർ നഗരമധ്യത്തിലെ 2 ക്ഷേത്രങ്ങളിൽ കവർച്ചാശ്രമം. പിള്ളയാർ കോവിലിലും സമീപത്തുള്ള സ്വാമി മഠത്തിലുമാണ് കവർച്ചാശ്രമമുണ്ടായത്. ശാന്തിക്കാർ താമസിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയതായും പരാതിയുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ PT ഉഷയുടെ റെക്കോർഡ് തിരുത്തി വിദ്യ രാമരാജ് വെങ്കലം നേടി. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷ കുറിച്ച 55.42 സെക്കൻഡിന്റെ റെക്കോർഡ് 54.75 സെക്കൻഡായി മെച്ചപ്പെടുത്തിയാണ് വിദ്യ രാമരാജ് വെങ്കലം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ ഇന്ത്യക്ക് തുടരെ 2-ാം ജയം. ഹോങ്കോങ്ങിനെയാണ് പൂൾ സിയിലെ കളിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം

0: നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
0: ബാലൻ കരിക്കോട്ടക്കരി സംഗീതം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം പാമരനും പണ്ഡിതനും.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. ഔർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9 4 0 0 9 4 9 6 9 7 4 1 4 1.
5: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 15 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9 6 5 6 1 2 0 0 2. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
7: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്ഹിന്ദ്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ, മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രിബിസിനസ്, റീറ്റെയിൽ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരിയ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7-ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാം സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ 7:25.
3: കാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. അഥ വാർത്താഹ. ന്യൂയോർക്ക് നഗരെ ആയോജിതായാഹ സംയുക്ത രാഷ്ട്ര മഹാസഭായാഹ ഏകാശീതിതമ സത്രസ്യ ഉച്ചസ്തരീയ ഉപവേശനെ ഭാരതേന രംഗഭേദസ്യ പ്രജാതീയ വിഭേദസ്യ പരദേശി ദ്വേഷസ്യ തഥാ തത്സംബദ്ധാനാം അസഹിഷ്ണുതാനാം ഉന്മൂലനാർത്ഥം സ്വകീയ അസന്ദിഗ്ധ പ്രതിബദ്ധത പുനഃ പ്രകടിത. ഡിഡിപിഎ ഇതി ദുർബനഘോഷണാ തഥാ കാര്യയോജനായാഹ അംഗീകരണസ്യ പഞ്ചവിംശതിതമ വാർഷികസ്യ സ്മരണാവസരേ ഭാരതസ്യ ആധികാരികം വക്തവ്യം വിതരത വിദേശകാര്യമന്ത്രാലയസ്യ സചിവേന സിബി ജോർജ് ഇത്യനേന ജാഗതിക സമതായാഹ മാനവ പ്രതിഷ്ഠായാഹ ച സംവർദ്ധനാർത്ഥം ഭാരതസ്യ പക്ഷഃ പ്രകടീകൃതഃ. വിദേശകാര്യമന്ത്രാലയസ്യ പ്രവക്ത്ര രണധീര ജയസവാലേന ഉക്തം യത് സചിവേന സർവേഷാം കൃതേ സമാനതായാഹ ഗൗരവസ്യ ച സംരക്ഷണാർത്ഥം അമോഘ സങ്കൽപ്പഃ പുനഃ സംപ്രഖ്യാപിതഃ. ഒഎൻജിസി ഇത്യായോഗസ്യ അന്വേഷണ നിദേശകഃ ഓം പ്രകാശ സിംഹ സംപ്രാഹ യത് ഇ20 എഥനോൾ മിശ്രിത പെട്രോൾ ഇന്ധനം വൈദേശിക തൈല ആയാതം അധിക മാത്രായാം ഘടയിത്വാ ദേശസ്യ ആത്മനിർഭർതാം വർദ്ധയിഷ്യതി. അഹമ്മദാബാദെ ഭാരത ഊർജാ സപ്താഹ വിംശതി സപ്തവിംശതി ഇത്യസ്യ പൂർവാലോകന പ്രസംഗെ ഭാഷമാണഃ സഹ അവോചത് യത് ഇ20 ഇന്ധനം ഏകം സമാഹ്വാനമസ്തി കിന്തു ആധുനിക പ്രവിധിനാ അസ്യ പരിഹാരോ ഭവിഷ്യതി. സഹ സ്പഷ്ടം ന്യഗാദീത് യത് പശ്ചിമേഷ്യ യുദ്ധസ്യ കാരണാത് ജഗതി ദേശൈഹി വൈദേശിക നിർഭർതാ ന്യൂനീക്രിയതേ. അസ്മിൻ കാലേ ഭാരതസ്യ വർധമാനാം ഊർജാ ആവശ്യകതാം വിചാര്യ ഭാരത ഊർജാ സപ്താഹഃ ഏകാ പ്രമുഖ പീഠിക വർത്തതേ. ഭാരതീയ റെയിൽ വിഭാഗേന പൂർവോത്തര റെയിൽ വിഭാഗസ്യ വാരാണസി മണ്ഡലെ ചതുർദശാധിക ഷട്ശതാധിക കിലോമീറ്റർ പരിമിത ക്ഷേത്രെ കവച് 4.0 ഇതി പ്രണാല്യാഹ സ്ഥാപനായൈ ത്രയോവിംശത്യധിക ദ്വിശത കോടി രൂപ്യകാണി അനുമോദിതാനി. അനുമോദിതയാ പരിയോജനയാ വാരാണസി മണ്ഡലസ്യ ചിഹ്നിതേഷു അവശിഷ്ടേഷു ഖണ്ഡേഷു കവച് 4.0 ഇതി പ്രണാല്യാഹ വിസ്താരോ ഭവിഷ്യതി. യേന റെയിൽ പരിചാലനായ ഉപലബ്ധം സുരക്ഷാതന്ത്രം സുദൃഢം ഭവിഷ്യതി. ഉപക്രമോയം അധിക സുരക്ഷിതം വിശ്വസനീയം ച

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. കാർഷിക കേരളം പുതിയുഗ പിറവിയിലേക്ക് എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. പ്രായപരിധിയില്ല. 20,000 രൂപ ഒന്നാം സമ്മാനവും 10,000 രൂപ രണ്ടാം സമ്മാനവും 5,000 രൂപ മൂന്നാം സമ്മാനവുമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന 10 ചിത്രങ്ങൾക്ക് 11,000 വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ട്. ഒരു മത്സരാർത്ഥിക്ക് പരമാവധി 3 ചിത്രങ്ങൾ സമർപ്പിക്കാം. 30 ചിത്രങ്ങൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന വിലാസത്തിൽ ഇമെയിലിൽ അയക്കണം. ഫോൺ നമ്പർ 8078095860. കണ്ണൂർ ദസറയുടെ ഭാഗമായി 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പെൻസിൽ, ജലച്ചായം വിഭാഗങ്ങളിൽ ചിത്രരചനാ മത്സരം നടത്തുന്നു. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ ശ്രീനാരായണ പാർക്കിന് സമീപമുള്ള MTM സ്കൂളിലാണ് മത്സരം. താല്പര്യമുള്ളവർ 9895143100 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി മാത്രം ഈ മാസം 30 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് 2,00,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപ വരെ. 1,000 ചതുരശ്രയടിയിൽ താഴെയുള്ള വീടുകളായിരിക്കണം. ഒക്ടോബർ 19 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0497270059. തർക്കങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ജില്ലാ മീഡിയേഷൻ സെന്ററും കമ്മ്യൂണിറ്റി മീഡിയേറ്റർമാരുടെ പാനൽ രൂപവൽക്കരിക്കുന്നു. ജില്ലാ മീഡിയേഷൻ സെന്ററിൽ ഒക്ടോബർ 1 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0490023446666. സബക് താക്കേറോ സീനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ട്രയൽസ് വെള്ളിയാഴ്ച നടക്കും. രാവിലെ 9 കണ്ണൂർ സെന്റ് മൈക്കിൾസ് സ്കൂൾ സ്റ്റേഡിയത്തിലാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത്. താല്പര്യമുള്ളവർ 300 രൂപ രജിസ്ട്രേഷൻ ഫീസുമായി രാവിലെ 9 മണിക്ക് മുൻപ് ഹാജരാകണം. ഫോൺ നമ്പർ 9447 51946. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടറുടെ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു.

0: വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച അധ്യാപകർ, പ്രൊഫസർമാർ, ശാസ്ത്ര വിദഗ്ധർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. 30 സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04972700205. നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. മാസവേതനം 50,000 രൂപ. അഭിമുഖം 30 ബുധനാഴ്ച രാവിലെ 11 കണ്ണൂർ NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04972709902. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ മാടായി ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പെയിന്റർ ജനറൽ വിഭാഗം തസ്തികയിൽ നിയമനം നടത്തുന്നു. താല്പര്യമുള്ളവർ 29 ബുധനാഴ്ച രാവിലെ 11 കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ ഗവൺമെന്റ് ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 04952371451. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ നിയമനം നടത്തുന്നു. 4 50 താഴെയുള്ളതും SSLC പാസ്സായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 04972700609. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
0: ഇനി കേൾക്കാം നാട്ടുവിശേഷം. ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ടാഫ്കോസ് തേനീച്ച പരിചരണ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കും. October 2 രാവിലെ 10 മുതൽ ചിറ്റാരിപ്പറമ്പ് മലയാളം ഓപ്പൺ ലൈബ്രറിയിലാണ് പരിപാടി. നെടുമുണ്ട മലബാർ ഹണി ആൻഡ് ഫുഡ് പാർക്കിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫോൺ നമ്പർ 9895415790. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് നടത്തുന്ന സിനിമ ഓപ്പറേറ്റർ പരീക്ഷ October 5, 6, 7 തീയതികളിൽ രാവിലെ 7:30 മുതൽ 10:30 തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ നടക്കും. നാട്ടുവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
4: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
5: സാർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
4: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
5: ഓ,
3: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
6: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
3: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞു തുടങ്ങിയാൽ അത് മറ്റൊരോർമ്മയിലേക്ക് കടന്നുപോകും. അങ്ങനെ ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ ഒരു സാധാരണ സംഭവം പോലും മനോഹരമായ ജീവിതകഥയായി മാറും. നടുവനാട് എൽ പി സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനെയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ തുടർച്ച ഇപ്പോൾ നമുക്ക് കേൾക്കാം ജനകീയത്തിലൂടെ.
9: അവിടുന്ന് സിപ്കേന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപേക്ഷ കൊടുത്ത സമയത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസി എഡ്യൂക്കേഷൻ ഓഫീസ് എന്നുള്ള പോസ്റ്റാണ്. അതിന് ആകെ 3 ഒഴിവാണുള്ളത്. അപ്പം ഞാൻ അപേക്ഷ കൊടുത്തു. ഇൻ്റർവ്യൂ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ എ പി ജെ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട അത് അവിടെയായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാനിവിടുന്ന് നേരെ കയറി ട്രെയിനിൽ, ഏത് സാധാ ട്രെയിനിൽ. സൗദി അറേബ്യ പോയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്നതിന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാൻ പോയത് നമ്മളെ കേരളക്കാർ, സാധാരണക്കാർ കേരളക്കാർ ഇൻസൈഡ് ചെയ്തിട്ട് ചിരിപ്പൂട്ടിട്ട് തന്നെയാണ് പോകും. അതേപോലെ ഞാനും പോയത്, നമ്മുടെ ലോകത്ത് പോകുന്ന ഇൻസൈഡ് ചെയ്ത് ചിരിപ്പിട്ട് പോകുന്ന ഒരേ ഒരു വിഭാഗം നമ്മുടെ കേരളക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിരിപ്പൂട്ടിട്ട് പോയി. ഇൻ്റർവ്യൂവിൽ നോക്കുമ്പോൾ 93 ആളുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു ഹാളിൽ, നല്ല മനോഹരമായ ഹാളിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ പേര് വന്നു. ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു, നമ്മുടെ സ്ക്രൂട്ടിനിങ് നടത്തുന്നതാണ്, ഇതിൽ ആരാണ് എലിജിബിൾ ആയിരിക്കുന്നത് അവരെ നമ്മളോട് എടുക്കുന്നത്. ആദ്യം ചോദിച്ചു, എനിബഡി ക്യാൻ കണ്ടക്ട് വൺ ക്ലാസ് ചോദിച്ചു. പെട്ടെന്ന് അവർക്ക് ആളെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സൂത്രമാണ് ഇത് ചെയ്തത്. അവർ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ പെർഫോമൻസാണ് പ്രാധാന്യം. കാരണം പ്രൈവറ്റ് ഏജൻസിയാണ്, എംബസി ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എംബസി വേറൊരു എച്ച് പി ഇൻ്റർനാഷണൽ ഏജൻസിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കൈവന്നിച്ചു അവിടെ നിന്ന്. കാരണം ഈ പഠിപ്പിക്കുന്നതിന് നമുക്ക് മലയാളത്തെ പറഞ്ഞു മുരുമാന്ന സംഭവമില്ലല്ലോ. നമ്മൾ നേരെ പറഞ്ഞു, അവർ പറഞ്ഞു 2 മിനിറ്റ് നിൽക്ക് സംസാരിക്കാമെന്നാണ്. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഞാൻ ജസ്റ്റ് പറഞ്ഞു, താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി, ഞാൻ ജസ്റ്റ് 2 കാര്യം ചോദിക്കുന്നു, വാട്ട് ഈസ് എ ലാംഗ്വേജ് എന്ന് ചോദിച്ചു മാത്രം. ലാംഗ്വേജിൻ്റെ ഡെഫിനേഷനും ഒപ്പം തന്നെ ഞാൻ അന്ന് ചോദിച്ചു വാട്ട് ഈസ് എ ഗ്രാമർ എന്ന് ചോദിച്ചു. ഇന്നലെ ഞാനൊരു ഗ്രീൻ പ്ലാനറ്റ് പോയ സമയത്ത് അവിടെയുള്ള സുധീറിൻ്റെ ഭാര്യ ശ്രീന, ശ്രീന നമ്മുടെ പ്രവാസി പെൻഷൻ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ ഒരു ബാങ്ക്, അതിൽ നാരായണേട്ടൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പിന്നെ ഷീബയെ എനിക്ക് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച രാജേഷ് മാഷ അറിയാൻ ചോദിച്ചു. അപ്പം ഷീബ പറഞ്ഞ ആ ഗ്ലാമറിൻ്റെ മാഷല്ലേ എന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഗ്ലാമർ മാഷാന്ന്
10: പറഞ്ഞത്.
9: അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ക്യാൻ എനിബഡി ക്യാൻ സ്പീക്ക് സ്പെൽ ദ വേർഡ് ഓഫ് ഗ്രാമർ എന്ന് ചോദിച്ചു. GRAMMAR പറയും, GRAMMAR പറയും. അപ്പോൾ ഏത് ഇംഗ്ലീഷ് അധ്യാപകനായി കഴിഞ്ഞാലും ഇതൊരു കൺഫ്യൂഷനാണ്. എനിക്ക് തന്ന 2 മിനിറ്റാണ്, ഞാനത് 4 മിനിറ്റ് ആക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം വന്നിരിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഉണ്ട്, അവിടെ IFS ഓഫീസർ, റിട്ടയർഡ് IFS ഓഫീസർ ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഞാനാണ് യങ് എനർജറ്റിക്. 2-ാമത്തെ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, അതും കഴിഞ്ഞു. 3-ാമത്തെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം MP ശശി തരൂർ, അന്ന് UN സെക്രട്ടറി കോഫി അനൻ്റെ എന്തോ അണ്ടർ സെക്രട്ടറി ഞാനായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇഫ് യു ആർ നോട്ട് ക്വാളിഫൈ ദിസ് ജോബ് വാട്ട് യു വിൽ ഡു എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ ഈ ജോലിയിൽ ക്വാളിഫൈ അല്ല, ഇഫ് യു ആർ നോട്ട് റിസീവ് ദിസ് ജോബ് വാട്ട് യു വിൽ, നീ ജോലി കിട്ടിയിരുന്നു നീ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിൾ ആൻസർ, ഐ എം നോട്ട് അക്സെപ്റ്റിംഗ് ജോബ്. എന്നോട് ചോദിച്ചു വൈ, ബിക്കോസ് മോർ ദാൻ മൈ ക്വാളിഫിക്കേഷൻ സോ മെനി പീപ്പിൾ ആസ് ഹിയർ. എന്നെക്കാളും ക്വാളിഫിക്കേഷൻ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ അതിലൊരു അശോക് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, പാലക്കാടുകാരനായിരുന്നു. അതുവരെ ഇയാൾ ഒരു അക്ഷരം മലയാളം പറയാനുള്ള എന്നോട് ചോദിച്ചു, ആർ യു എ നായർ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അതുവരെ ഞാൻ എൻ്റെ കാശിനെ കുറ്റം പറഞ്ഞ് എല്ലാം ഞാൻ മാറ്റിയിട്ട് പറയുന്നത്, ഇപ്പോൾ രാമ ഈ ഒരേ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു യെസ്. അപ്പം എന്നോട് ചോദിച്ചു, നാട്ടിലെവിടെയാണ്?
10: മലയാളത്തിൽ.
9: ഞാൻ പറഞ്ഞു കണ്ണൂരാണ്. കണ്ണൂർ കുട്ടിയൂർ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ പോകുമ്പോൾ എൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് നെറ്റിയിലെ ചന്ദനപ്പൊട്ട്, അത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുട്ടിയൂർ അവകാശമുണ്ട്, നമ്പിയാരാണ് നെയ്യമർദ്ദം എടുക്കുന്നത്. എന്നോട് മാറിയിരുന്നോളാം പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ഒരു 3 പേരിൽ ഒരാളായിട്ടെന്നെ അതിൽ സെലക്ട് ചെയ്തു, ബിക്കോസ് ഓഫ് എൻ്റെ കമ്മ്യൂണിറ്റി കൊണ്ട്.
10: ശരി,
9: ഞാനൊരിക്കലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ പറയില്ല, പക്ഷേ മോറോവർ മേ ബി ഐ എം ക്വാളിഫൈഡ്. അത് ഞാൻ അതിൽ എന്തായിരിക്കാം ഒരു പക്ഷേ അവർ എൻ്റെ പെർഫോമൻസിൽ എന്നോട് പറഞ്ഞു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, 10,000 സാലറിയാണ്. അപ്പോൾ ഈ 10,000 ഞാൻ ഓൾറെഡി എവിടെ നിന്ന് വാങ്ങിക്കുന്നത്? എൻ്റെ സിക്കിൽ നിന്ന് വാങ്ങിക്കുന്നു. പിന്നെ ഈ 10,000 ഞാൻ പോകണ്ടല്ലോ. ഞാൻ ഈ 10,000 എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് വെച്ചാൽ 10,000 ആഫ്റ്റർ യുവർ പ്രൊബേഷൻ പീരീഡ് യു വിൽ ഗെറ്റ് അഗെയിൻ 30% മോർ. അപ്പോൾ ഞാൻ പറയാം, സാറേ ഞാനിത് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും 30% മീൻസ് എനിക്ക് 10-ന്റെ 30% മാക്സിമം വന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 13,000 രൂപയാണ്. എന്നോട് വെച്ചാൽ യു ഡോണ്ട് ഗെറ്റ് വാട്ട് ഐ എം സെയിങ്. 10,000 സൗദി റിയാൽ എന്ന് പറഞ്ഞു. ഞാന് ശരിക്ക് പറഞ്ഞാൽ അവിടെ ഞാൻ ദൈവത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ശരിക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തു പോയിട്ട് പൊട്ടിക്കരയായിരുന്നു. അതായത് അന്ന് 11.5 രൂപയായിരുന്നു ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ. അന്ന് അവിടെ 10,000 രൂപ നിനക്ക് ഇവിടെ കിട്ടുന്ന ഏകദേശം 111,500 രൂപ സാലറിയിൽ ഞാനവിടെ വർക്ക് ചെയ്തു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ ഇത്തിരി സാലറി കൊടുക്കുക. അതായിരുന്നു എൻ്റെ ജീവിതത്തിന് ഒരു രണ്ടാമത്തെ ട്രെയിനിങ് പോയിന്റ്.
11: ഈ അവസാനമാകുമ്പോൾ ഈ ഇത്രയും വർഷത്തെ സർവീസ് ആയിട്ട് തിരിയും വിലക്കതും കിട്ടിയാൽ
10: സഞ്ചരിച്ച ആ ത്യാഗപൂർണമായ ആ ഒരു ജീവിത സാഹചര്യം വഴിയും എല്ലാം വെച്ച് നോക്കുമ്പോ
11: അല്ല അതിന്റെ ഒരു വഴികളുടെ മുറിറ്റും അതിന്റെ ത്യാഗങ്ങളും എന്തെല്ലായിരിക്കും ഈ ഒരു ഇതിലേക്ക്.
10: ഇതൊരുപാട് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിച്ചിട്ട്
11: തീർച്ചയായും
9: അല്ല അതാണ് രാമ നമ്മളല്ലേ. ഞാനതുകൊണ്ട് ഞാൻ പലതും നിമിത്തത്തിലും വിശ്വാസത്തിലും ഒന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ചോദിക്കലുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അമ്പലത്തിൽ പരിപാടി പ്രശ്നത്തെ എന്നോട് ചോദിച്ചു എന്തിന് ഇത്ര മാത്രം ഇങ്ങനെ വിശ്വസിക്കുന്നത്.
10: ഇത്രയൊക്കെയുള്ള അനുഭവങ്ങളെല്ലാം
11: ഉള്ളതുകൊണ്ടായിരിക്കും
9: അല്ല എന്റെ വിശ്വാസമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നേ വരെ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാള് ഞാൻ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ എന്റെ വീടെടുക്കുന്ന സമയത്ത് അയൽവാസിയോട് ഒരു സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിണർ വഹിക്കാം എന്റെ തറവാട്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു 5 വീട് എനിക്കുണ്ട്. അവരിപ്പം എനിക്ക് പണിയെടുക്കുന്നത്
10: പണ്ട് അമ്മയൊക്കെ ജോലിക്ക് പോയ സ്ഥലങ്ങളൊക്കെ ഇപ്പോ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ട്. കഥകളെല്ലാം ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഭാവനയിൽ വ്യത്യസ്ത കഥകളാക്കാനുള്ള അവസരമാണ് വരാൻ
9: പോകുന്നത്. അല്ല രാമ ഞാൻ പറയുന്നറിയാം, ഞാൻ ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇപ്പൊ പലപ്പോഴും ചില ആൾക്കാർ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം
10: നശിപ്പിക്കുന്നു.
9: പലയാളും ഒരു 3 വർഷം എംബസി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞാനൊരു വീണ്ടും എന്റെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗദി തന്നെ പോയി. ഇതെല്ലാം ചെയ്ത സമയത്ത് അതിന്റെ ഇടയിൽ 2007 നമ്മുടെ വത്സം മഠത്തില് മാഷൊരു ജോലി പറഞ്ഞു. എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തച്ചമ്പാറ സ്കൂളിൽ ഒരു പ്യൂണിന്റെ പോസ്റ്റാണ്. എന്നോട് പറഞ്ഞു 1,00,000 രൂപയാണ് പറഞ്ഞത്. 1,00,000 രൂപ തന്നാൽ ഞാൻ പ്യൂണിന്റെ പോസ്റ്റ് രാജേഷ് എനിക്ക് എന്റെ വിശ്വാസമാണ്, പിന്നെ രണ്ടാമത് എനിക്ക് എന്റെ മാനേജറായിട്ട് ഒരാളെ ആക്കാനെന്ന്. പക്ഷെ എന്റെ കയ്യിൽ ആ പൈസ ഇല്ല, എനിക്ക് കൂട്ടിയാലത് കൂടുന്നില്ല. ഞാൻ പറഞ്ഞ ശ്രീനയുടെ കഴുത്തിൽ ഒരു ചെറിയൊരു മാലയും ഒരു കമ്മലും പിന്നെന്താ നമ്മുടെ കയ്യിലൊരു മോതിരം ഇതെല്ലാം കൂട്ടിയാൽ മാക്സിമം അന്നൊരു അന്ന് എനിക്ക് സ്വർണത്തിനാകെ 10,000 താഴെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മനോജോട് പറഞ്ഞത്, മനോജ് എനിക്ക് പറ്റുവാന്ന്. മനോജും അങ്ങനെ രക്ഷപ്പെടുന്ന വെച്ച് നിൽക്കുന്നതായിരുന്നു. ഇങ്ങോട്ട് മുന്നല്ലേ നമ്മുടെ അടുത്ത സുഹൃത്ത് നമ്മുടെ സഹോദരനെ പറഞ്ഞാണ്. അപ്പൊ പുള്ളിയും അങ്ങനെ നമ്മളെല്ലാരും കൂടി സഹായിച്ചിട്ട് മാഷം ചെയ്തു. ലാസ്റ്റ് എന്നോട് നീ ഒരു 50 തന്നാൽ മതി, പിന്നെ 50 പിന്നെ തന്നാൽ മതി. പക്ഷെ അതുപോലെ എനിക്ക് കൊടുക്കാൻ
10: പറ്റില്ല.
9: അങ്ങനെ ഇരിക്കുമ്പോൾ മനോജ് അവിടെ കയറി. ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നു. 2019 ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലായി ബന്ധപ്പെട്ട് മാഷുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ ബന്ധമുണ്ട്. വീട്ടിൽ കൂടുതലായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ മാഷ വിളിച്ചപ്പം കിട്ടിയില്ല. ഞാനത് വീട്ടിൽ കൂടുതൽ 1 സെപ്റ്റംബർ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് സൗദിയിൽ പോയി. അവിടുന്ന് ഷാർജയിലൊരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ കൂടേണ്ട കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എന്നോട് വെച്ച് രാജേഷ് എൻ്റെ സ്കൂള് വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അത് നടുവനാട് സ്കൂള് വിൽക്കാനൊക്കെ ഉണ്ട്. അതിന് മുന്നേ 1-2 വട്ടം ഞാൻ ചോദിച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്ക ₹1,00,000 ഒരു പ്യൂണ്ട പോസ്റ്റിന് ഇല്ലാതെ എന്നോട് 1,40,000 രൂപ വെച്ചിട്ട് സ്കൂള് വിൽക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലുള്ളൊരു അഭിമാനമോ അല്ലെങ്കിൽ എന്നോട് എന്തോ ഒരു തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. ഇന്ന് ആ സ്കൂൾ എൻ്റെ കയ്യിലുണ്ട്. അതിലേകദേശം എനിക്ക് തോന്നുന്നത് ഇരിട്ടി സബ് ജില്ല അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പറയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഒരു എൽ പി സ്കൂൾ മനോഹരമായിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്.
10: ഒരു ഓണസദ്യ
9: ഓണസദ്യ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അത് ഒരു നമ്മുടെ കൂട്ടായ്മേൻ്റെ നടുവനാട് കൂട്ടായ്മേൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഞാനൊരു ഊട്ടുകുര സമർപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചൊരു ഒരു ആത്മബന്ധമുള്ളൊരു അമ്പലമാണ്. എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഞാൻ എവിടെയാണെങ്കിൽ പോലും ഞാൻ ഉത്രാടത്തിന് എല്ലാവരും വിളിച്ച അവിടെ ഒരു ഉത്രാട സദ്യ തന്നെ ഒരു 1,000-1,500 പേർക്ക് നടത്തിയിരുന്നു. പിന്നെ നടുവനാടിനെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇത്രയും നല്ല ബന്ധങ്ങളുള്ള ഒരു പ്രദേശവും ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിന് അവർ ആ രീതിയായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അത് നമ്മളെ സ്കൂൾ എന്നറിയാം, നമ്മളെ മാനേജർ, നമ്മളെ രാജേഷ് മാഷ് എന്നറിയാം.
11: അത് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്നത്
9: അതാണ് സത്യം. എന്ത് വിഷയം ഉണ്ടെങ്കിലും പറയാം അവര് നാട്ടുകാർ പറഞ്ഞ നമ്മളെ മാനേജർ. അതേപോലെ കുഞ്ഞും മക്കൾ വന്നിട്ട് മാഷയെ നിന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാല് അസംബ്ലി പങ്കെടുക്കുന്നു, ക്ലാസ്സിൽ ഞാൻ കയറലുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ LSS കിട്ടുന്ന നമ്മുടെ സ്കൂളിലാണ്. ഞാനിപ്പോൾ ഈ വർഷം ചെയ്തത് കഴിഞ്ഞ വർഷം LSS കിട്ടിയ എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് വന്ദേ ഭാരതിലൊരു യാത്ര
10: പോയാ
9: എറണാകുളത്തേക്ക് അടുത്ത ഡിസംബറിൽ പോകുന്നതാണ്. കുട്ടികളെ മാത്രമല്ല കുട്ടികളെ രക്ഷിതാവളെയും കൂട്ടും. അങ്ങോട്ടേക്ക് വന്ദേ ഭാരത്, ഇങ്ങോട്ടേക്ക് നമ്മുടെ ഒരു വോൾവോ ബസ് തിരിച്ചു വരുന്ന രീതിയിൽ അടുത്ത ഡിസംബറോടുകൂടി ചെയ്യാൻ വേണ്ടി പോകണം.
10: ശരി,
9: സാമ്പത്തികം ഒരുപാട് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാ അന്ന് തന്നെ പ്രോപ്പറായിട്ട് ഒരുപക്ഷെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോയിരുന്നു. എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമ്മളുള്ള

0: തലമുറക്ക്. നേരത്തെ പറഞ്ഞു, എന്നോട് പലയാളും ചോദിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ
1: സംതൃപ്തി മാത്രമാണ്.
0: അതെ, ഇതിന് ഞാനിപ്പോ ചെയ്യുന്ന, ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 9 പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിലെ കോളാരി തന്നെ ഒരുപാട് കുടുംബത്തിന് ഇപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, 1000 രൂപയുടെ ഭക്ഷണം കൊടുക്കുന്നു. അത് ഞാൻ തിരഞ്ഞെടുത്തൊന്നുമല്ല, നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ വി പി ഇസ്മായിൽ കൗൺസിലറായ സമയത്ത് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു 5 രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. ഇവരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, എന്നെ ആരാന്ന് പറയുന്നില്ല. 5 ഓളം ആൾക്കാർ ഞാൻ ചികിത്സിപ്പിക്കുന്നുണ്ട്. 13 അമ്മമാരുണ്ട്. അവർക്കുള്ള ഭക്ഷണം ഞാനല്ല, അത് തുടങ്ങി എൻ്റെ മകനാണ്. അവൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നോട് പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോകാം. ഇപ്പം എൻ്റെ കൂടെ സൗദിയിൽ വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്ത് പോകാം. ഞാൻ ചോദിച്ചെന്ന സംഭവം എന്നാണ്, എന്നെ ചീത്ത എന്ന് പറയുന്നത് ഞാൻ അച്ഛൻ കൊടുക്കുന്ന പോലെ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാജേഷ് മാഷ് വിലയില്ല അവിടെ. എൻ്റെ മോനെ കണ്ടപ്പോൾ ഉണ്ണി, അവനെ ഉണ്ണിമാഷ്, കുഞ്ഞുണ്ണി എന്നാ നമ്മൾ വിളിക്കുക, ഉണ്ണിമാഷ് വന്നിട്ടാന്ന് പറയുന്നത്. ഉണ്ണിമാഷ് അച്ഛന് വന്നു. അപ്പം ഞാനെന്ത് ചെയ്യുക, അവരെ വട്ടപ്പൂജ്യം നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓണത്തിനും വിഷുവിനും അവിടെ ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, ഇവനിടക്കിടക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനില്ലാത്ത സമയത്ത് ശ്രീനവറിയും വേറിയടി പോയിട്ടുണ്ട്. അപ്പോൾ ഇവൻ പോകുന്ന ഇതിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനോടൊന്നും പറയേണ്ടതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് നീ എന്നോട് ഇതുവരെയും പറയണെന്ന് പറഞ്ഞു. അച്ഛനേതായാലും ഇതെല്ലാം ചെയ്യുന്നില്ലേ, ഇപ്പം അച്ഛനോട് എത്തേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതും ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാം അത്രയേ ഉള്ളൂ, ദൈവം ഓരോന്ന് ഒരാൾക്ക് വിധിച്ചല്ലേ. ഞാൻ കണക്കൂട്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തമാശ പറഞ്ഞു, നമ്മുടെ ജീവിതം ആകെ 25,000 ദിവസമാണ് ഉള്ളത്.
2: ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കൃത്യമാണ് ഡേറ്റ്, അതെ, അത് അതിന്റെ ഓരോ ആളുകളുടെ പേര്, സന്ദർഭം എല്ലാം വളരെ കൃത്യം. നമ്മളിപ്പോ കൊല്ലം പറയുമായിരിക്കും ചിലപ്പോ, ഇത് അതല്ല,
3: രാവിലെ 8 മണിക്ക്
2: അതാണ് ആ സമയം അടക്കാ പറയുന്നത്. അത് ശരിക്കും
0: രാമ, ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നില്ല, നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 5 പേര് ഒരേ ബെഞ്ചിലായിരുന്നു. IELU എം സി രാജേഷ്, ലാൽജിത്ത്, ആൻഡിമാഷ ലാൽജിത്ത്, ഇവിടെ എടപ്പാഴ്ചയിലെ ടി പി ഷാജി, പിന്നെ ഒരു അശോകനുണ്ട്, ഡോക്ടറാണ് ഇപ്പോൾ. അപ്പം നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന എച്ചിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ശൈല ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന കോറമെൻ്റൽ ഫിഷേഴ്സ് എന്നൊരു കവിതയുണ്ടായിരുന്നു, റൈസ് ബ്രദേഴ്സ് റൈസ്. ടീച്ചർ നല്ല രീതിയിൽ പാടുത്തരും, വെയ്ക്കനീസ് കൈസ് മുൻപ് പാടുന്നതാണ്. ടീച്ചർ പാടുന്ന പോലെ എനിക്കും പാടണത്, പക്ഷെ ഈ സാധനം എന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല. ഇത് ഇംഗ്ലീഷ് മിണ്ട്, ഇംഗ്ലീഷ് അറിയണ്ടേ എനിക്ക്, വായിക്കേ ഇംഗ്ലീഷ് അറിഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഷാജി, ടി പി ഷാജിയോട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെന്ത് ചെയ്തു, ഇവൻ പറഞ്ഞു ഞാൻ എൻ്റെ മുകളിൽ മലയാളത്തിൽ റൈസ് ബ്രദേഴ്സ് റൈസ് ഇങ്ങനെ എഴുതി വെച്ചു, മൊത്തം മലയാളത്തിൽ എഴുതിയിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഞാനെന്ത് ചെയ്തു റെഡിയായി നിന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു ആരാ പാടുക, ഞാൻ പറഞ്ഞു ഞാൻ പാടും. ഞാനെന്ത് ചെയ്തു എഴുന്നേറ്റ് ഇരുന്ന് ഇതങ്ങ് പാടി, ടീച്ചർ പാടുന്ന പോലെ പാടി, റൈസ് ബ്രദേഴ്സ് റൈസ്. അതിനകത്ത് ഒരു സ്റ്റാൻസ് ഉണ്ട്, നോ ലോങ്ങർ ഡിലേ, ലെറ്റ് അസ് സെസ് ഇൻ വേ ഇൻ ദ ട്രാക്ക് ഓഫ് ദ സീഗൾസ് കോൾ, ദ സീ ഈസ് അവർ മദർ, ദ ക്ലൗഡ് ഈസ് അവർ ബ്രദർ. എന്നിട്ട് ടീച്ചർ പാടുമ്പോൾ ഭയങ്കര സ്റ്റൈലാണ്. ഞാനിതെല്ലാം പാടി, ടീച്ചർ പറഞ്ഞു വെരി ഗുഡ് രാജേഷ് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇപ്പൊ HNC ഹോസ്പിറ്റലിൽ റാഫി ഇല്ലേ, ആ കള്ളൻ പിറകിയിരിക്കുന്നുണ്ട്. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ആ ബുക്ക് മാറ്റിയിട്ട് വേറെ ബുക്ക് കൊടുത്താട്ടെ, അവൻ പാടുവെന്ന്. അപ്പോ ടീച്ചർ ചോദിച്ച എന്താ സംഭവം നോക്കുമ്പോ, ഇത് പാടാനുള്ള പ്രവണത കൊണ്ട് യേശുദാസ് പാടുന്ന പോലെ നമുക്ക് പാടണം. അപ്പൊ അത് ഈ ടീച്ചറാണ് എന്നെ എന്ത് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്.
4: നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ മറ്റൊരധ്യായം ഇവിടെ തീരുകയാണ്. എന്നാൽ കഥ ഇനിയും തുടരും അടുത്ത ജനകീയത്തിലൂടെ. ജനകീയം. ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക, ആഭ്യന്തരമന്ത്രിയുടെ ആശംസകളേറ്റുവാങ്ങുന്നു.
5: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
6: സാർ, പക്ഷെ എൻ്റെ വർക്കേഴ്സൊന്നും.
5: സുരേഷൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
4: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
7: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം.

ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂളുകൾ വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ബീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക എന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
0: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി $100 ബില്യൺ. 2032 വ്യാപാരം 200 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ആരംഭിച്ച ഫാസ്റ്റാഗ് വാർഷിക പാസിന് കീഴിൽ 1 കോടി പാസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും തടസ്സരഹിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൌകര്യമൊരുക്കുന്ന ഈ പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3075 രൂപ നൽകി ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ ജല സംരക്ഷണം, മാലിന്യവും ഇ മാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണ രീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഏകദേശം 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നുമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയ ദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൽ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തെ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈച്ചൊല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പ്രതിപാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈച്ചൊല്ലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിലെ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം യു കെ കുമാരന്റെ വളഞ്ഞ കാലുള്ള കുട. അവതരിപ്പിക്കുന്നു യാഗേഷ് എളയാവൂർ.
2: വളഞ്ഞ കാലുള്ള ഒരു കുട എന്റെ പുസ്തകശാലയുടെ മൂലയിൽ കിടക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെയായി. കുട അന്വേഷിച്ചു ആരെങ്കിലും വരുമെന്ന് കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നു. സാധാരണ അങ്ങനെയാണ്, പുസ്തകശാലയിൽ മറന്നുവെച്ചു പോയ സാധനങ്ങൾ വീണ്ടെടുക്കുവാൻ ദിവസങ്ങൾ കഴിഞ്ഞാലും ആളുകൾ വരാറുണ്ട്. വീടിന്റെ ആധാരവും സ്വർണാഭരണ പൊതിയുമൊക്കെ കടയിൽ മറന്നുവെച്ചു പോയവരുമുണ്ട്. പിന്നെ തിടുക്കപ്പെട്ടു വന്നു സാധനം എടുക്കുമ്പോഴാണ് അവർക്ക് സമാധാനമാവുക. എന്നിട്ട് പറയും, ഇവിടെയാണ് വെച്ചതെന്ന് ഒരു സമാധാനമുണ്ട്. അങ്ങനെ ആരും ഇവിടേക്ക് വരില്ലല്ലോ. അവരുടെ ധാരണ ശരിയുമാണ്. പുസ്തകക്കടയായതിനാൽ വെറുതെ ആരും കയറി വരാറില്ല. കയറി വരുന്നവരിൽ പലരും നന്നായി പെരുമാറാൻ അറിയുന്നവരുമാണ്. അതുകൊണ്ടാകാം മറന്നുവെച്ച സാധനങ്ങൾ അതേപടി കിടക്കും. പുസ്തക അലമാരയുടെ ചേർന്നാണ് ഒരു പൊതിയുണ്ടായിരുന്നത്. അതെടുക്കാൻ വന്നയാൾ പൊതി തുറന്ന് കാണിച്ചു തന്നു പഴകി ദ്രവിക്കാറായ കുറെ കടലാസുകൾ. വീടിന്റെ ആധാരം, അവ പഴയതുപോലെ അടുക്കി വെക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഒരു കുടുംബത്തിന്റെ ആത്മാവാണിത്. ഇതു പണയം വെച്ചിട്ട് വേണം ആ പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ. അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. എന്റെ പുസ്തകക്കടയിലെ സുരക്ഷിതത്വം കാരണം ഒരു പെൺകുട്ടിയുടെ വിവാഹം ഭംഗിയായി നടക്കുമല്ലോ. ഞാൻ ആശ്വസിച്ചു. മറ്റൊരിക്കൽ ഒരു സ്വർണപ്പൊതി 4 ദിവസമാണ് അലമാരയോട് ചേർന്നുള്ള സ്റ്റൂളിൽ കിടന്നത്. പുസ്തകശാലയുടെ തെക്കുഭാഗത്തുള്ള കെട്ടിടത്തിൽ നഗരത്തിലെ വലിയ സ്വർണക്കടയാണ്. അവിടെ നിന്നും സ്വർണം വാങ്ങി വന്ന ആരോ ആണ് നിറപ്പകിട്ടുള്ള പൊതി സ്റ്റൂളിൽ മറന്നുവെച്ചു പോയത്. ഒരു ദിവസം ഉച്ചക്ക് ഒരാൾ കടയുടെ പുറത്തുനിന്നും വളരെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഇവിടെ നിന്നും ഒരു പൊതി കണ്ടുകിട്ടിയിട്ടുണ്ടോ? അയാളെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. വലിയ തലയിൽ കെട്ട് മറക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അതിനും പുറമെ അയാളുടെ അന്നത്തെ അന്വേഷണവും. പുസ്തകശാലയുടെ മുന്നിലെത്തിയ ഉടനെ അയാൾ ചോദിച്ചത് പൊരയിലെ അലമാരയിൽ വെക്കാൻ പറ്റിയ വലിയ പുസ്തകങ്ങളുണ്ടോ എന്നായിരുന്നു. ആ ചോദ്യം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വെക്കേണ്ട ഒന്നല്ലല്ലോ പുസ്തകം. എങ്കിലും പുസ്തകം തേടി വരുന്ന ഒരാളെ ആ തരത്തിൽ അവഗണിക്കുവാനും എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ അയാളെ തറപ്പിച്ചു നോക്കി. അയാൾ ഒരു പുതിയ വീടെടുത്തിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ അനുമാനിച്ചു. വീടിന്റെ പ്രധാന മുറിയിൽ വലിയ ഷോക്കേസുകൾ ഉണ്ടായിരിക്കും. അവക്ക് ഭംഗിയുണ്ടാക്കാൻ ധാരാളം വലിയ പുസ്തകങ്ങൾ നിറക്കണമെന്ന് ആരോ ഉപദേശിച്ചിട്ടുണ്ടാകാം. ആദ്യം അയാളോട് എനിക്ക് ചെറിയൊരു അവജ്ഞ തോന്നിയെങ്കിലും പിന്നീടത് ഇല്ലാതായി. പുസ്തകം തേടിയാണല്ലോ അയാൾ വന്നത്. അയാളെ ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയ പുസ്തകങ്ങൾ നിരത്തിവെച്ച അലമാരക്ക് മുന്നിൽ നിർത്തി. കയ്യിൽ കിട്ടിയ കാണാൻ കൊള്ളാവുന്ന വലിയ പുസ്തകങ്ങൾ പേരുപോലും നോക്കാതെ അയാൾ വാരിയെടുക്കുകയായിരുന്നു. അയാളെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു, പുസ്തകങ്ങളെല്ലാം അലമാരയിൽ നിറച്ചുവോ? എന്റെ ചോദ്യം കേട്ടെന്ന് ഭാവിക്കാതെ അയാൾ പറഞ്ഞു, ഒരു പൊതി കാണാനില്ല. അതിവിടെ ഉണ്ടോന്ന് നോക്കാൻ വന്നതാ. നിങ്ങള് പുസ്തകമെടുത്ത മൂലക്കങ്ങാൻ മറന്നു വെച്ചിട്ടുണ്ടോന്ന് നോക്കി ധൃതിയിൽ പറഞ്ഞു. അയാൾ ധൃതിയിൽ അകത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ വളരെ സന്തോഷത്തോടെ എന്റെ അരികിലേക്ക് വന്നു. നാ കിട്ടി, അയാൾ പറഞ്ഞു. ഞാനാ പൊതിയിലേക്ക് സൂക്ഷ്മമായി നോക്കി. ഇത്രയും ദിവസം ഇതിവിടെ ഉണ്ടായിരുന്നുവോ? പുസ്തകങ്ങൾക്കിടയിൽ അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൊതിയായിരുന്നു അത്. മുറിയുടെ ഓരോ വശവും നന്നായി പരിശോധിച്ചെങ്കിൽ മാത്രമേ പൊതി കണ്ണിൽപ്പെടുകയുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്റെ ശ്രദ്ധയിൽ പെടാതിരുന്നതും. പൊതി എന്റെ നേരെ നീട്ടി ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ അയാൾ ചോദിച്ചു, ഇതിലെന്താണെന്ന് അറിയാമോ? ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അതിൽ സ്വർണമാലയോ വളയോ മോതിരമോ മറ്റോ ആയിരിക്കുമെന്ന്. എങ്കിലും അതേ നിഷ്കളങ്കതയോടെ ഞാൻ പറഞ്ഞു, ഇല്ല. അത് കേട്ടപാടെ അയാൾ പൊതി വലിച്ചു കീറി എന്റെ മുന്നിൽ തുറന്നു വെച്ചു. ഞാൻ അതുവരെ കാണാത്ത പലതരം കല്ലുവെച്ച മോതിരങ്ങളും മാലകളും തെല്ലിട ഞാൻ അതിലേക്ക് പകച്ചു നോക്കി. എന്തൊക്കെയാണിത്? അയാൾ ചുണ്ട് എന്റെ ചെവിക്കരികിലേക്ക് നീട്ടി സ്വകാര്യമായി പറഞ്ഞു, ഇതൊക്കെ രത്നങ്ങളാണ്. അവ പതിപ്പിച്ച മോതിരങ്ങളും മാലകളും ലക്ഷക്കണക്കിന് രൂപ വില വരും. അതാണ് ഇത്രയുന്നാൾ നിങ്ങളുടെ പീഡികയുടെ മൂലയിൽ കിടന്നത്. പോയിപ്പോയെന്ന് കരുതിയതാണ്. ഇവിടേക്കൊന്ന് വെറുതെ വന്നു നോക്കിയെന്ന് മാത്രം. നിങ്ങൾക്കെന്താ ഞാൻ തരേണ്ടത്? എനിക്കൊന്നും വേണ്ട. വില കൂടിയ വസ്തുക്കൾ മേലിലെങ്കിലും നന്നായി സൂക്ഷിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. പൊന്നും വാങ്ങി പുസ്തക പീഡികയിലെത്തിയപ്പോൾ എങ്ങനെയോ മറന്നുപോയതാണ്. നിസീവിന് ഇത് തിരിച്ചു കിട്ടി. അയാൾ ആശ്വാസത്തോടെ പറഞ്ഞു. പിന്നെ ഒന്നും പറയാതെ വീണ്ടും മുറിക്കകത്തേക്ക് കയറി വലിയ പുസ്തകങ്ങൾ വെച്ച അലമാരയ്ക്കു മുന്നിൽ പോയി നിന്നു. ഇരു കൈകൾ കൊണ്ടും വലിയ പുസ്തകങ്ങൾ തിരഞ്ഞു പിടിച്ച് എന്റെ മുന്നിൽ വെച്ചു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അയാളുടെ ആവശ്യത്തിനു വേണ്ടിയല്ല പുസ്തകങ്ങൾ എടുത്തതെന്ന്. സ്വർണം തിരിച്ചു കിട്ടിയതിൽ എന്നോടുള്ള നന്ദി സൂചകമായിട്ടാണ് വീണ്ടും അയാൾ പുസ്തകം വാങ്ങുന്നത്. എന്നാൽ ഞാനത് നിരുത്സാഹപ്പെടുത്താൻ പോയില്ല. അതൊരിക്കലും ഒരു പുസ്തക കച്ചവടക്കാരൻ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ബില്ലെഴുതുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, നേരത്തെ കൊണ്ടുപോയ പുസ്തകങ്ങൾ എന്തു ചെയ്തു? അതൊക്കെ ഭംഗിയായി അലമാരയിൽ ആർക്കും കയ്യെത്താത ഉയരത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ചേല്. സഹതാപത്തോടെ അയാളെ നോക്കിയതിനു ശേഷം ഞാൻ തെല്ല് നിരാശയോടെ പുതിയ പുസ്തകങ്ങളുടെ ഗന്ധത്തിലേക്ക് മടങ്ങി. പുസ്തക കച്ചവടക്കാരന് അവ വിൽക്കുവാനല്ലാതെ ആരെ കൊണ്ടും വായിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെടുകയായിരുന്നു. അതുപോലെ പുസ്തക കടയുടെ മൂലയിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച വളഞ്ഞ കാലുള്ള കുട തേടി ആരെങ്കിലും വരുമെന്നു തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. കുട തേടി ഇത്ര നാളായിട്ടും ആരും വരാതിരുന്നതും എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു നാൾ വൈകിട്ടാണ് അനാഥമായ നിലയിൽ കടക്കു മുന്നിലുള്ള ചില്ലിനോട് ചാരി കുട ഞാൻ കണ്ടത്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്ഥലമായതിനാൽ പലതരത്തിലുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു വഴിയാണിത്. കുട ആരെങ്കിലും വെച്ചിട്ട് പോയതാകാമെന്ന് ഞാൻ കരുതി. എന്നാൽ സന്ധ്യയായിട്ടും കുട അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. പുസ്തകശാല പൂട്ടാനൊരുങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി ചുറ്റും പരതി. കുടക്കായി ആരും വരുന്ന ലക്ഷണമില്ല. കയ്യിലെടുത്തപ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉള്ളതായി തോന്നി. മനോഹരമായ വളഞ്ഞ പിടി, വലിപ്പം തോന്നുമെങ്കിലും കുടക്ക് ഭാരം തീരെയില്ല. കൊച്ചു കുട്ടിക്ക് പോലും കൊണ്ടു നടക്കാം. തുറന്നു നോക്കാൻ കൂടി മിനക്കടാതെ ഞാനതെടുത്ത് മുറിയുടെ മൂലയിൽ വെച്ചു. ആരായിരിക്കും മറന്നു വെച്ചു പോയത്? പ്രായമായ ആരോ ഉപയോഗിക്കുന്ന കുടയാണിത്. അത്തരത്തിലുള്ള ആരും കടയിൽ വന്നതായി ഓർമ്മയിൽ വന്നില്ല. കുടയെടുക്കാൻ പിറ്റേ ദിവസം ആരെങ്കിലും വരുമെന്ന് കരുതി ഞാൻ കടയുടെ ഷട്ടർ താഴ്ത്തി. എന്നാൽ പിറ്റേ ദിവസവും കുട അങ്ങനെ തന്നെ കിടന്നു. പിന്നീട് കടയിൽ വരുന്നവരോടെല്ലാം ഞാൻ തിരക്കാൻ തുടങ്ങി. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും കുട നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു കുട കിട്ടിയിട്ടുണ്ട്. മഴക്കാലമല്ലാത്തതിനാലാകാം പലർക്കും കുട അത്ര പ്രധാനപ്പെട്ട ഒന്നായി തോന്നിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ എന്റെ അന്വേഷണത്തോട് ഗൗരവമായി പ്രതികരിക്കുവാൻ പലരും മുതിർന്നില്ല. ഒരു നാൾ കടയിൽ വന്ന കവി ധനപാലനോട് ഞാൻ കുടയുടെ കാര്യം പറഞ്ഞു. കുടയില്ലാത്തതിനാൽ പ്രായമായ ആരോ ഒരാൾ നന്നായി ക്ലേശിക്കുന്നുണ്ടെന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു. കവിക്ക് അത്തരത്തിലുള്ള ആരെയെങ്കിലും പരിചയം കാണാതെ വരില്ല. എല്ലായ്പ്പോഴും അസ്വസ്ഥനും ദുഃഖിതനുമായി കാണപ്പെടുന്ന കവി അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഏതെങ്കിലും ചെറിയ പ്രസിദ്ധീകരണത്തിൽ അയാളുടെ കവിത അടിച്ചു വന്നിട്ടുണ്ടാകാമെന്ന് ഞാൻ ഊഹിച്ചു. വന്നപാടെ അയാൾ കയ്യിലുള്ള പ്രസിദ്ധീകരണം മേശപ്പുറത്ത് അമർത്തി വെച്ചിട്ട് ഉച്ചത്തിൽ പറഞ്ഞു. ഒടുവിൽ അവന്മാർക്ക് ആ ഭാഗ്യമുണ്ടായി, എന്റെ കവിത അച്ചടിക്കാനുള്ള ഭാഗ്യം. കടയിൽ പുസ്തകങ്ങൾ വാങ്ങാനെത്തിയവർ കൂടി കേൾക്കാൻ വേണ്ടിയാകാം കവി ഇത്രയും ശബ്ദമുയർത്തി പറഞ്ഞതെന്ന് വ്യക്തം. ഒച്ച കേട്ട് അവിടെയുള്ളവർ അയാളുടെ നേരെ നോക്കി. കവിക്ക് സന്തോഷമായി. പിന്നെ ആരും ആവശ്യപ്പെടാതെ തന്നെ കവിത ഒച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. അപ്പോഴും ആളുകൾ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. കവിത ചൊല്ലിത്തീർന്നപ്പോൾ ഞാൻ കുടയെക്കുറിച്ച് പറഞ്ഞു. വളഞ്ഞ കാലുള്ള കുടയെടുത്ത് അയാളെ കാണിക്കുകയും ചെയ്തു. ഇവിടെയാരും ഇത്തരത്തിലുള്ള കുട ഉപയോഗിച്ചു കണ്ടിട്ടില്ല. നല്ല പ്രത്യേകതയുള്ള പിടി, മൊത്തത്തിൽ കാണാനും ഭംഗിയുണ്ട്. ഏതായാലും ഞാനുമൊന്നു തിരക്കി നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു കവിത തന്നെ എഴുതിക്കളയാം. പിന്നീട് ഏഴാമത്തെ ദിവസമാണ് കവി പ്രത്യക്ഷപ്പെട്ടത്. അതിനിടയിൽ കുട തേടി ആരും കടയിൽ വന്നതുമില്ല. കവി വരുമ്പോൾ കുറെ പേർ കടയിലുണ്ടായിരുന്നു. ലൈബ്രറിക്കാവശ്യമായ പുസ്തകങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുതന്നെ കവിയെ പ്രത്യേകിച്ച് ഗൗനിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ അതൊന്നും കണക്കാക്കാതെ അയാൾ പതിവ് പോലെ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ കവിത എഴുതി കുടയെപ്പറ്റി. വളഞ്ഞ കാലുള്ള കുട. ഞാൻ തെല്ലിട അയാളെ ശ്രദ്ധിച്ചു. മറ്റുള്ളവരുടെ പ്രതികരണമൊന്നും കാക്കാതെ കവി കവിത ഒച്ചത്തിൽ ചൊല്ലാൻ തുടങ്ങി. തിരക്കുണ്ടായിട്ടും കവിത ഞാൻ വെറുതെ കേട്ടുകൊണ്ടിരുന്നു. മനോഹരമായ കുട ഏറ്റവും ജുഗുപ്സാവഹമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഒന്നിന്റെ പ്രതീകമായി അയാൾ മാറ്റിയിരിക്കുന്നു. ഭാര്യയെ മർദ്ദിക്കുന്നതിനും മറ്റുള്ളവരുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നതിനും ഗർഭിണിയുടെ വയർ പിളർക്കുന്നതിനുമുള്ള ഒരു ഉപകരണം വളഞ്ഞ കാലുള്ള കുട. കവി വരികൾ വളരെ സ്പഷ്ടമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു അത്. ഓടിച്ചെന്ന് കവിത അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇതല്ല ഒരു പ്രതീകത്തിന്റെ ധർമ്മം. മനോഹരമായ ആ കുടയെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു? കുട നമുക്ക് സുരക്ഷിതത്വം തരുന്നില്ലേ? ഭാര്യയും ഭർത്താവും ഒരു കുടക്കീഴിൽ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാലുള്ള കുട വാർദ്ധക്യത്തിന്റെ ഊന്ന് വടിയാവുന്നില്ലേ? ഇതൊന്നും ഗൗനിക്കാതെ നിങ്ങൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കവി ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ കുടകളെല്ലാം അണുകുടകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭർത്താവും ഭാര്യയും ഒരു കുടക്കീഴിൽ ഇപ്പോൾ പോകാറില്ല, പോകാൻ കഴിയില്ല. അതു പറഞ്ഞ് കവി ഇറങ്ങിപ്പോകാനൊരുങ്ങി. അതിനിടയിൽ ഇങ്ങനെ മുറുമുറുത്തു, പുസ്തക കച്ചവടക്കാരൻ പുസ്തകം വിറ്റാൽ മതി, സാഹിത്യത്തിൽ ഇടപെടരുത്. അയാളുടെ വാക്കുകൾ എന്നെ തകർക്കുകയായിരുന്നു. അന്ന് നല്ല വിൽപ്പന ഉണ്ടായിട്ട് പോലും എന്റെ മനസ്സിന് സൗഖ്യം തരാത്തവണ്ണം കവിയുടെ ശബ്ദം എന്നെ അലോസരപ്പെടുത്തി. പുസ്തക കച്ചവടക്കാരന് പുസ്തകം വിൽക്കൽ മാത്രമാണോ നിയോഗം? അയാൾക്ക് സാഹിത്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൂടെ? അയാൾക്ക് ഒരു നല്ല വായനക്കാരനായി കൂടെ? ആരാണ് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിയത്? കവിയുടെ ക്ഷോഭം തണുത്താൽ ഒരുപക്ഷെ നാളെ തന്നെ അയാൾ പുസ്തകശാലയിലേക്ക് മടങ്ങി വന്നുകൂടെന്നില്ല. അയാളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തിയതോടെ എന്റെ അശാന്തിക്ക് അല്പം ശമനം കിട്ടിയതായി എനിക്ക് തോന്നി. അന്നു രാത്രി പെട്ടെന്നാണ് മഴ പെയ്തത്. വേനൽ മഴ സുഖകരമായ ഒരനുഭവമായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ മഴ മറ്റു ചില പ്രയാസങ്ങളും സൃഷ്ടിച്ചു. മഴയ്ക്ക് മുമ്പായി ശക്തമായ ഇടിയും മിന്നലുമുണ്ടായി. അതോടെ വൈദ്യുതിയും പോയി. സമയം വൈകിയതുകൊണ്ട് ഇനിയാരും പുസ്തകം തേടി വരാനിടയില്ല. കടയടയ്ക്കാനൊരുങ്ങിയപ്പോഴാണ് മഴയും താണ്ടി വീട്ടിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന ചിന്തയുണ്ടായത്. പ്രധാന വഴിവിട്ട് കുറേ ദൂരം വീട്ടിലേക്ക് നടക്കേണ്ടിയിരുന്നു. മഴയത്ത് അത്രയും ദൂരം നടക്കാനും സാധ്യമല്ല. കുട കരുതിയിരുന്നതുമില്ല. തൊട്ടടുത്തുള്ള കടക്കാരെല്ലാം സ്ഥലം വിട്ടുകഴിഞ്ഞു. ഞാൻ മാത്രം ഏകനായി തിമർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി കടക്കുള്ളിൽ വിഷമത്തോടെ അങ്ങനെ നിന്നു. ഒരു കുട കരുതാതിരുന്നത് കഷ്ടമായിപ്പോയി. കുട കിട്ടാൻ എന്താണ് മാർഗം? അപ്പോഴാണ് മുറിയുടെ മൂലയിൽ സൂക്ഷിച്ചിരുന്ന കുടയെക്കുറിച്ച് ഞാൻ ഓർത്തത്. കുട എടുക്കുന്നത് ശരിയാണോ? ഞാൻ ആശയക്കുഴപ്പത്തിലായി. എങ്കിലും തെല്ലിട കഴിഞ്ഞു വിമുഖതയോടെ കുട കയ്യിലെടുത്തു. വളഞ്ഞ കാലുള്ള കുട എന്റെ കയ്യിൽ കനം കുറഞ്ഞ ഒരു പ്രതീകമായി അരുമയോടെ അമർന്നു. അപ്പോൾ ഞാൻ കവിയെക്കുറിച്ചോർത്തു. മാർദ്ദവമേറിയ ഒരു കുടയെ അയാൾ എത്ര ക്രൂരമായിട്ടാണ് പലതരത്തിൽ വ്യാഖ്യാനിച്ചത്. മൂന്ന് പേർക്ക് സമൃദ്ധമായി പോകുവാൻ കഴിയുന്ന കുടയുടെ വിധാനത്തിനു കീഴെ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ മഴയുടെ ഭംഗിയേറിയ താളം ആസ്വദിക്കുകയായിരുന്നു. സുരക്ഷിതത്വത്തിൽ അമർന്നുകൊണ്ട് മഴ കാണുന്നത് ഹൃദ്യമായ ഒരനുഭവമാണ്. വീട്ടിലെത്തി കുട പൂട്ടാൻ തുനിയവേ വൈദ്യുതി വെളിച്ചത്തിൽ ഞാൻ അതിന്റെ അകത്തേക്ക് കൗതുകപൂർവം സൂക്ഷിച്ചു നോക്കി. കുടയുടെ പുതുമ അപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കുടയുടെ ഉൾവശത്ത് എഴുത്തുപോലെ തോന്നിപ്പിക്കുന്ന ചില രേഖകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടി അമർത്തി നോക്കിയപ്പോൾ മനസ്സിലായി, അത് രേഖകളല്ല, എഴുത്ത് തന്നെയാണ്. ചിത്രലിപി പോലുള്ള എഴുത്ത്. കെ അബ്ദുറഹ്മാൻ എന്ന് ഞാൻ വായിച്ചു. പിന്നെ ഫോൺ നമ്പറും. അതിന്റെ ഉടമസ്ഥന്റെ പേരും ഫോൺ നമ്പറുമാകാം. എനിക്കപ്പോൾ വല്ലാതെ കുറ്റബോധം തോന്നി. നേരത്തെ ഇത് കണ്ടിരുന്നുവെങ്കിൽ കുട അയാൾക്ക് എത്തിച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ തന്നെ ഫോൺ കറക്കി. തെല്ലിട കഴിഞ്ഞ് അപ്പുറത്തുനിന്നും ഒരു സ്ത്രീ ചോദിച്ചു, ആരാ? ഇത് അബ്ദുറഹ്മാന്റെ വീടല്ലേ? ഞാൻ അന്വേഷിച്ചു. അതെ, നിങ്ങളാരാ? അബ്ദുറഹ്മാന്റെ കുട എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അത് കേട്ടപാടെ അപ്പുറത്തുള്ള സ്ത്രീ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ടു, അള്ളോ, ഉപ്പാന്റെ കുട കിട്ടിയെന്ന്. അപ്പോൾ അവിടെ ആഹ്ലാദം ഇരമ്പിയത് ഞാൻ അറിഞ്ഞു. അതിന്റെ ആരവം എനിക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. വീട് മുഴുവൻ ബഹളത്തിലാണ്. ഒരു കുട കിട്ടിയതിന് ഇത്രമാത്രം സന്തോഷമെന്തിന്? ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ അവിടെ ഇല്ലേ? ഇല്ല, ഉപ്പ കുറേ നാളായി ആശുപത്രിയിലാണ്. കുട കാണാതായപ്പോൾ തൊട്ട ഉപ്പക്ക് അസുഖം വന്നത്. മറ്റു കാര്യങ്ങളൊന്നും വിശദമായി കേൾക്കാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞു, നാളെ കാലത്ത് കുട അവിടെ എത്തും. ശക്തമായി പെയ്തുകൊണ്ടിരുന്ന മഴ എനിക്കൊട്ടും പ്രിയമല്ലാത്തതായി. വരണ്ട സമതലങ്ങളെ ഇറനണിയിക്കുന്ന കാറ്റ് പോലും എനിക്കരോചകമായി. കുട നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാൾ രോഗിയായി എന്ന അറിവ് എന്നെ തെല്ലത്ഭുതപ്പെടുത്തിയെങ്കിലും അങ്ങനെയും ചിലത് സംഭവിച്ചേക്കാമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചു. അപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയും ചെയ്തു. എന്റെ അശ്രദ്ധ കാരണമാണ് അയാൾ ആശുപത്രിയിലായത്. ഒരു കുട ഒരാൾക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടതായതെങ്ങനെ? ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ തന്നെ കുട ആശുപത്രിയിൽ എത്തിക്കാനും ഞാൻ തീരുമാനിച്ചു. അബ്ദുറഹ്മാന്റെ മകനാണ് എന്നെ കട്ടിലിനരികിലേക്ക് കൊണ്ടുപോയത്. അയാൾ അർദ്ധ ബോധാവസ്ഥയിൽ കിടക്കുകയാണ്. കുട ഞാൻ അബ്ദുറഹ്മാന്റെ കട്ടിലിന് സമീപം വെച്ച് മാറി നിന്നു. പിന്നെ അയാളുടെ മകനോടൊപ്പം പുറത്തിറങ്ങി. മകൻ പറഞ്ഞു, ഉമ്മ മരിക്കുന്നതിനും ഒരാഴ്ച മുമ്പാണ് ഉപ്പ ഈ കുട വാങ്ങിയത്. ഉമ്മയാണ് കുട തിരഞ്ഞെടുത്തു കൊടുത്തത്. അന്ന് ഉമ്മ പറഞ്ഞിരുന്നു, നമുക്ക് രണ്ടാക്കും കൂടി പോകാൻ കഴിയുന്ന ഒരു കുടയായിത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഊന്നുവടിയാക്കുകയും ചെയ്യാം. പിന്നെ ഈ കുടക്കീഴിൽ ഉമ്മയും ഉപ്പയും കുറേ നടന്നു. ഉമ്മ മരിച്ചപ്പോൾ ഉപ്പ കുട കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എങ്ങനെയാ കുട കാണാതെ പോയതെന്നറിയില്ല. ഉമ്മ മരിച്ചതിൽ പിന്നെ ഉപ്പ പുറത്തിറങ്ങിയിട്ടില്ല. ചിലപ്പോൾ കുട നിവർത്തി അതിന്റെ കീഴിൽ അങ്ങനെ ഇരിക്കും. കുട പോയതോടെ ഉപ്പ മാനസികമായി തകർന്നു. പിന്നെ രോഗവും വന്നു. ഇപ്പോൾ ഇടയ്ക്കിടെ കുടയെക്കുറിച്ച് പറയും. കുട കണ്ടാൽ രോഗം ഭേദമാകുമായിരിക്കും. മകന്റെ വിവരണം കേട്ട് ഞാൻ സ്തബ്ധനായി. അബ്ദുറഹ്മാനെ ഒരിക്കൽ കൂടി കാണണമെന്ന് കരുതി വാർഡിലേക്ക് മടങ്ങി. അപ്പോൾ അവിടെ കണ്ട ദൃശ്യം അമ്പരപ്പിക്കുന്നതായിരുന്നു. അയാളുടെ കട്ടിലിന് മുകളിൽ തലക്കുനേരെ ആരോ കുട നിവർത്തി വച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ അതിനുള്ളിൽ കുടയുടെ ചിരപരിചിതമായ ഗന്ധം ആസ്വദിച്ച് പാതി മയക്കത്തിൽ. അയാളുടെ മുഖത്തപ്പോൾ തെളിഞ്ഞത് പ്രിയപ്പെട്ട എന്തോ അടുത്തുണ്ടെന്ന ഭാവമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഒരു കുടക്കീഴിൽ അവർ ആഹ്ലാദത്തോടെ നടന്നു പോകുന്നു, ഉപ്പയും ഉമ്മയും.

0: വായനശാലയിലൂടെ ഇപ്പോൾ കേട്ടത് യു കെ കുമാരൻ്റെ വളഞ്ഞ കാലുള്ള കുട. അവതരിപ്പിച്ചത് യാഗേഷ് ഇളയാവൂർ. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം, അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
5: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
2: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810. റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
8: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സർ.

യുടെ പിടിയിൽ അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: മധുര ഗീതങ്ങൾ
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ ആദ്യം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. കളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണൻ വരികളെഴുതി രതീഷ് വേഗ ഈണം പകർന്ന് നജീം അർഷാദാണ് ആലപിച്ചത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2018 ലാണ്.

വെങ്കിയ അയ്യർ ആലപിച്ച ഗാനം കേൾക്കാം. 2021 പുറത്തിറങ്ങിയ ഒരു കനേഡിയൻ ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി ശിവകുമാർ വരിക്കരയാണ് വരികൾ എഴുതിയത്. ഇണം പകർന്നത് കെ. എ. ലത്തീഫ്.

2024 പുറത്തിറങ്ങിയ താൾ എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി ബിജിബാൽ ഈണം പകർന്ന് കെ എസ് ഹരിശങ്കർ, ശ്വേതാ മോഹൻ എന്നിവരാലപിച്ച ഗാനം

2013 പുറത്തിറങ്ങിയ വഴിയറിയാതെ എന്ന ചിത്രത്തിനു വേണ്ടി രമേശ് കാവിൽ വരികൾ എഴുതി സായി ബാലൻ സംഗീതം പകർന്ന് നജീം അർഷാദ്, അമ്പിളി എന്നിവരാലപിച്ച ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളിൽ പഴഞ്ചൻ പ്രണയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2023 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വി കെ ഹരിനാരായണനാണ് വരികൾ എഴുതിയത്. സംഗീതം പകർന്നത് സതീഷ് രഘുനാഥൻ. ആലപിച്ചത് മധു ബാലകൃഷ്ണനും ചിത്ര

2023 പുറത്തിറങ്ങിയ ചിത്രമാണ് കാഥികൻ. ഇതിൽ ശരത് വയലാർ വരികളെഴുതി സഞ്ജയ് സലിൽ ചൗധരി ഈണം പകർന്ന് വിജയ് യേശുദാസ് ആലപിച്ച ഗാനം.

ലവ്ലാൻഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, റിമി ടോമി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. എം ഹാജ മൊയ്നുവിന്റെ വരികൾക്ക് സജീവ് മംഗലത്താണ് ഈണം പകർന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2015.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: മധുര ഗീതങ്ങൾ
3: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴ എന്ന ചിത്രത്തിൽ ആശാജി മേനോൻ ആലപിച്ച ഗാനം ഒ വി ഉഷയുടേതാണ് വരികൾ. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈണം പകർന്നത്. ചിത്രം പുറത്തിറങ്ങിയത് 2000-ൽ.

കൈതപ്രം വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് സംഗീത മാധവ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്, പുറത്തിറങ്ങിയത് 1997.

മധുരഗീതങ്ങളിൽ ഇനി ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ശരത് വയലാർ, ഈണം പകർന്നത് വിജയ് കൃഷ്ണ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2014 ആണ്.

2021 പുറത്തിറങ്ങിയ ചാച്ചാജി എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവി പണിക്കർ ആലപിച്ച ഗാനം കേൾക്കാം. എം ഹാജ മൊയ്നുവിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് ഈണം പകർന്നത്.

യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന്, യേശുദാസ്, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം വാർ ആൻഡ് ലവ് 2003 ലാണ് പുറത്തിറങ്ങിയത്.

0: ശ്രോതാക്കൾ ഇതുവരെ മധുരഗീതങ്ങളിലൂടെ കേട്ടത് ആദ്യം എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്.
1: മധുരഗീതങ്ങൾ.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
4: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ.

ഏഴുമണിക്ക് ഹരിത സമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
1: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച ചട്ടങ്ങളുണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ IT നിയമത്തിന് കീഴിൽ ഉത്തരവിറക്കാൻ നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ബലാത്സംഗ കേസുകൾ കൂടുന്നതിൽ ഇടപെട്ട് സുപ്രീംകോടതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയമപാലകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും വീഴ്ചയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2012 നിർഭയ കേസിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കോടതി ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി. വയനാട് മുട്ടിലിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് മരം കൊള്ളയ്ക്കിടയാക്കിയ വിവാദ ഉത്തരവ് അന്വേഷിക്കാൻ സർക്കാർ. 2020 ഒക്ടോബർ 24 റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന A.ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ മറവിലാണ് പട്ടയഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കൊള്ളയ്ക്ക് വഴിയൊരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഇടയാക്കിയ സാഹചര്യം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആദ്യമായി ഭ്രമണപഥത്തിൽ എത്തി. സ്റ്റാർഷിപ്പിന്റെ 14 പരീക്ഷണ ദൗത്യത്തിലാണ് സ്പേസ് എക്സിന്റെ ഈ ചരിത്ര നേട്ടം. അഴീക്കൽ തുറമുഖത്തും കണ്ണൂർ വിമാനത്താവളത്തിലും വികസനം വരുമെന്നും അത് ജില്ലയിലാകെ മാറ്റമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിമാനത്താവളത്തിൽ ഒരു വർഷത്തിനകം സമഗ്രമായ മാറ്റമുണ്ടാകും. വിഴിഞ്ഞം കവാടമാക്കി തുറമുഖങ്ങൾ വികസിപ്പിക്കുമ്പോൾ അഴീക്കലും വികസിപ്പിക്കും. നോർത്ത് മലബാർ ചാമ്പർ ഓഫ് കൊമേഴ്സിന്റെ 75 വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ വിമാനത്താവളത്തിൽ സോളാർ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ വിമാനത്താവളത്തോട് ചേർന്ന് പൈലറ്റ് പരിശീലന കേന്ദ്രവും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് സെന്ററും ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിമാനത്താവളത്തിന്റെ വികസനത്തിൽ ഒരു വർഷത്തിനകം സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000 രൂപയിൽ കൂടുതലുള്ള UPI വാണിജ്യ ഇടപാടുകൾക്ക് വ്യാപാരി കമ്മീഷൻ ഫീസ് ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. വിഷയം പരിശോധിക്കാമെന്നറിയിച്ച കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോടും റിസർവ് ബാങ്കിനോടും ബന്ധപ്പെട്ട മറ്റുള്ളവരോടും 4 മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. സ്ത്രീകൾ ഒറ്റക്കെട്ടായി തൂഫാനോടൊപ്പം അണിനിരന്നതാണ് ഒന്നാം ഘട്ടത്തിലെ വിജയത്തിന്റെ മുഖ്യ കാരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടമായ ജനജാഗ്രത സമിതി രൂപവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വേങ്ങര മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്ന ആവശ്യത്തിൽ തുടർ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് യോഗം ചേരും. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ AICC ആസ്ഥാനത്താണ് യോഗം. രാജ്യത്തെ അന്തരീക്ഷം കലുഷിതമാക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രിയും BJP മുൻ അധ്യക്ഷനുമായ JP നദ്ദ വിമർശിച്ചു. പേറ്റന്റുള്ള ജീവൻ രക്ഷാ മരുന്നുകളുടെ അമിതവില നിയന്ത്രിക്കാൻ പേറ്റന്റ് നിയമം വകുപ്പ് 100 പ്രകാരം കേന്ദ്ര സർക്കാരിന് ഇടപെടാമെന്ന് ഹൈക്കോടതി. അമിതവില ഈടാക്കുന്നത് കണ്ടെത്തി തടയാനുള്ള നയപരമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ വ്യക്തമാക്കി. പേറ്റന്റ് പരിധിയിൽ വരുന്ന മരുന്ന് നിർമ്മിക്കാനും അർഹരായ രോഗികൾക്ക് ലാഭേച്ഛയില്ലാതെ വിൽക്കാനും വകുപ്പ് അനുമതി നൽകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവും സംബന്ധിച്ചുള്ള തർക്കത്തിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. പരിസ്ഥിതി ലോല മേഖല വനം വകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ടുകൾ സമ്മതിച്ച് കേരളം. നേരത്തെയുണ്ടായ പിഴവ് പരമാവധി തിരുത്തിയാണ് ലോലമേഖല വിവരം പുതുക്കിയതെന്നും വനം റവന്യൂ വകുപ്പുകൾ ഭൂ അതിര് പരിശോധനാ സർവേ നടത്തി ഇപ്പോഴത്തെ കണക്കിൽ പിഴവുണ്ടെന്ന് കണ്ടാൽ വീണ്ടും തിരുത്താമെന്നും കേരളം സമ്മതിച്ചു. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്ന് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ V. മീനാക്ഷിയുടെ നിർദ്ദേശം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഡയറക്ടറുടെ ശബ്ദ സന്ദേശം എന്ന റിപ്പോർട്ടുകൾ. മരുന്ന് ലഭ്യതയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ DMOയെ സമീപിക്കാൻ പറയണമെന്നും അവർ മാത്രം വിവരം നൽകിയാൽ മതിയെന്നുമാണ് നിർദ്ദേശം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം നേരത്തെയാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ശബരിമല വെടിവഴിപാട് ആചാരത്തിന്റെ ഭാഗമല്ലെന്ന തന്ത്രിയുടെ കത്തും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ ആശങ്കയും ശബരിമല സന്നിധാനത്തെ വെടിവഴിപാട് അനിശ്ചിതത്വത്തിലാക്കി എന്ന് റിപ്പോർട്ടുകൾ. മണ്ഡലകാലത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച ടെൻഡറിൽ വെടിവഴിപാട് ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലെ കരാർ നവംബർ 15 അവസാനിക്കും. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിന് പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. പോലീസ് പരിശോധന പൂർത്തിയാക്കി മാത്രമേ ഇനി നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാവൂ എന്ന് നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവും ഇറക്കി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്തത് വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി KA തുളസി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഉടൻ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടും. കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ അതും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാം നേരിടുന്ന പ്രശ്നം 2 തവണ മന്ത്രിതലത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ മുൻകരുതലെടുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ചില വകുപ്പുകൾ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ക്ഷോഭിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. ആറളത്ത് ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ആറളം ശലഭോദ്യാനത്തിൽ നടന്ന മന്ത്രിതല അവലോകന യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ അനാസ്ഥയ്ക്കെതിരെ മന്ത്രി തുറന്നടിച്ചത്. അർജന്റീന ടീമിനെ കൊണ്ടുവരാനെന്ന പേരിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വിഷയത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നോട്ടീസ് നൽകാൻ GST വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി. പിഴയുൾപ്പെടെ 56 കോടിക്കാണ് നോട്ടീസ്. പൂജ ദീപാവലി തിരക്ക് കണക്കിലെടുത്ത് കുർലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി. കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴി ഒക്ടോബർ 15 മുതൽ നവംബർ 21 വരെയാണ് സർവീസ്. ലൈവ് സ്ട്രീമിംഗിലൂടെ യുവതിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന കണ്ണൂർ സ്വദേശി മുഹമ്മദ് നിഹാദിന് കർശന ഉപാധികളോടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അപകടകരമായി വാഹനം ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ സിനിമ നിരൂപണം നടത്തുന്ന യൂട്യൂബർ അശ്വന്ത് കോക് പോലീസ് കസ്റ്റഡിയിൽ. 2026 ഏപ്രിൽ ജൂലൈ കാലയളവിൽ രാജ്യത്തേക്കുള്ള പ്രവാസി നിക്ഷേപ വരവിൽ 7 മടങ്ങ് വരെ വർധനയെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്താനുള്ള കാലപരിധി 31 വരെ നീട്ടി സർക്കാർ ഉത്തരവായി. നിലവിലുള്ള ഉത്തരവ് പ്രകാരം മസ്റ്ററിംഗ് കാലാവധി 30 സെപ്റ്റംബർ. ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല ബുധനാഴ്ച അർദ്ധരാത്രിയോടെ വേർപെടും. വ്യാഴാഴ്ച മുതൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷൻ നിയന്ത്രണം ഏറ്റെടുക്കും. ഇതിനുള്ള അന്തിമ നടപടികൾ തുടങ്ങി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാഹനം തടഞ്ഞ് BJP യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കണ്ണൂർ താണയിലും മട്ടന്നൂർ എളമ്പാറയിലും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 83.54% പോളിംഗ് രേഖപ്പെടുത്തി. ആകെയുള്ള 1234 വോട്ടർമാരിൽ 1031 പേരാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മട്ടന്നൂർ CDS ഹാളിൽ നടക്കും. പെരളശ്ശേരി പഞ്ചായത്തിലെ 6ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 85.5% പോളിംഗ്. കണ്ണൂർ നഗരമധ്യത്തിലെ 2 ക്ഷേത്രങ്ങളിൽ കവർച്ചാശ്രമം. പിള്ളയാർ കോവിലിലും സമീപത്തുള്ള സ്വാമി മഠത്തിലുമാണ് കവർച്ചാശ്രമമുണ്ടായത്. ശാന്തിക്കാർ താമസിക്കുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയതായും പരാതിയുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ PT ഉഷയുടെ റെക്കോർഡ് തിരുത്തി വിദ്യ രാമരാജ് വെങ്കലം നേടി. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ PT ഉഷ കുറിച്ച 55.42 സെക്കൻഡിന്റെ റെക്കോർഡ് 54.75 സെക്കൻഡായി മെച്ചപ്പെടുത്തിയാണ് വിദ്യ രാമരാജ് വെങ്കലം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വോളിബോളിൽ ഇന്ത്യക്ക് തുടരെ 2ാം ജയം. ഹോങ്കോങ്ങിനെയാണ് പൂൾ സിയിലെ കളിയിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഗാനലയത്തിന്റെ നേരമാണ്. ഇന്ന് കൂടെയുള്ളത് ഞാൻ അശ്വിനി.
1: ഞാൻ സൂര്യ.
0: ഞങ്ങൾ രണ്ടുപേരെന്ന് പറയുമ്പോൾ ഏതാണ് ടോപ്പിക് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടെന്ന് തോന്നുന്നില്ലേ?
1: അതെ, ഏതിനെ കുറിച്ചാണ് പറയേണ്ടത്, ഏത് വിഷയത്തെ കുറിച്ചാണ് പറയേണ്ടത് ഒന്നും ആവശ്യമില്ല അശ്വിനി.
0: കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു ചില സിനിമകൾക്ക് വേണ്ടി മാത്രം സംവിധായകർ സൃഷ്ടിച്ചെടുത്ത ചില സാങ്കല്പിക ഗ്രാമങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഗാനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മണിക്കൂർ ഗാനലയത്തിലൂടെ നിങ്ങൾ എല്ലാവരും കേട്ടത്. ഇന്ന് അതിന്റെ തുടർഭാഗമാണ്. ഇനിയും മലയാള സിനിമയിൽ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് സാങ്കല്പിക ഗ്രാമങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുണ്ട്. നമുക്കതിലേക്കൊക്കെ കടക്കാം. ആദ്യത്തെ സിനിമ
1: 1989 പുറത്തിറങ്ങിയ KT കുഞ്ഞുമോൻ നിർമ്മിച്ച ഒരു ഹാസ്യ പ്രേമ ചിത്രമുണ്ട്.
0: ഹാസ്യ പ്രേമ ചിത്രം? ഹാസ്യം പ്രേമം മാത്രമേ ഉള്ളൂ?
1: ഹാസ്യം പ്രേമം ലാസ്റ്റോട്ട് അടി പിടി ഒക്കെ ഉണ്ട്. ഒരു ക്ലൂ തരാം. ജയറാമും പാർവതിയാണ് അതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയറാമിന്റെയും പാർവതിയുടെയും ആദ്യകാലഘട്ടത്തിലെ ചിത്രമാണിത്.
0: ജയറാമും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്.
1: പിന്നെ ഒരു ക്ലൂ തരട്ടെ, മോഹൻലാല് അതിഥിയായി എത്തുന്ന ഒരു വേഷമുണ്ട് അതില്.
0: ആ സ്ഥലത്തിന്റെ പേര് കുറച്ച് വലിയ പേരാണ്. അപ്പൊ
1: കുറച്ച് വലിയ പേരാണ്,
0: കുറച്ച് വണ്ണം കൂടുതലാ.
1: കുറച്ച് വണ്ണം കൂടുതലാണ്.
0: ഇനി കൂടുതലൊന്നും പറയാനില്ല. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ?
1: അത് തന്നെ. പെരുവണ്ണാപുരം എന്നത് ഒരു സാങ്കല്പിക ഗ്രാമം മാത്രമാണ്.
0: എളുപ്പത്തിൽ നമുക്ക് സാങ്കല്പിക ഗ്രാമങ്ങൾ ഉണ്ടാക്കാം അല്ലേ. പെരുവണ്ണാപുരം എന്ത് മനോഹരമായ പേരാണ്, അശ്വിനി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ?
1: അശ്വിനി എന്ന് പറയുന്ന പോലെയല്ല, പെരുവണ്ണാപുരം കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുണ്ട് അല്ലേ.
0: അശ്വിനി എന്ന് പറയുന്ന പോലെ ഒരു,
1: അതെ അതെ
0: അത് തന്നെ.
1: ഒറ്റ ഷോട്ട് പറഞ്ഞാലേ, വലിയൊരു തറവാട്, പിന്നെ കുറച്ച് ഗഡോൽഘടന്മാരായ കുറച്ച് ആങ്ങളമാരുണ്ട്. ആങ്ങളമാർക്ക് ഒറ്റ പെങ്ങൾ, അതാണ് പാർവതി.
0: അല്ല, കുഞ്ഞുലക്ഷ്മി.
1: കുഞ്ഞുലക്ഷ്മി അവളുടെ പേര്.
0: അവരുടെ പെങ്ങള് കുഞ്ഞുലക്ഷ്മി.
1: കുഞ്ഞുലക്ഷ്മി
0: ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്
1: പാർവതി.
0: ഇത്രയും ആങ്ങളമാരുടെ പെങ്ങൾ എന്ന് പറയുമ്പോൾ വാത്സല്യം കൊണ്ട് താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറയുന്ന പോലെ കൊണ്ടു നടന്ന പെങ്ങളായിരിക്കും.
1: കൊണ്ടു നടന്ന പെങ്ങളാണെങ്കിലും അഹങ്കാരവും മഹന്തിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞുലക്ഷ്മിക്ക്.
0: ഈ സിനിമ എഴുതുന്ന മുന്നേ തിരക്കഥാകൃത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടേനു?
1: എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ആ കാലഘട്ടത്തെ കുറിച്ചായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല അശ്വിനിക്ക്. പിന്നെ നിങ്ങൾക്ക് ശ്രോതാക്കളെ അറിയില്ലോ, എനിക്ക് എന്തും വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ പറ്റുന്ന ഒരു ഇതായത് കൊണ്ട് ഞാൻ കൂടുതൽ അവളെ വിഷമിപ്പിക്കുന്നില്ല. പറഞ്ഞോളൂ അശ്വിനി.
0: അതന്നെ, കാലഘട്ടത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചത് കൊണ്ട് ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരനെ പറ്റിയിട്ടുണ്ട്.
1: ഈ ആങ്ങളമാർക്ക് ഒരു കോളേജ് ഉണ്ട്, അവിടത്തേക്ക് ക്ലർക്കായിട്ടാണ് ജയറാമ വരുന്നത്. ആദ്യമായിട്ട് കുഞ്ഞുലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ അവൾക്ക്
0: അകൽച്ച, പിന്നെ അടുപ്പം.
1: അടുപ്പം
0: ഇതാണല്ലോ അതിന്റെ ഇത്.
1: താഴെ തട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് ജയറാം. അപ്പൊ ഞാൻ വലിയ ഒരാളാണ്, തറവാട്ടുകാരിയാണ് എന്നൊക്കെ ചിന്തയായിരുന്നു പാർവതിക്ക്. ആങ്ങളമാരെ കൊണ്ട് അടുപ്പിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ആ സംഘർഷം ഒക്കെ കഴിഞ്ഞേരം എന്ത് തോന്നും?
0: ഇഷ്ടം തോന്നണമല്ലോ. ഇതിനൊക്കെ ശേഷമാണ് മോഹൻലാലിന്റെ എൻട്രി. അച്ചു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്.
1: അതെ,
0: പണ്ട് അമ്മയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്.
1: ആ അമ്മയുടെ മകനാണ് ജയറാം എന്നാണ് ആദ്യം എല്ലാവരും വിചാരിച്ചത്. പിന്നീടാണ് നീ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെ എൻട്രി ഇതാണ് ശരിക്കും പെങ്ങളുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു.
0: മോഹൻലാലിന്റെ കഥാപാത്രത്തെ കൊണ്ട് അച്ചുവിനെ കൊണ്ട് കുഞ്ഞുലക്ഷ്മിയെ വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചന ഒക്കെ നടക്കുന്നുണ്ടായി. പക്ഷേ ജയറാം അവതരിപ്പിക്കുന്ന ശിവശങ്കരൻ എന്ന കഥാപാത്രവുമായിട്ട് അച്ചു ആണ് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കഥ എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കാൻ സാധ്യതയുള്ള കഥയെ ലളിതമായും മനോഹരമായും നല്ല നല്ല പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു അത്. നേരത്തെ നമ്മൾ പറഞ്ഞു പാർവതി, ജയറാം, മോഹൻലാല് ഒക്കെ സിനിമയിലുണ്ട്. കൂടെ തന്നെ കബീർ പൊന്നമ്മ, സിദ്ധിക്ക്, ജഗദീഷ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു, മാമുക്കോയ, ഒടുവിലുണ്ണി കൃഷ്ണൻ,
1: പറവൂർ ഭരതൻ, KPC ലളിത, ബോബി കൊട്ടാരക്കര, PC ജോർജ്, കുണ്ടറ ജോണി, സന്തോഷ് കെ നായർ, ഒരുപാടുണ്ട്.
0: അതെ, ഫിലോമിന, കൽപ്പന, ഇടവേള ബാബു, എല്ലാവരും ഒരുമിച്ച മലയാളത്തിലെ ഒരു മാന്ത്രിക സിനിമ തന്നെയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറയാം. ഇതിൽ മൂന്ന് പാട്ടുകളുണ്ട്. അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് കതിരോല പന്തലൊരുക്കി, മറ്റൊന്ന് പുൽക്കൊടി തൻ.
1: PK ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് സംഗീതം നൽകിയത്. MG ശ്രീകുമാറും ചിത്രയുമാണ് നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ ഈ രണ്ട് പാട്ടുകളും പാടിയിരിക്കുന്നത്. ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത്?
0: ഏത് കേൾപ്പിക്കുന്ന ഇങ്ങനെ ആലോചിച്ചപ്പോ ശിവശങ്കരനും കുഞ്ഞുലക്ഷ്മിയും പ്രണയിക്കുന്ന അവരുടെ പ്രണയാതുരമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമുണ്ട്. അതിൽ പെരുവണ്ണാപുരത്തിന്റെ ചില സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവേശം തരുന്ന, ഡാൻസ് ഒക്കെ ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ടാണ്.
1: കതിരോല പന്തലൊരുക്കി എന്ന ഗാനമായിരിക്കും അല്ലേ?
0: അതെ, MG ശ്രീകുമാറും ചിത്രയും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. കേൾക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനലയം.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്നിവയിലൊരു നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: കൂടെയുള്ളത് ഞാൻ അശ്വിനി.
0: ഞാൻ സൂര്യ.
5: അപ്പോ സാങ്കല്പിക ഗ്രാമങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നും പറന്നും ഇരുന്നും കിടന്നും
0: ഒക്കെ പോകാം അല്ലേ?
5: പരാതി ഉണ്ടോ?
0: പരാതിയും പരിഭവം ഒന്നുമില്ല. ഇനി അടുത്ത ചിത്രത്തിന്റെ ക്ലൂ ആണ് നീയാണ് എനിക്ക് തരേണ്ടത്.
5: ഒരു ക്രിസ്തുമസ് കാലം.
0: ഓക്കെ.
5: തണുപ്പുള്ള,
0: അതെ, നല്ല അന്തരീക്ഷമായിരിക്കും.
5: ജിംഗിൾ ബെൽസ് മുഴങ്ങും,
0: കേക്കുകൾ കിട്ടും, നല്ല പാട്ടുകൾ കേൾക്കാം.
5: അത് മറക്കരുത്, ഉള്ളിലോട്ടേക്ക്.
0: പിന്നെ അതാണല്ലോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഭക്ഷണം ഇല്ലാണ്ട് പിന്നെ എന്താ അശ്വിനി?
5: അതിനുവേണ്ടിയാണല്ലോ ജീവിക്കുന്നത്.
0: പിന്നെ എന്താ പറഞ്ഞാ മതി, നമ്മള് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാരും നെട്ടോട്ട ഓടുന്നത് എന്തിനാണ്?
5: ഭക്ഷണത്തിന്.
0: ആ,
5: അപ്പോ അതുപോലെ ഒരു ക്രിസ്മസ് കാലം അന്ന് പ്രദർശനം തുടങ്ങി അടുത്ത ക്രിസ്തുമസ് കാലം വരെ 366 ദിവസങ്ങൾ തുടർച്ചയായി തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ഒരു മലയാള സിനിമ.
0: എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഏതെങ്കിലും നല്ലൊരു സിനിമയായിരിക്കാനാ സാധ്യത.
5: ഇത്തരം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ മോഹൻലാലിന്റെ ഇത് മാത്രമാണെന്നാണോ പറഞ്ഞു വരുന്നത്?
0: അല്ല, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഇത് ഏത് വർഷമാണ്?
5: അതൊന്നും പറയൂല.
0: അതൊന്നും പറയൂലേ?
5: ഇല്ല, ആകെ ഉള്ള ക്ലൂ, ഒരു ക്രിസ്തുമസ് കാലത്ത് പ്രദർശനം തുടങ്ങി അടുത്ത ക്രിസ്തുമസ് കാലം വരെ 366 ദിവസങ്ങൾ പ്രദർശിപ്പിച്ച ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സിനിമയാണ്. കാവ്യാത്മകമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് മുൻപും പിൻപും ഒക്കെ കൊമേഴ്ഷ്യൽ മലയാള സിനിമയെ വിഭജിക്കാവുന്നതാണ്.
0: ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് മോഹൻലാലിന്റെ സിനിമ മാത്രമാണ്, കാരണം നിന്റെ ആ ശൈലിയിൽ അങ്ങനെ കാണുന്നുണ്ട് ഞാൻ.
5: എന്റെ സംസാരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലേ?
0: അതെ അതെ, ആ തുടക്കം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് ഏത് സിനിമയാണെന്നും ചിന്തിക്കുന്നത്, കാരണം ആ സമയത്ത് വന്ദനം, ചിത്രം, മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായിരുന്നു മോഹൻലാലിൻ്റെ. അപ്പൊ അതിലേത്? അതാണ് എന്റെ ചോദ്യം.
5: അങ്ങനെ പറയുമ്പോ
6: അല്ല, ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇറങ്ങിയതെന്നും കൂടിയുണ്ട്.
5: അതെ, ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്.
6: പോരട്ടെ പോരട്ടെ,
5: അന്നത്തെ ഞാൻ അന്നത്തെ ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 16 തിയേറ്ററുകളിൽ 50 ദിവസം, 6 തിയേറ്ററുകളിൽ 100 ദിവസം, 5 തിയേറ്ററുകളിൽ 150 ദിവസം, 4 തിയേറ്ററുകളിൽ 200 ദിവസം, 3 തിയേറ്ററുകളിൽ 225 ദിവസം, 1 തിയേറ്ററിൽ 366 ദിവസം.
6: അശ്വിനി കുറച്ച് വെള്ളം കുടിക്കുന്നു.
5: അതെ, അതാണ് പ്രശ്നം. ഇത്തരത്തിൽ ശ്വാസം എടുക്കാൻ നേരമില്ലാതെ പ്രദർശിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്.
6: എനിക്ക് തോന്നുന്നു ഈ 1 തിയേറ്റർ എവിടെയായിരുന്നു.
5: അത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റൂല.
6: ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തിയേറ്ററിന്റെ പേര് മാത്രം എന്താ വെളിപ്പെടുത്താത്തത്?
5: എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഇനി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു എന്നിരിക്കട്ടെ, ആ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർക്കാൻ മറ്റൊരു സിനിമയ്ക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ സംശയമാണ്.
6: ഇതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടോ?
5: നല്ല നല്ല പാട്ടുകളുള്ള പ്രിയദർശൻ ലാൽ കൂട്ടുകെട്ടിന്റെ ഒരു മനോഹരമായ സിനിമ.
6: ചിത്രം
5: ആ ചിത്രം ഏതാണെന്ന് പറയൂ.
6: അല്ല, സിനിമയുടെ പേരാണ് ഞാൻ പറഞ്ഞത്.
5: ചിത്രം. അതെ, ചിത്രം.
6: അതെ.
5: ഓ മൈ കല്യാണിക്കുട്ടി,
6: നീ കണ്ടോ എന്റെ വിവരത്തിന്റെ ഇത് കണ്ടോ?
5: കടുപ്പം.
6: കാരണം നീ പറയുമ്പോഴേക്കും ചിത്രം ചിത്രമായി മാറിയില്ലേ?
5: അതെ അതെ, ചിത്രമായിട്ട് മാറി. ഇതിലെ സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര്?
6: ആർക്കാശ്വിനി അറിയാത്തത്? മംഗല്യപ്പുഴ. ഇത് എത്ര തവണ കണ്ടു എന്ന് ചോദിക്ക അശ്വിനി, എത്ര തവണ കേട്ടു എന്ന് ചോദിക്കും. പിന്നെ ഈ മംഗല്യപ്പുഴയെ നമുക്ക് മറക്കാൻ പറ്റുമോ?
5: ഇല്ല, മംഗല്യപ്പുഴ എന്ന് പറയുന്ന അതിമനോഹരമായ സാങ്കല്പിക ഗ്രാമം, അവിടെ ഒരു തമ്പുരാനുണ്ട്. തമ്പുരാന് അവസാനമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു,
6: മകളോടും മരുമകനോടൊപ്പം ആഘോഷിക്കുക. ഏത് വെക്കേഷൻ.
5: അച്ഛനോടും മോളും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ ഇഷ്ടമാണെന്നൊക്കെ. അയാള് കല്യാണിക്കുട്ടീനെ
6: നൈസായിട്ടും ഒഴിവാക്കി. അവളുടെ സ്വത്ത് കണ്ടിട്ടാണ് അവനെ സ്നേഹിച്ചത്. അല്ല, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവാണ്, എനിക്ക് സ്വത്തും ഇതൊന്നും ആവശ്യമില്ല എന്ന് കല്യാണിക്കുട്ടി പറഞ്ഞപ്പോഴാണ് നൈസായിട്ട് അങ്ങ് തേച്ചത്.
5: അന്നത്തെ കാലത്ത് ഈ തേപ്പ് എന്ന് പറയുന്ന വാക്കൊന്നും ഇല്ല, ഇപ്പോഴാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അന്നൊക്കെ ഈ വാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയിലൊക്കെ ആ വേർഡ് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരുന്നു.
6: തേപ്പ് കിട്ടാത്ത മനുഷ്യന്മാർ ഇപ്പൊ ആരും ഇല്ലാന്ന് തോന്നുന്നില്ല ശനി.
5: അപ്പോ 15 ദിവസത്തേക്ക് ഭർത്താവായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് വരികയാണ്. കൊരങ്ങെ കഴുതേ
6: എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്.
5: ഓർമ്മയില്ല ഡയലോഗ്?
6: ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. പിന്നീട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അദ്ദേഹത്തെ കൂടി വിളിച്ചോളൂ.
7: അങ്കൾ ഊണുകാലായി വരും, ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കൾ ഊണുകാലായി വരും, അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കൾ ഊണുകാലായി വരും, മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരൂ, ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ.

0: വിളിച്ചോളൂ കേട്ടോ.
1: അദ്ദേഹത്തെ കൂടി വിളിച്ചോളൂ എന്ന് പറയുന്ന സ്ഥിതിയിലെത്തി ആര്യ കല്യാണിക്കുട്ടിയും വിഷ്ണു.
2: 15 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്ത്
1: ഒടുവിൽ ഇഷ്ടത്തിലേക്ക് വരുന്ന ഒരു ചിത്രമായിരുന്നു ചിത്രം.
2: തുടക്കത്തില് സിനിമയുടെ ഓരോ മിനിറ്റിലും കോമഡിയാണേ, അത് എത്തി പകുതി എത്തുമ്പോഴേക്ക് കംപ്ലീറ്റ് പ്രണയമാണ്. കോമഡി ഇച്ചിരി പുറകോട്ടേക്ക് മാറും. എൻഡിലേക്ക് എത്തുമ്പോ കോമഡിയും പോയി പ്രണയവും പോയി,
1: സങ്കടായി.
2: ഏറ്റവും ഒടുവില് വിഷ്ണു തൂക്കുകാരിലേക്ക് നടന്നു പോവാണ് എന്ന് കല്യാണിക്കുട്ടിക്കും മനസ്സിലാവുകയാണ്. പക്ഷെ തന്റെ ബാക്കിയുള്ള ജീവിതം അദ്ദേഹത്തിന്റെ വിധവയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു.
1: അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അമ്മയായിട്ട് ജീവിച്ചോളാം എന്ന് പറയുന്നുമുണ്ട്. അപ്പോ കല്യാണിക്കുട്ടിയും വിഷ്ണുവും തമ്മിലുള്ള ബോണ്ട് മനസ്സിലായല്ലോ.
2: ഇതിലെ കഥ സത്യത്തിൽ ലോകത്ത് എവിടെയും നടക്കാൻ സാധ്യതയില്ലാത്ത, ആരോടെങ്കിലും പറഞ്ഞാലോ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കഥയാണ്. എന്നിട്ട് കൂടി ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ, പ്രേക്ഷകന്റെ ഇഷ്ട സിനിമയാക്കാൻ, മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക വിജയ സിനിമയാക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകന്റെ മിടുക്ക് കൂടിയാണ്.
1: തീർച്ചയായിട്ടും, കാരണം പ്രിയദർശന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ
2: പ്രിയദർശൻ മോഹൻലാൽ
1: കൂടിയിട്ട് അങ്ങനെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ സിനിമയായിരുന്നു വന്ദനം, ഓർമ്മയുണ്ടോ? ക്ലൈമാക്സ് സീൻ ഇതായിരുന്നു. രണ്ടുപേരും ഇഷ്ടത്തിലായി രണ്ടു വഴിയിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇവർ കണ്ടിരുന്നെങ്കിൽ, ഒന്നിച്ചിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ചിത്രവും ഉണ്ടായത്.
2: പ്രേക്ഷകന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ ഒരു യഥാർത്ഥ സംവിധായകന് മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല, മോഹൻലാലിനെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് സ്ക്രീനിൽ കാണാൻ ഇഷ്ടമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സംവിധായകരിൽ ഒരാളാണ്
1: പ്രിയദർശൻ.
2: അതിലൊരു സംശയമില്ല.
1: എന്താ പറയണ്ടത്, കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അല്ലെ സിനിമ. സിനിമ മാത്രമല്ല, അതിലെ പാട്ടുകളും ഓരോന്നായിട്ട് വ്യത്യസ്തമായ നല്ല നല്ല പാട്ടുകളും ആയിരിക്കും.
2: ചിത്ര സിനിമയെ പറ്റിയാണല്ലോ പറയുന്നത്.
1: അതെ,
2: അതിലെ ചില സീൻസ് ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന രംഗങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ചിത്രം സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതാണെന്ന്, അതിൽ സൂര്യേച്ചയ്ക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഒപ്പീനിയൻ ഉണ്ടോ?
1: അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുമ്പോൾ അശ്വിനി നമ്മുടെ ശ്രീനിവാസനെ തമ്പുരാനായിട്ട്
2: സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്.
1: അതെ, സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോ ശ്രീനിവാസൻ വന്നിട്ട് തമ്പുരാനോട് പറയാണ്, കല്യാണിക്കുട്ടിയുടെ മാല എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓടി വന്നിട്ട് മോഹൻലാൽ എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണിക്കുട്ടിക്ക് ആ മാല ഇട്ടുമ്പോ കല്യാണിക്കുട്ടി വരെ അടിയടിക്കുന്നുണ്ട് മുഖത്ത് നോക്കിയിട്ട്.
2: അത് മാത്രല്ല, ഒരു ഇത് പറയുന്നില്ലേ, ഇതൊരാനയല്ല തേങ്ങയല്ല ഒലക്കയുമല്ല.
1: അതെ, അത് കോമഡി സീന്.
2: രംഗങ്ങൾ മാത്രല്ല, ചില ഡയലോഗുകളും മോഹൻലാൽ പറയുന്നില്ലേ, കല്യാണിക്കുട്ടീന്റെ അച്ഛന്റെ നിർബന്ധമാണ് അവിടെയുള്ള ചടങ്ങുകൾ എന്താണോ അത് കൃത്യമായി ഫോളോ ചെയ്യണമെന്ന്. കോവിലിൽ പോയിട്ട് ചില ആചാരങ്ങള് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നൊരു ഡയലോഗില്ലേ,
1: കല്യാണിയെ വടികൊണ്ടടിച്ച ശേഷം എത്ര മനോഹരമായ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ.
2: അതെ,
1: പിന്നീട് മോഹൻലാൽ അതായത് വിഷ്ണു കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുന്ന ഒരു സീനും കൂടി ഉണ്ടായിരുന്നു.
3: എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ.
4: இந்த கற்பூரம் கையில வச்சு கத்திக்கணும். அப்புறம் இந்த அம்மா உங்க காலு வேண்டு இழிச்சாலே எங்களுக்கு நீங்க கல்யாணம் கழிச்ச மாதிரி.
5: கையில வச்சா இது புள்ளு
6: எழுதிட்டு உடனே களையாவல்லோ
5: எனக்கு வையா.
6: மதி மதி மதி மதி மலை மதி
4: நிர்பந்தம் பிடிக்க கூடாது. இந்த அம்மா எழுந்திருக்கு அப்புறம் தான் கிளப்பணும்.
6: എനിക്ക്

0: എത്ര മനോഹരമായ ആചാരം.
1: മനോഹരം നിന്റെ
2: ഇവര് രണ്ടുപേരും അഭിനയിക്കുകയാണെന്ന് ശ്രീനിവാസന്റെ കഥാപാത്രം പലപ്പോഴും തമ്പുരാനോട് പറയാൻ നോക്കുന്നുണ്ട്.
3: കാരണം കണ്ടുപിടിക്കുന്നുണ്ട് ശ്രീനിവാസൻ.
2: ഏറ്റവും ഒടുവില് ഇത് സംശയം തീർക്കാൻ വേണ്ടി വാതിലിന്റെ അടുത്ത് പോയി ചെവി വെക്കുന്ന സമയത്ത് എന്റെ കരളെ ഓമനെ തങ്കക്കുടേ ഞാനൊരു
3: ഉമ്മ തരട്ടെ
2: ഇത്തരത്തിലുള്ള ഡയലോഗ് വാങ്ങി നല്ല രസമായിരുന്നു അല്ലേ കേൾക്കാൻ.
3: പിന്നെ സുകുമാരിയുടെ കഥാപാത്രത്തോട് മോഹൻലാൽ പറയുന്നുണ്ട് യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, നിങ്ങൾ സുമുഖിയാണ്, സുന്ദരിയാണ്, സുഭാഷിണിയാണ്, സുഭദ്രയാണ് എന്ന്.
2: അത് കഴിഞ്ഞിട്ട് കല്യാണിക്കുട്ടീൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്റെ കല്യാണിക്കുട്ടി,
3: പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല, ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ, ഞാനാണ് തറ എന്നും പറഞ്ഞ് കല്യാണി പൊക്കിയെടുത്ത് കട്ടിലിരുത്തുന്ന ഒരു രംഗം കൂടിയുണ്ട്.
2: അതെ,
4: മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണിക്കുട്ടി, പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല, ഞാനാണ് തറയിൽ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എന്റെ മെച്ച ഒഴിഞ്ഞു തരുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് മൈ ലോൺലിനെസ്, ലവ് ഓഫ് മൈ ഹാർട്ട്, ട്യൂൺ ഓഫ് മൈ ഡെസേർട്ട്, ട്യൂൺ ഓഫ് മൈ സോങ്, ക്യൂർ ഓഫ് മൈ കിംഗ്ഡം, ആൻഡ് ഐ ലവ് യു കല്യാണി.
2: സിനിമയെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നമ്മുടെ ജോലി പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണല്ലോ.
3: പറഞ്ഞു പറഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ അശ്വിന് ചിത്രം മൊത്തം പറഞ്ഞു കൊടുത്തു. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കണ്ടൊരു സിനിമയാണിത്. ചിത്രം ഒന്നുകൂടി കണ്ടാലോ എന്ന് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ.
2: അതെ, മറ്റൊരു പ്രത്യേകത, ആ കാലഘട്ടത്തിലൊക്കെ സിനിമ റിലീസാവുന്നതിന് മുന്നേ പാട്ടുകൾ ഹിറ്റായിട്ടുണ്ടാവും, പക്ഷെ ചിത്രം എന്ന സിനിമയിലെ പാട്ടുകൾ സിനിമയ്ക്ക് മുന്നേ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. സിനിമ റിലീസായതിന് ശേഷമാണ് ഇതിലെ ഓരോ പാട്ടുകളും ഓരോരുത്തരും ഏറ്റെടുക്കാൻ തുടങ്ങിയത്.
3: രണ്ടെണ്ണം ക്ലാസിക്കൽ സോങ്സ് ആണ്, ബാക്കിയെല്ലാം റൊമാൻറ്റിക് പാട്ടുകളാണ്.
2: മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുള്ളത് ചിത്രത്തിൻ്റെതാണ്. ഏകദേശം 500,000 ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. രണ്ട് പാട്ട് ക്ലാസിക്കലാണെന്ന് പറഞ്ഞല്ലോ, പലരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ഹ്യൂമർ ടച്ചുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ രണ്ട് ക്ലാസിക്കൽ പാട്ടുകൾ, ആ പാട്ട് സിനിമയിലെ മറ്റു പാട്ടുകൾ പോലെ തന്നെ പ്രേക്ഷകനെ ഏറ്റെടുത്തിട്ടുണ്ട്.
3: അതെ, ഇപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയ സംഗീതത്തിനൊക്കെ പാടുന്നൊരു പാട്ടുണ്ട് നഗുമോ, സ്വാമിനാഥ പരിപാലന.
2: സാധാരണക്കാർ വരെ ആ ക്ലാസിക്കൽ പാട്ടുകളുടെ വരികൾ ഏറ്റു പാടുന്നുണ്ടെങ്കിൽ അത് ചിത്രം എന്നുള്ള സിനിമയ്ക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
3: ഞാൻ രണ്ടു വരി പാടണോ നഗുമോ അശ്വിനി?
2: പാടിക്കോളൂ.
3: ഇല്ല, അങ്ങനെയല്ല, ഞാൻ
2: പാട്ട് കേൾപ്പിച്ചൂടെ
3: അശ്വിനി? നമ്മൾ പാട്ട് കേൾപ്പിക്കുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി പറയണ്ടേ?
2: ഉണ്ടായിരുന്നു അല്ലേ,
3: അതെ,
2: പറഞ്ഞു പറഞ്ഞു വിട്ടുപോയി. അതായത് എം ടി ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു, ശത്രു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കഥ എഴുതിയെന്ന് പറയുന്നത്. ഒരിക്കൽ എം ടിയും ടി ദാമോദരനും പ്രമുഖ നേതാവായിട്ടുള്ള ഒരു സുഹൃത്തിനെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. തൂക്കുമരത്തിന്റെ നിഴലിൽ ദൈന്യതയോടെ നിന്ന ആ സുഹൃത്തിന്റെ കാഴ്ച, മനസ്സിൽ നിന്ന് മായാത ആ കാഴ്ച, അതിനെ ബേസ് ചെയ്തിട്ടാണ് ശത്രു എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുള്ളത്.
3: ആ കഥയിൽ നിന്നാണ് പ്രിയദർശൻ ഈ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത്.
2: ഈ കാര്യം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ.
3: അപ്പൊ നമ്മൾ ഏത് പാട്ടാ കൊടുക്കുന്നത്?
2: ഈറൻ മേഘം.
3: ഇത് മധ്യമാവധി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എം ജി ശ്രീകുമാറാണ് പാടിയിരിക്കുന്നത്.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾ കീണം കൊടുത്തത് കണ്ണൂർ രാജനാണ്. കേൾക്കൂ തിരിച്ചു വരൂ ഗാനലയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അശ്വിനി,
3: ഞാൻ സൂര്യ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
3: പോകുന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കു
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
4: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
5: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് Grand Force, Hootic, Vox Lanet.
4: Phone 9496-420-880.
5: 8111-933-600.
4: CM Vistara.
5: CM Vistara, Nillooni.

0: റേഡിയോ മലബാറിലൂടെ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത്
1: സമയം രാത്രി ഏറെ വൈകിട്ടുണ്ടായിരുന്നു.
0: ആ
1: മഴ വന്നുപോയ രാത്രിയില് ആകാശത്ത് പൂർണ്ണ ചന്ദ്രന്റെ നിറച്ചിരി.
0: അശ്വിനി,
1: ഒരു മിനിറ്റ്. ബാൽക്കണിയിലെ രാത്രിമുല്ലകളിലേക്ക് നിലാവ് വന്ന് വീഴുന്നത് നോക്കിയിരുന്നപ്പോ എന്തൊരു സുഖമായിരുന്നു.
0: നിനക്ക് എന്തേലും പറ്റിയോ? നമ്മുടെ ചിത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അത് നല്ലൊരു കോമഡി സിനിമയായിരുന്നു, പിന്നെന്തു പറ്റി?
1: ഇപ്പോ ഞാനൊരു കാര്യം കേൾപ്പിച്ചുതരാം, കേൾക്കൂലേ?
0: എന്താപ്പാ കേൾക്കാണ്ട്?
2: ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലം. ഞാൻ ഗന്ധർവൻ.
1: അതെ സൂര്യേച്ചി, ഞാൻ ആലോചിച്ചത് ആ സുന്ദര ഗന്ധർവനെ കുറിച്ചായിരുന്നു.
0: ഞാൻ ഗന്ധർവന്റെ കാര്യമാണോ നീ പറഞ്ഞു വരുന്നത്?
1: രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ മാഞ്ഞു പോയ ആ ഗന്ധർവനെ കുറിച്ച് തന്നെ.
0: നിന്നോട് സംസാരിക്കാനല്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിനാണെന്ന് കാമുകിയോട് പറഞ്ഞ ആ അനുരാഗിയെ കുറിച്ചാണോ നീ പറയുന്നത്?
1: അത് തന്നെ. ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞു പോയ ആ ഗന്ധർവന്റെ മുഖം ഒരിക്കൽ കൂടി കാണാൻ, ആ ഗന്ധർവന്റെ സ്വരം ഒരിക്കൽ കൂടി കേൾക്കാൻ, ആ പ്രണയം ഒരിക്കൽ കൂടി അനുഭവിച്ചറിയാൻ ഭാമയെ പോലെ നമ്മളിൽ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ സുരീച്ചി?
0: ഉണ്ടാവായിരിക്കും അല്ലേ.
1: കാരണം പഴയ കാലത്ത് മുത്തശ്ശിമാരുടെ കഥകളിലെ മെയിൻ ക്യാരക്ടറാണ് ആര്?
0: ഗന്ധർവൻ.
1: ഇത് കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിലെ ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ?
0: പക്ഷേ നീ പറഞ്ഞ കഥകളിൽ കേൾക്കുമ്പോഴേ എനക്കാദ്യം ഗന്ധർവനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പേടിയായിരുന്നു. പിന്നീടാണ് ഞാൻ ഗന്ധർവൻ എന്ന സിനിമ വന്നത്.
1: മുത്തശ്ശി കഥകളിലൊക്കെ ഗന്ധർവൻ സന്ധ്യയാവുമ്പോ പാലമരച്ചോട്ടിലേക്ക് വരുന്നു, പെൺകുട്ടികളെ വശീകരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ മൈൻഡിലുള്ള
0: ഗന്ധർവൻ.
1: പക്ഷെ ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഏറ്റവും മനോഹരമായി പ്രണയിക്കാൻ പറ്റുന്ന ആ രൂപത്തിന് കൊടുത്ത പേരാണ്
0: ഗന്ധർവൻ
1: എന്ന് മനസ്സിലായത്.
0: പ്രണയത്തിനും സ്വപ്നത്തിനും മായിക ലോകത്തിനും ഒരുപോലെ ചിറക് നൽകിയ മലയാള സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം 1991 ജനുവരി 11 റിലീസ് ചെയ്തത്.
1: അതെ, ദേവലോകത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചതിന്, ഒരു മനുഷ്യ സ്ത്രീയുമായി പ്രണയത്തിലായതിന് ഇപ്പോഴും ആ ഗന്ധർവൻ ഭൂമിയിലല്ലാത്ത ഏതോ ഒരിടത്ത് ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കഴിയുകയായിരിക്കും അല്ലേ?
0: അതെ.
1: ആലോചിക്കുമ്പോ സങ്കടം തോന്നില്ലേ?
0: സങ്കടം ഉണ്ടോന്ന് അശ്വിനി, ലാസ്റ്റ് വിട പറഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ,
1: ഇമോഷൻ.
0: പോകണ്ട പോകണ്ട എന്റെ മനസ്സ് എത്ര പറഞ്ഞു അറിയോ?
1: നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് മുത്തശ്ശിമാര് പറയുന്ന ഗന്ധർവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയാ. ഇന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഗന്ധർവന്റെ പ്രണയം അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മറ്റൊരു കാമുകനെ എവിടെ കാണാൻ കഴിയും ചോദിച്ചാൽ ഉത്തരവില്ല.
0: ഇല്ല, കാരണം ഭാമ പറയുന്നുണ്ട് എനിക്ക് നേരിട്ട് കാണണം, നേരിട്ട് കാണണം. ആ സമയത്തൊക്കെ നിയമം ലംഘിച്ചിട്ടാണ് നിന്റെ അടുത്ത് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാമയുടെ അരികിൽ നേരിട്ടെത്തുന്നത്. പകുതി ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഗന്ധർവന്.
1: എത്ര തവണയാണോ ഭാമയെ കാണുന്നത് അവരൊന്നു ചേരുന്നത്, അത്രത്തോളം പീഡകൾ അനുഭവിക്കാനായിരുന്നു ഗന്ധർവന്റെ വിധി. അതറിഞ്ഞിട്ടുകൂടെ തന്റെ പ്രണയിനിക്ക് വേണ്ടി, തന്റെ പ്രണയത്തിന് വേണ്ടി ആ പീഡകളെല്ലാം ഏറ്റുവാങ്ങാൻ സ്വയം സന്നദ്ധനായിരുന്നു നമ്മുടെ ഗന്ധർവൻ.
0: അശ്വിനി, ഞാൻ ഗന്ധർവൻ എന്ന സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞത്? നമ്മളിപ്പോ ഇല്ലാത്ത സ്ഥലങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്? പിന്നെ എന്തിനാ ഈ ഒരു സിനിമയെ തെരഞ്ഞെടുത്തു?
1: സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സിനിമയിലെ പാട്ടുകളാണ് ഗാനലയത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഗന്ധർവ ലോകം നമ്മൾ കണ്ടിട്ടുണ്ടോ?
0: നമ്മൾ കണ്ടിട്ടില്ല.
1: സാങ്കല്പികമായിട്ടുള്ള എന്തും, ഒരു നാട്, ഒരു പ്രദേശം, ഒരു ലോകം, എന്തും ആവാം, ഗന്ധർവ ലോകം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതിലൂടെ?
0: നമ്മുടെ സിനിമയിലൂടെ.
1: അങ്ങനെയൊന്നും ഉണ്ടോന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ?
0: ഇല്ല. ഗന്ധർവ ലോകം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലാദ്യം വരുന്നത് നമ്മുടെ ഇന്ദ്രന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതാണ് ആദ്യം വരുന്നത്. ഒരുപാട് നർത്തകിമാർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ഫ്രൂട്ട്സ് ഒക്കെ അവരിങ്ങനെ വായിൽ വെച്ച് കഴിക്കുന്നു, ഇതൊക്കെയാണ് ഞാൻ കണ്ടത്.
1: നമ്മള് ഭക്ഷണമാണല്ലോ മെയിൻ.
0: അതെ അതെ
1: അതെ, സ്വർഗം പോലെ മനോഹരമായിട്ടുള്ള ഒരു ലോകം, അതാണ് കൺസെപ്റ്റ്.
0: അതെ,
1: ഇനി ഒരു ഗന്ധർവ ലോകം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല, കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സിനിമയിലെ പാട്ടുകൂടെ നമ്മുടെ ഗാനലയത്തിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചത്. അതിലെ നായികാ നായകന്മാരെ കുറിച്ച് പറയണ്ടേ?
0: തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അവര് മലയാളികളല്ലായിരുന്നു.
1: നിതീഷ് ഭരദ്വാജും സുവർണയും.
0: അതെ,
1: സുവർണയെ കണ്ട് പരിചയമുണ്ട് വൈശാലിയിലൂടെ.
0: അതെ,
1: ഇവരുടെ കൂടെ ഗണേഷ് കുമാറും ഫിലോമിനിയും എം ജി സോമനും ഒക്കെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പാട്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ പാട്ടുകളും എന്താ രസം, എന്താ ഭംഗി, എന്താ ആസ്വാദനം. പാടാൻ കഴിവില്ലാതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ എനിക്കാണ് എന്റെ കാര്യം.
0: അല്ല, ഞാൻ പാടിയ ശരിയാവില്ല, കാരണം തൊണ്ടക്ക് സ്ട്രെയിൻ ചെയ്ത് സ്ട്രെയിൻ ആവണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതെ അതെ, സൂര്യയുടെ മധുരമായ കിളിനാദം ഇതുപോലെ നിലനിർത്താൻ സൂര്യ കൂടുതൽ സ്ട്രെയിൻ ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ കിളിനാദത്തിലൂടെ ഈ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നില്ല. അതിൽ എനിക്കും നിങ്ങളെ പോലെ തന്നെ വിഷമമുണ്ട് ശ്രോതാക്കളെ. നമുക്ക്
0: ഉണ്ടെങ്കിലും ഞാൻ രണ്ടുപേരും പാടിത്തരാം.
1: അല്ല അല്ല നിങ്ങളുടെ ശബ്ദത്തെ
0: വേണ്ടി പാലപ്പൂ വെച്ച് ഇത്രയുടെ അടുത്ത് തന്നെ ഞാൻ പാടണോ രണ്ടുപേരും?
1: അല്ല, സൂര്യച്ചിയുടെ ആ മനോഹരമായ ശബ്ദത്തെ സ്ട്രെയിനിലേക്ക് കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, വേണ്ട വേണ്ട,
0: അങ്ങനെയല്ല. മനസ്സത്തട്ട്
1: എന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ പണ്ട് പാടുന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്.
0: പറഞ്ഞു തന്നെയാണ്,
1: മനസ്സിൽ തട്ടിയിട്ട്
0: ആക്കിയതല്ലേ.
1: അയ്യേ, ഞാനോ? അപ്പോ ഒറിജിനൽ ആയിട്ട് പാട്ട് കേൾപ്പിക്കണമല്ലോ.
0: പിന്നെ ഏതാണ് ഒറിജിനൽ ആയിട്ട് പാട്ട് കേൾപ്പിക്കാൻ പോകുന്നത്?
1: ഇതിലേത് പാട്ടാന്ന് ചോദിക്കുമ്പം മൂന്ന് പാട്ടുകൾ, മൂന്ന് പാട്ടും പ്രിയപ്പെട്ടതിൽ പ്രിയപ്പെട്ട പാട്ടുകൾ.
0: ഒന്ന് പാലപ്പൂവേ, പിന്നെ ദേവാംഗണങ്ങൾ, പിന്നെ ദേവി
1: ആത്മരാഗം.
0: അതെ,
1: കാപ്പിരാഗം, രാഗമാലിക, മിയാൻ കി മൽഹർ. ഈ മൂന്ന് പാട്ടുകളും ഈ മൂന്ന് രാഗങ്ങളിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥലത്തിനെ പരാമർശിക്കുന്ന പാട്ടുകൾ ഇല്ല, പക്ഷേ ഗന്ധർവനെ പറ്റി പരാമർശിക്കുന്ന ഒരു പാട്ടുണ്ട്, ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം.
0: കെ ജെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്.
1: കേൾക്കാം, കേട്ടുതിരിച്ചു വരൂ. റേഡിയോ മലബാറിലൂടെ ഗാനലയമാണ് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM. ഇത് മലബാറിന്റെ മധുരസ്വരം.
1: ഗാനലയത്തിലൂടെ അടുത്ത പാട്ട് കേൾക്കണ്ടേ?

0: Monica!
1: Monica!
2: ഞാൻ ഞെട്ടിപ്പോയല്ലേ അശ്വിനി, അന്നെ ഇവിടുന്ന് ഓടിക്കേണ്ട പരിപാടിയാണോ നിനക്ക്?
3: ഓടിക്കാനോ?
2: നീ എന്തിനാ ഈ ചിരി കേൾപ്പിച്ച്?
3: ഇതാണ് ക്ലൂ.
2: ഓ, അടുത്ത ചിത്രത്തിന്റെ ക്ലൂ.
3: അടുത്ത ചിത്രത്തിന്റെ ക്ലൂ.
2: ഈ ചിരി ഞാൻ എത്ര കേട്ടിട്ടുണ്ട്, എത്ര സിനിമയിലുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ക്ലൂ താ,
3: യക്ഷിക്കഥ പറയുന്ന സിനിമ.
2: യക്ഷികൾ കുറേ ഉണ്ട് മലയാള ചലച്ചിത്രത്തില്. യക്ഷിക്കഥകൾ പറയുന്ന ഒരുപാട് സിനിമയുണ്ട്.
3: എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒരു യക്ഷി.
2: എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒരു യക്ഷി.
3: ഇത് ഞാൻ പറഞ്ഞ ഡയലോഗിന്റെ റിപ്പീറ്റേഷൻ അല്ലേ?
2: അതെ, എന്റെ മുന്നിലും ഇരിക്കുന്നുണ്ട് യക്ഷി.
3: ഈ ഗ്ലാസ്സിലൂടെ നിങ്ങളെ നിങ്ങളെ കാണുന്നുണ്ട്.
2: ഈ ഗ്ലാസ്സിലൂടെ നിന്നെ ഞാൻ കാണുന്നുണ്ട്.
3: ഈ യക്ഷിക്ക്, ഞാൻ പറയാൻ പോകുന്ന യക്ഷിക്ക് ബ്രഹ്മദേശത്തെ യക്ഷിയാ.
2: ബ്രഹ്മദേശോ?
3: ഈ യക്ഷിക്കൊരു ചിലമ്പുണ്ട്,
2: അതായത് കൽച്ചിലങ്ക.
3: ആ, അതന്നെ.
2: അടുത്ത ക്ലൂ പോരട്ടെ.
3: ഇത്രയൊന്നും കിട്ടിയിട്ട് യക്ഷിനെ പിടിച്ചില്ലേ?
2: ഇല്ല, ഞാൻ ഈ സിനിമ അത്ര കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സിനിമയും വരുന്നില്ല. എനിക്ക് സിനിമ എന്ന് പറയുമ്പോഴേ, യക്ഷി സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആകാശഗംഗ, ഇന്ദ്രിയം, ഭാർഗവീ നിലയം, ഇങ്ങനത്തെയൊക്കെ സിനിമയാണ് ഓർമ്മ വരുന്നത്. അതൊന്നും അല്ലല്ലോ സമ്മർ പാലസ്. ആകാശഗംഗയിൽ ചിലമ്പില്ല.
3: സിനിമയുടെ പേരിന് തൃശൂർ പൂരമായിട്ട് ഒരു ബന്ധമുണ്ട്.
2: പകൽപൂരം എന്ന ചിത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാ, ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
3: കോമഡി ഉണ്ട്, ഹൊറർ ഉണ്ട്, ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്, സുന്ദരി ഒരു യക്ഷിയുണ്ട്.
2: ആ, നമ്മുടെ ഗീതമോഹൻദാസ് ആണ് ആ യക്ഷി അവതരിപ്പിച്ചിരിക്കുന്നത്.
3: അതെ, ബ്രഹ്മദേശത്താണ് ഈ യക്ഷിയുള്ളത്. ഈ യക്ഷിന് ആദ്യം പണ്ട് കാലത്ത് സൂര്യമംഗലം മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്.
2: ഋഷഭാവി അല്ലേ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്?
3: അതെ, അദ്ദേഹം തളയ്ക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവില് ബ്രഹ്മദത്തനോട് അയാളുടെ സന്തതി പരമ്പരകളോട് പ്രതികാരം ചെയ്തിട്ടേ ഞാൻ മടങ്ങിപ്പോകുന്ന് യക്ഷി ശപിക്കുന്നുണ്ട്.
2: ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ തന്നെയാണ് ഈ യക്ഷി മോചിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഈ നമ്പൂതിരിപ്പാടിന്റെ കൂടെ തന്നെ മനയിലേക്ക് ഈ യക്ഷി കടന്നു വരുന്നത്, അതായത് മുകേഷിനോടൊപ്പം.
3: തളച്ചതിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന് രണ്ട് മക്കളുണ്ട്. വിഭിന്ന ജാതിയിൽപ്പെട്ട രണ്ട് സ്ത്രീകളിലുള്ള
2: രണ്ട് മക്കള്, മുകേഷും സലീം കുമാറും.
3: മുകേഷിന്റെ പേര് ഗൗരീദാസൻ,
2: സലീം കുമാറും മാണിക്കൻ.
3: രണ്ടുപേരും ഏറ്റവും ഒടുവില് പല പല കാരണങ്ങൾ കൊണ്ട് സൂര്യമംഗലം മനയിൽ എത്തുന്നുണ്ട്. യാത്രക്കിടയിലാണ് സീമന്തിനി എന്ന് പറയുന്ന പെൺകുട്ടി മുകേഷിന്റെ കൂടെ കൂടുന്നത്. ആ കഥാപാത്രമാണ് നേരത്തെ പറഞ്ഞ ഗീതു മോഹൻദാസ് അവതരിപ്പിച്ചത്. അതാണ് യഥാർത്ഥ യക്ഷി. പക്ഷെ ആരും ആദ്യം തിരിച്ചറിയുന്നില്ല. മുകേഷ് മനയിലെ അവകാശിയാണെന്ന് അവസാനം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒരു മുറപ്പെണ്ണ് കൂടിയുണ്ട് അദ്ദേഹത്തിന്. മുകേഷിനും മുറപ്പെണ്ണിനോടല്ല, സീമന്തിനിയോടാണ് ഇഷ്ടം. യക്ഷിയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ മുറപ്പെണ്ണും യക്ഷിയും തമ്മില് ഗംഭീരമായൊരു നൃത്ത സീനൊക്കെ ഉണ്ട്. അതിൽ വിജയിക്കുന്നത് യക്ഷിയായിരിക്കും. ഏറ്റവും ഒടുവിൽ സത്യം തിരിച്ചറിഞ്ഞപ്പോ യക്ഷിയെ തളക്കാൻ മുകേഷ് ഗൗരീദാസൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കണമായിരുന്നു. എന്നാൽ മാത്രമേ യക്ഷിക്ക് ഇയാളോടുള്ള വികാരം മാറുള്ളൂ. അങ്ങനെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കും, ചിലമ്പണിയിച്ച് അവളെ വീണ്ടും ബന്ധനസ്ഥയാക്കും.
2: അതാണ് ഒടുവിൽ സംഭവിക്കുന്നത്. സൂര്യമംഗലം മന എന്ന് പറയുന്നത് സാങ്കല്പിക മന മാത്രമാണ് എന്നാണോ പറഞ്ഞു വരുന്നത്?
3: ബ്രഹ്മദേശം സാങ്കല്പികമാണ്.
2: ബ്രഹ്മദേശം
3: സൂര്യമംഗലം മന ഉണ്ടാവുമായിരിക്കാം, ഇല്ലായിരിക്കാം.

0: പക്ഷെ ബ്രഹ്മദേശം സാങ്കല്പിക ഗ്രാമമാണ്.
1: മുകേഷിനെയും സലീം കുമാറിനെയൊന്നും കൂടാതെ ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, ബാബു നമ്പൂതിരി, സലീം കുമാർ, ഋഷഭാവ, ഇന്ദ്രൻസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാബു നമ്പൂതിരി പാലാണ്, അദ്ദേഹമാണ് ഇതിലെ മെയിൻ വില്ലൻ. സൂര്യമംഗലം മന തന്റെ കാൽക്കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും സ്വത്തൊന്നും ഭാഗിച്ചു കൊടുക്കാതെ എല്ലാം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ബാബു നമ്പൂതിരി പാലാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഈ പ്രേതം കൊല്ലുന്നുണ്ട്.
0: ഇതിലെ എസ് രമേശൻ നായർ വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് ഈണം കൊടുത്ത ഒരു ഗാനം, യക്ഷി ഡാൻസ് കളിക്കുന്ന പാട്ട്.
1: മായം ചൊല്ലും മൈനേ നിന്നുടെ മാരനെ കണ്ടു നീ.
0: ആദ്യമായിട്ട് സീമന്തിനീന ഗൗരിദാസൻ കാണുമ്പോൾ ഉള്ള
1: കേൾക്കുന്ന ഒരു പാട്ടാണിത്.
0: ഇത് കേൾപ്പിക്കല്ലേ.
1: ചിത്രയാണ് പാടിയിരിക്കുന്നത്.
2: മായം

0: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
1: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
2: സർ, പക്ഷെ എന്റെ വർക്കേഴ്സ് ഒന്നും.
1: സുരേഷം പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
0: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-400-7025-9000-18.
7: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
8: ആഹാ, അങ്ങനെ പറഞ്ഞ
7: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
8: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
9: മതി.
7: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
8: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
7: അതെന്താ?
8: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
10: റേഡിയോ മലബാറിലൂടെ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനലയത്തിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം.
0: ഇനി നമുക്ക് കുഞ്ഞിരാമന്റെ ദേശത്തിന്റെ കഥ പറയാം. മനസ്സിലായില്ല?
7: ആ, കുഞ്ഞു രാമായണം.
0: ന്യൂജൻ ട്രെൻഡുകൾ തുടങ്ങിയതിനു ശേഷം പഴയ കാലത്തെ ഗ്രാമാന്തരീക്ഷം സൃഷ്ടിച്ചൊരു സിനിമയായിരുന്നു കുഞ്ഞുരാമായണം, അഥവാ കുഞ്ഞുരാമന്റെ ജീവിതകഥ പറയുന്ന സിനിമ.
10: അതെ, ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് കുഞ്ഞുരാമായണം. ഏട്ടനും അനിയനും കൂടി അഭിനയിച്ച സിനിമയാണിത്.
0: ഏട്ടനും അനിയനും പറയുമ്പോ
10: നമ്മുടെ ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസൻ.
0: ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും?
10: ഓ സോറി സോറി സോറി, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും.
0: അങ്ങനെ പറ, ശ്രീനിവാസൻ എന്ന അച്ഛന്റെ മക്കൾ.
10: അതെ അതെ,
0: രണ്ടുപേരും സിനിമാ മേഖലയിൽ പല രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേരുടെയും കോമ്പോ എന്ന് പറഞ്ഞപ്പോ തന്നെ പ്രേക്ഷകര് എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. പ്രതീക്ഷ തെറ്റിയിട്ടില്ല, ചിരിക്കാൻ ഒരുപാട് വകയുള്ള സിനിമയായിരുന്നു കുഞ്ഞുരാമായണം. ഇതിലെ ദേശം എന്ന് പറയുന്ന കുഞ്ഞുരാമന്റെ നാട് സാങ്കല്പിക ഗ്രാമമാണ്.
10: എപ്പോഴൊക്കെയോ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഗ്രാമ കാഴ്ചകൾ തിരിച്ചു തന്ന സിനിമയാണ് കുഞ്ഞിരാമായണം.
9: ദേശം എന്ന ഗ്രാമത്തിലൂടെ അല്ലേ?
10: അതെ.
9: തുടക്കത്തില് ഒരു മുത്തശ്ശി ഊന്നുവടിയെടുത്ത് ദൂരത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് സീന്. അപ്പോ ബിജുമേനോൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു നറേഷൻ കേൾക്കാൻ പറ്റും. അതില് ദേശം എന്ന് പറയുന്ന നാടിനെ പറ്റിയിട്ടുള്ള ഒരു വിശേഷണമുണ്ട്. ഭൂലോക മണ്ടന്മാരും സർവോപരി 5 പൈസയുടെ വിവരമില്ലാത്തവരും ആയ അത് കേൾക്കുമ്പോ തന്നെ ഇനി സിനിമയിൽ
10: എന്തായിരിക്കും അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ.
9: ഈ ഒറ്റ നറേഷൻ മാത്രം മതി. സിനിമ അവസാനിക്കുന്നതും ബിജു മേനോന്റെ ഡയലോഗില്ല, അദ്ദേഹം ഓർക്കുന്നുണ്ടോ?
10: തോരൻ വന്നു, ഓലൻ വന്നു, കാളൻ വന്നു, അവിയൽ വന്നു.
11: എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ ഏട്ടനാ. ഈ അച്ചാർ വിളമ്പി ഏട്ടനാ എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ തന്നത്. ഈ ഏട്ടന്റെ കൂടെയാ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയത്. എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് ഈ ഏട്ടനാ.
12: പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു.
9: അതെ,
10: തുടക്കത്തിൽ നീ പറഞ്ഞതുപോലെ ബിജു മേനോൻ പറയുന്നുണ്ട്
9: ഈ നാട്ടിലുള്ളവരെല്ലാം മണ്ടന്മാരാന്ന് പറയുന്നുണ്ട്.
10: ആ പക്ഷേ ഏറ്റവും ലാസ്റ്റ് അത് തിരുത്തി കുറിക്കുന്ന ഒരു അവസരമുണ്ട് കേട്ടോ.
12: ഓരോ തവണ കുഞ്ഞിരാമൻ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ ശാപം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്രാവശ്യം ആ ശാപം എന്റെ തലയിലാവുന്ന് ഞാൻ കരുതിയില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാട്ടുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. സത്യമായിട്ടും ഈ നാടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്.
9: ഈ നാടിനെ എന്തോ ഒരു പ്രശ്നമുണ്ട്,
10: എന്തോ ഒരു കുഴപ്പമുണ്ട്.
9: അങ്ങനെ കുഴപ്പം പിടിച്ച എന്നാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ നാടിനെയും നാട്ടുകാരെയും കുറിച്ചുള്ള ഈ സിനിമയിൽ പാട്ടുകളുണ്ട് 4 എണ്ണം. ഒരു പാട്ട് ഈ സിനിമയിൽ തന്നെ അവരിടക്കടയെ പറയുന്നൊരു സാധനമുണ്ട്, സൽസ. കേട്ടിട്ടില്ലേ?
10: സൽസ.
9: സൽസേനെ പറ്റിയിട്ട് പല സന്ദർഭങ്ങളിലും സിനിമയിൽ പരാമർശിക്കുന്നുണ്ട്. സൽസയുടെ ഒരു പാട്ട് ഈ സിനിമയിലുണ്ട്. മറ്റൊന്ന് വിനീത് ശ്രീനിവാസൻ പാടിയത്, വേറൊന്ന് സിനിമ ഇറങ്ങിയ സമയത്ത് കുഞ്ഞു മക്കളില്ലേ സ്കൂളിലത്തെ വാർഷികത്തിന് സ്റ്റേജിലത്തെ പെർഫോമൻസ് ൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാട്ടുണ്ട്.
10: പാവാടത്തുമ്പാലേ തൊട്ടാലും കൂട്ടൊന്നും വെട്ടല്ലേ തൊട്ടാവാടി.
9: അത് തന്നെ, ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു ഈ സോങ്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് കേൾക്കാൻ നല്ല രസമായിരുന്നു.
10: അതെ, കുഞ്ഞുമക്കളെന്നല്ലേ പാടുന്നതും.
9: അതെ,
10: പിന്നീട് ഒരു അടിപൊളി പാടല്ലേ അശ്വിനി, തുമ്പ പൂവേ സുന്ദരി.
9: അടിപൊളിയായ 4 പാട്ടുകളുള്ള സിനിമയാണ് കുഞ്ഞിരാമായണം.
10: കുഞ്ഞിരാമായണത്തിൽ ഇന്ന് ഏത് പാട്ടാണ് കൊടുക്കാൻ പോകുന്നത്?
9: ഏത് പാട്ടാണ്?
10: നമുക്ക് തുമ്പ പൂവേ സുന്ദരി കൊടുത്താലോ?
9: ആയിക്കോട്ടെ. കേൾക്കുന്നവർ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മേലൊക്കെ അനങ്ങി ഒന്ന് എനർജറ്റിക് ആയിരിക്കും.
10: അതെ, ഒരു ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇരുന്നോട്ടെ.
9: ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കാണുന്നതായിട്ട് സങ്കല്പിക്കാം. എന്തായാലും സങ്കല്പിക്ക ഗ്രാമങ്ങളെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് തുമ്പ പൂവേ സുന്ദരി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. മനുമഞ്ചത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം കൊടുത്ത് ശങ്കർ മഹാദേവനാണ് പാടിയിട്ടുള്ളത്.
10: കേൾക്കൂ, കൂടെയുള്ളത് സൂര്യ ഇടവന,
9: ഞാൻ അശ്വിനി. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം നമ്മള് സാങ്കല്പിക ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു ഗാനലയത്തിന്റെ. പക്ഷെ ഇനിയും ഗാനങ്ങൾ ഉണ്ട് കേട്ടോ. ബാക്കി മലയാള സിനിമയിൽ ഇനിയും സാങ്കല്പിക ഗ്രാമങ്ങളുണ്ട്
1: അശ്വിനി. അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി കിട്ടുവാണെങ്കിൽ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡും കൂടി കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടാവോ?
0: പ്രശ്നമൊന്നുമില്ല, ഒന്ന് അന്വേഷിക്കട്ടെ, നമുക്ക് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അന്വേഷിക്കുവൻ കണ്ടെത്തുമെന്നാണല്ലോ.
1: അതെ, ഒടുവിൽ കണ്ടെത്തിയാലോ.
0: അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡ് കൂടെ നമുക്ക് മലയാള സിനിമയിലെ സാങ്കല്പിക ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാം. അതിന് ടിക്കറ്റ് വേണ്ട, പണം വേണ്ട, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സഞ്ചരിക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. അതും ഞങ്ങളുടെ കൂടെ. ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തിരികെയാണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി,
1: ഞാൻ സൂര്യ.
0: കേട്ടുകൊണ്ടേയിരിക്കുക ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
4: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
2: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
4: ആ പിന്നെന്താ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല അത് ആടുന്നു വാങ്ങണ്ടെന്ന് അടുന്ന് പ്രശ്നമുണ്ടോ?
2: അടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: അമ്മേ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
5: നീ കളിക്കലേ.
4: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
0: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
5: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
0: പോന്നില്ലേ, എന്തിട്ട്?
5: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
0: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
5: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
0: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
5: എന്ത്?
0: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
5: ശരിക്കോ?
0: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: അച്ഛനെന്നാ എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട് രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ഇൻ ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
2: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

உன் மயம்.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: അറിയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി P. ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ M. തൗഷികയും ആലത്തൂർ ബ്ലോക്കിലെ ആത്തിപ്പൊയ്കയിൽ CPIയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ എടതിരിഞ്ഞിയിൽ CPIയിലെ V. R. രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും LDFും ചാലക്കുടിയിൽ UDFും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും UDFനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി T. സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6 ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, V. മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 April 8 PM മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽ മരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
1: സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 13 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 13 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും September 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങൾ, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ, തടയാൻ സാധിക്കും.
1: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്ററായിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കുനീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളി മെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഖിലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652, നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 109,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
1: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 18 എൽഡിഎഫിന് 15 വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും UDFനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും LDF വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് വിജയം. 3 ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ UDFനാണ് വിജയം. പാലക്കാട് പല്ലശ്ശന ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 UDFഉം 7 LDFഉം നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFഉം 1 UDFഉം 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC/ST OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16 നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 13 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 13 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 ഇടിഞ്ഞ് 72,417, നിഫ്റ്റി 92 നഷ്ടത്തിൽ 22,688 വ്യാപാരം തുടരുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ് 1,09,120, ഗ്രാമിന് 13,640 വില. ഒക്ടോബർ 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിനു ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സെപ്റ്റംബർ 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 LDFന് 15 വിജയം. നാവികസേന കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം ഒരു മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശ ഗാനത്തിന്റെ നേരമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. ആദ്യ സന്ദേശം വായിക്കുകയാണ്. സന്ദേശമയച്ചിരിക്കുന്നത് പാട്യത്തിൽ നിന്ന് രജനിയാണ്. ദേവാസുരം എന്ന ചിത്രത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ എന്ന ഗാനം വെച്ചു തരുമോ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക്

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്
0: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ

0: പെട്രോൾ
1: ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281483585 8281483585 8547173810.
2: നമസ്കാരം, എന്റെ പേര് ഷീജ. ഇരിട്ടിയാണ് വീട്. എനിക്ക് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ എന്ന പാട്ട് കേൾപ്പിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഷീജേച്ചി ആദ്യമായിട്ടാണ് തോന്നലേ സന്ദേശ ഗാനത്തിലേക്ക് സന്ദേശം അയക്കുന്നത്. എന്തായാലും റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഷീജേച്ചി ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് പാട്ട് കേൾപ്പിക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0402-471-400, 7229-000-18.
2: അടുത്ത സന്ദേശം വെച്ചിരിക്കുന്നത് ശ്രീധരൻ അവണൂരാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതെങ്കിലും ഒരു മന്നാടേ ഗാനം തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും മന്നാടേ ഗാനം തരാലോ. ഇതാ പാട്ട് കേട്ടോളൂ.

0: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഇന്നത്തെ സന്ദേശ ഗാനത്തിൽ കൂടി ഒരു പഴയ ഗാനം ആവശ്യപ്പെടുന്നു. സന്ദേശമയച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? TK രാഘവൻ, പ്രാന്തഞ്ചാൽ. രാജഹംസം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടി മനോഹരമാക്കിയ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരണം. എന്റെ മച്ചിനിയൻ മണി കുഴുമലിനും PV രാമചന്ദ്രൻ കിണർമുക്ക് ഇവർക്കു വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രാഘവേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം കേൾപ്പിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880.

0: 1-9-3-6-0.
1: സി എം വിസ്താര
0: നെല്ലൂന്നി.
2: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ലോക ഹൃദയ ദിനമായ ഇന്ന് റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. സന്ദേശം അയച്ചിരിക്കുന്നത് ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്. ഹൃദയ ദിനമായതുകൊണ്ടാണ് ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്ന ഗാനം ചന്ദ്രഭാനുവേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ട് കേൾപ്പിക്കാം അല്ലേ?

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: എല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മണക്കായിൽ നിന്ന് ബിജു ആണ്. എനിക്ക് ആകാശദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാര് എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിജു ഏട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാമല്ലോ, എന്തായാലും ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേട്ടോളൂ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കു
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9499 4 9 6 9 7 4 1 4 1.
5: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം, ഞാൻ മിനി, കാസർകോടാണ്. എനിക്ക് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലെ എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന ഗാനം ഒന്ന് കേൾപ്പിച്ചു തരുമോ? ഇതെന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മിനിയച്ചി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. കൊച്ചുമക്കളെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഇതാ പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക, ആഭ്യന്തരമന്ത്രിയുടെ ആശംസകളേറ്റുവാങ്ങുന്നു.
3: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറന്റ് ഫോംസ്, അതാണ് അന്വേഷണം.
4: സാർ, പക്ഷെ എന്റെ വർക്കേഴ്സ് ഒന്നും.
3: സുരേഷം പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
2: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
5: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്ഹിന്ദ്.
6: റേഡിയോ മലബാർ സന്ദേശഗാനമേ എനിക്ക് മണിച്ചേട്ടന്റെ കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി എന്ന നാടൻ പാട്ട് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ചാവശ്ശേരിയിൽ നിന്ന് സുലോചനേച്ചിയാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമാണല്ലേ. അപ്പോൾ സുലോചനേച്ചി ചോദിച്ച പാട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.

നമസ്കാരം. എൻ്റെ മകൾ പ്രിയമോൾക്ക് വേണ്ടിയിട്ട് അജിത്ത്, നയൻതാര എന്നിവർ അഭിനയിച്ച ചിത്രത്തിലെ കണ്ണാരെ കണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ച ആളുടെ പേര് പറഞ്ഞിട്ടില്ല. സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേര് ആദ്യം തന്നെ എഴുതണം. എന്നാലല്ലേ നമുക്ക് പേര് വായിക്കാൻ പറ്റൂ. ആരാണ് അയച്ചതെന്ന് നമുക്കറിയണ്ടേ? ശ്രോതാക്കൾ കാത്തിരിക്കുന്നുണ്ടാവില്ലേ ആരാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് എന്ന്? അപ്പോൾ ഇനി എഴുതുമ്പോൾ എന്തായാലും പേര് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് പ്രിയമോൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം അല്ലേ? ഇതാ പാട്ട് കേട്ടോളൂ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: മലപ്പുറത്ത് നിന്ന് സെമീറ അയക്കുന്ന സന്ദേശമാണ് അടുത്തത്. എനിക്ക് സർപ്പം എന്ന ചിത്രത്തിലെ സ്വർണമീനിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഇത് എന്റെ അനുജനായ ബഷീറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ ബഷീറിന് വേണ്ടിയിട്ട് നമുക്ക് സ്വർണമീനിന്റെ ചേലത്ത എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
2: 9447-371-836, 8078-502-836.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 1 3030, 9496 974 141.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961 00

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: പൊടു അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞു തുടങ്ങിയാൽ അത് മറ്റൊരോർമ്മയിലേക്ക് കടന്നുപോകും. അങ്ങനെ ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ ഒരു സാധാരണ സംഭവം പോലും മനോഹരമായ ജീവിതകഥയായി മാറും. നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവനയും ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ തുടർച്ച ഇപ്പോൾ നമുക്ക് കേൾക്കാം ജനകീയത്തിലൂടെ.
1: അവിടുന്ന് സിപ്കേന്ന് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അപേക്ഷ കൊടുത്ത സമയത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ എംബസി എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്നുള്ള പോസ്റ്റാണ്. അതിന് ആകെ 3 ഒഴിവാണുള്ളത്. അപ്പം ഞാൻ അപേക്ഷ കൊടുത്തു. ഇൻ്റർവ്യൂ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ APJ ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയമായി ബന്ധപ്പെട്ട് അത് അവിടെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഞാനിവിടുന്ന് നേരെ കയറി ട്രെയിനിൽ, ഏത് സാധാ ട്രെയിനിൽ. സൗദി അറേബ്യ പോയൊരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്ത് പോകുന്നതിന് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാർ കേരളക്കാർ ഇൻസൈഡ് ചെയ്തിട്ട് ചിരിപ്പൂട്ടിട്ട് തന്നെയാണ് പോകും. അതേപോലെ ഞാനും പോയത്. ലോകത്ത് പോകുന്ന ഇൻസൈഡ് ചെയ്ത് ചിരിപ്പിട്ട് പോകുന്ന ഒരേ ഒരു വിഭാഗം നമ്മൾ കേരളക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിരിപ്പൂട്ടിട്ട് പോയി. ഇൻ്റർവ്യൂവിൽ നോക്കുമ്പോൾ 93 ആളുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു ഹാളിൽ, നല്ല മനോഹരമായ ഹാളിലായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പേര് വന്നു ഇൻ്റർവ്യൂവിന്. വന്നപ്പോൾ ആദ്യം പറഞ്ഞു, നമ്മുടെ സ്ക്രൂട്ടിനിങ് നടത്തുന്നതാണ്, ഇതിൽ ആരാണ് എലിജിബിൾ ആയിരിക്കുന്ന അവരെ നമ്മൾ എടുക്കുന്നു. ആദ്യം ചോദിച്ചു, എനിബഡി ക്യാൻ കണ്ടക്ട് വൺ ക്ലാസ്? ചോദിച്ചു. പെട്ടെന്ന് അവർക്ക് ആളെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയൊരു സൂത്രമാണ് അത് ചെയ്തത്. അവർ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിലേറ്റിലുപരി നമ്മുടെ പെർഫോമൻസാണ് പ്രാധാന്യം. കാരണം പ്രൈവറ്റ് ഏജൻസിയാണ്, എംബസി ഡയറക്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യൻ എംബസി വേറൊരു HP ഇൻ്റർനാഷണൽ ഏജൻസിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ കൈ വന്നിച്ചു അവിടുന്ന്. കാരണം ഈ പഠിപ്പിക്കുന്നതിന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞു മുരുമാന്ന സംഭവമില്ലല്ലോ. നമ്മൾ നേരെ പറഞ്ഞു, അവർ പറഞ്ഞു 2 നിങ്ങൾക്ക് സംസാരിക്കാമെന്നാണ്. ഞാൻ ഓഡിറ്റോറിയത്തിൽ കയറി ഞാൻ ജസ്റ്റ് പറഞ്ഞു, താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ ജസ്റ്റ് 2 കാര്യം ചോദിക്കുന്നു, വാട്ട് ഈസ് എ ലാംഗ്വേജ് എന്ന് ചോദിച്ചു മാത്രം. ലാംഗ്വേജിൻ്റെ ഡെഫിനേഷനും ഒപ്പം തന്നെ ഞാൻ അന്ന് ചോദിച്ചു, വാട്ട് ഈസ് എ ഗ്രാമർ എന്ന് ചോദിച്ചു. ഇന്നലെ ഞാനൊരു ഗ്രീൻ പ്ലാനറ്റ് പോയ സമയത്ത് അവിടെയുള്ള സുധീറിൻ്റെ ഭാര്യ ശ്രീന നമ്മുടെ പ്രവാസി പെൻഷൻ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ, ഒരു ബാങ്ക്. അതിൽ നാരായണേട്ടൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ ഷീബ എനിക്ക് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച രാജേഷ് മാഷ അറിയാൻ ചോദിച്ചു. അപ്പോൾ ഷീബ പറഞ്ഞു, ആ ഗ്രാമറിൻ്റെ മാഷല്ലേ എന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഗ്ലാമർ മാഷാന്ന്
2: പറഞ്ഞത്.
1: അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ക്യാൻ എനിബഡി ക്യാൻ സ്പീക്ക് സ്പെൽ ദ വേർഡ് ഓഫ് ഗ്രാമർ എന്ന് ചോദിച്ചു. GRAMMAR പറയും, GRAMMAR പറയും. അപ്പോൾ ഏത് ഇംഗ്ലീഷ് അധ്യാപകനായി കഴിഞ്ഞാലും ഇതൊരു കൺഫ്യൂഷനാണ്. എനിക്ക് തന്ന 2 ഞാനത് 4 ആക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം വന്നിരിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പളുണ്ട്, അവിടെ IFS ഓഫീസർ, റിട്ടയർഡ് IFS ഓഫീസർ ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഞാനാണ് യങ് എനർജറ്റിക്. 2 ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, അതും കഴിഞ്ഞു. 3 ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം MP ശശി തരൂർ, അന്ന് UN സെക്രട്ടറി കോഫി അനൻ്റെ എന്തോ അണ്ടർ സെക്രട്ടറി അങ്ങനായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇഫ് യു ആർ നോട്ട് ക്വാളിഫൈ ദിസ് ജോബ് വാട്ട് യു വിൽ ഡു എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ ഈ ജോലിയിൽ ക്വാളിഫൈ അല്ല, ഇഫ് യു ആർ നോട്ട് റിസീവ് ദിസ് ജോബ് വാട്ട് യു വിൽ, നീ ജോലി കിട്ടിയില്ല നീ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിൾ ആൻസർ, ഐ ആം നോട്ട് അക്സെപ്റ്റിംഗ് ജോബ്. എന്നോട് ചോദിച്ചു, വൈ? ബിക്കോസ് മോർ ദാൻ മൈ ക്വാളിഫിക്കേഷൻ സോ മെനി പീപ്പിൾ ആർ ഹിയർ. എന്നെക്കാളും ക്വാളിഫിക്കേഷൻ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ അതിലൊരു അശോക് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, പാലക്കാടുകാരനായിരുന്നു. അതുവരെ ഇയാൾ ഒരു അക്ഷരം മലയാളം പറയാൻ എന്നോട് ചോദിച്ചു, ആർ യു എ നായർ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അതുവരെ ഞാൻ എൻ്റെ കാശിനെ കുറ്റം പറഞ്ഞ് എല്ലാം തന്നെ മാറ്റിയിട്ട് പറയുന്നത് ഇപ്പോൾ രാമാ. ഞാൻ പറഞ്ഞു, യെസ്. അപ്പം എന്നോട് ചോദിച്ചു, നാട്ടിലെവിടെയാണ്? മലയാളത്തിൽ. ഞാൻ പറഞ്ഞു, കണ്ണൂരാണ്. കണ്ണൂർ കുട്ടിയൂർ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിവിടെ പോകുമ്പോൾ എൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് നെറ്റിയിലെ ചന്ദന പൊട്ട്, അത് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കുട്ടിയൂർ അവകാശമുണ്ട്, നമ്പിയാരാണ് നെയ്യമറുതെടുക്കുന്നുണ്ട്. എന്നോട് മാറിയിരുന്നോളാം പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ഒരു 3 ഒരാളായിട്ട് തന്നെ അതിൽ സെലക്ട് ചെയ്ത് ബിക്കോസ് ഓഫ് എൻ്റെ കമ്മ്യൂണിറ്റി കൊണ്ട്.
2: ശരി.
1: ഞാനൊരിക്കലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ പറയില്ല, പക്ഷേ മോർ ഓവർ മേ ബി ഐ ആം ക്വാളിഫൈഡ്. അത് ഞാൻ അതിൽ എന്തായിരിക്കാം, ഒരു പക്ഷേ അവർ എൻ്റെ പെർഫോമൻസിൽ എന്നോട് പറഞ്ഞു, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, 10,000 സാലറിയാണ്. ഈ 10,000 ഞാൻ ഓൾറെഡി എവിടെ നിന്ന് വാങ്ങിക്കുന്നത്, സിക്കിയിൽ നിന്ന് വാങ്ങിക്കുന്നു. പിന്നെ ഈ 10,000 ഞാൻ പോകണ്ടല്ലോ. ഞാൻ ഈ 10,000 എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു, 10,000 ആഫ്റ്റർ യുവർ പ്രൊബേഷൻ പീരീഡ് യു വിൽ ഗെറ്റ് അഗെയിൻ 30% മോർ. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും 30% മീൻസ് എനിക്ക് 10-ന്റെ 30% മാക്സിമം വന്നാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 13,000 രൂപയാണ്. എന്നോട് You don't get what I'm saying. But no. 10,000 സൗദി റിയാൽ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്ക് പറഞ്ഞാൽ അവിടെ ഞാൻ ദൈവത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ശരിക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തു പോയിട്ട് പൊട്ടിക്കരയായിരുന്നു. അതായത് അന്ന് 11.5 രൂപയായിരുന്നു ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ. അന്ന് അവിടെ 10,000 രൂപ നിനക്ക് ഇവിടെ കിട്ടുന്ന ഏകദേശം 111,500 രൂപ സാലറിയിൽ ഞാനവിടെ വർക്ക് ചെയ്തു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ ഇത്തിരി സാലറി കൊടുക്കുന്നത്. അതായിരുന്നു എന്റെ ജീവിതത്തിന് ഒരു രണ്ടാമത്തെ ട്രെയിനിങ് പോയിന്റ്.
3: ഈ അവസാനമാകുമ്പോ ഇത്രയും വർഷത്തെ സർവീസ് ആയിട്ട് തിരിയും വിനക്കത് കിട്ടിയാൽ
2: സഞ്ചരിച്ച ആ ത്യാഗപൂർണമായ ആ ഒരു ജീവിത സാഹചര്യവും വഴിയും എല്ലാം വെച്ച് നോക്കുമ്പോ
3: അല്ല അതിന്റെ ഒരു വഴികളുടെ മെറിറ്റും അതിന്റെ ത്യാഗങ്ങളും എന്തെല്ലായിരിക്കും ഈ ഒരു ഇതിലേക്ക്.
2: ഇതൊരുപാട് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിച്ചിട്ട്
3: തീർച്ചയായും.
1: അല്ല അതാണ് രാമ നമ്മളല്ലേ. ഞാനതുകൊണ്ട് ഞാൻ പലതും നിമിത്തത്തിലും വിശ്വാസത്തിലും ഒന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ചോദിക്കലില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അമ്പലത്തിലൊരു പരിപാടിയുടെ സമയത്ത് എന്നോട് ചോദിച്ചു എന്തിന് ഇത്ര മാത്രം ഇങ്ങനെ വിശ്വസിക്കുന്നു.
2: ഇത്രയൊക്കെയുള്ള അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും
3: നമ്മുടെ സൗഭാഗ്യത്തിനും കാരണം
1: എന്റെ വിശ്വാസമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേ വരെ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ ഞാൻ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ എന്റെ വീടെടുക്കുന്ന സമയത്ത് അയൽവാസിയോട് ഒരു സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിണർ വഹിക്കാം എന്റെ തറവാട്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു 5 വീട് എനിക്കുണ്ട്. അവരിപ്പോ എന്റെ എനിക്ക് പണിയെടുക്കുന്നത്
2: പണ്ട് അമ്മയൊക്കെ ജോലിക്ക് പോയ സ്ഥലങ്ങളൊക്കെ ഇപ്പോ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കഥകൾ പറയാനുണ്ട്. കഥകളെല്ലാം ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഭാവനയിൽ വ്യത്യസ്ത കഥകളാക്കാനുള്ള അവസരമാണ് വരാൻ
4: പോകുന്നത്.
1: അല്ല രാമ ഞാൻ പറയുന്നറിയാം, ഞാൻ ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇപ്പൊ പലപ്പോഴും ചില ആൾക്കാർ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവിതം
3: നശിപ്പിക്കുന്നത്
1: പലയാളും. ഒരു 3 വർഷം എംബസി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞാനൊരു വീണ്ടും എന്റെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗദി തന്നെ പോയി ഇതെല്ലാം ചെയ്ത സമയത്ത് അതിന്റെ ഇടയിൽ 2007 നമ്മുടെ വത്സം മഠത്തില് മാഷൊരു ജോലി പറഞ്ഞു. എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തച്ചമ്പാറ സ്കൂളിൽ ഒരു പ്യൂണിന്റെ പോസ്റ്റാണ്. ആ പ്യൂണിന്റെ പോസ്റ്റ് രാജേഷ് എനിക്ക് എന്നെ വിശ്വാസമാണ്. പിന്നെ രണ്ടാമത് എനിക്ക് എന്റെ മാനേജറായിട്ട് ഒരാളെ ആക്കാനെന്ന്. എനിക്ക് കൂട്ടുകാരത് കൂടുന്നില്ല. ഞാൻ പറഞ്ഞ ശ്രീനയുടെ കഴുത്തിൽ ഒരു ചെറിയൊരു മാലയും ഒരു കമ്മലും പിന്നെ എന്താ പറയുക നമ്മുടെ കയ്യിലൊരു മോതിരവും ഇതെല്ലാം കൂട്ടിയാൽ മാക്സിമം അന്നൊരു അന്ന് എനിക്ക് സ്വർണത്തിനാകെ 10,000 താഴെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മനോജോട് പറഞ്ഞത് മനോജ് നിനക്ക് പറ്റുമെന്ന്. മനോജും അങ്ങനെ രക്ഷപ്പെടണമെന്ന് വെച്ച് എനിക്ക് നേർന്നു ഇടൂട്ട് മുന്നിൽ നമ്മുടെ അടുത്ത സുഹൃത്ത് നമ്മുടെ സഹോദരൻ പള്ളിയാണ്. അപ്പൊ പുള്ളിയും അങ്ങനെ നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ട് മാഷ് എന്ത് ചെയ്തു ലാസ്റ്റ് എന്നോട് അങ്ങനെ ഇരിക്കുമ്പോൾ മനോജ് അവിടെ കയറി. ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വന്നു 2019 ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലുമായി ബന്ധപ്പെട്ട് മാഷുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ബന്ധമുണ്ട്. അപ്പോൾ വീട്ടിൽ കൂടുതലായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ മാഷ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഞാനത് വീട്ടിൽ കൂടുതൽ 1 സെപ്റ്റംബർ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് സൗദി പോയി. അവിടുന്ന് ഷാർജയിലൊരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ കൂടേൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എന്നോട് വെച്ച് രാജേഷ് എൻ്റെ സ്കൂള് വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഇത് നടുവനാട് സ്കൂള് വിൽക്കാനൊക്കെയുണ്ട്. അതിന് മുന്നേ 1-2 വട്ടം ഞാൻ ചോദിച്ചിരുന്നു 1,00,000 രൂപ ഇല്ലാതെ എന്നോട് 1,40,000 രൂപ വെച്ചിട്ട് സ്കൂള് വിൽക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിലുള്ളൊരു അഭിമാനോ അല്ലെങ്കിൽ എന്നോട് എന്തോ ഒരു തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. ഇന്ന് ആ സ്കൂൾ എൻ്റെ കയ്യിലുണ്ട്. അതിലേകദേശം എനിക്ക് തോന്നുന്നത് ഇരിട്ടി സബ് ജില്ല അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പറയാം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഒരു LP സ്കൂള് മനോഹരമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്.
2: ഒരു ഓണസദ്യ
1: ഓണസദ്യ നമ്മുടെ സ്കൂൾ വെച്ചിട്ടാണ്. അത് ഒരു നമ്മുടെ കൂട്ടായ്മേൻ്റെ നടുവനാട് കൂട്ടായ്മേൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഞാനൊരു ഊട്ടുകൂര സമർപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചൊരു ഒരു ആത്മബന്ധമുള്ളൊരു അമ്പലമാണ്. എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഞാൻ അവിടെയാണെങ്കിൽ പോലും ഞാൻ ഉത്രാടത്തിന് എല്ലാവരും വിളിച്ച അവിടെ ഒരു ഉത്രാട സദ്യ തന്നെ ഒരു 1,000-1,500 പേർക്ക് നടത്തിയിരുന്നു. പിന്നെ നടുവനാടിനെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇത്രയും നല്ല ബന്ധങ്ങളുള്ള ഒരു പ്രദേശവും ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിന് അവർ ആ രീതിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അത് നമ്മളെ സ്കൂളെന്നറിയാം, നമ്മളെ മാനേജർ, നമ്മളെ രാജേഷ് മാഷ് എന്നറിയാം.
3: അത് കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്ന
1: അതാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും പറയാം. അവര് നാട്ടുകാർ പറഞ്ഞ നമ്മളെ മാനേജർ, അതേപോലെ കുഞ്ഞും മക്കൾ വന്നിട്ട് മാഷേ എന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അസംബ്ലി പങ്കെടുക്കുന്നു, ക്ലാസ്സിൽ ഞാൻ കയറലുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ LSS കിട്ടുന്ന നമ്മുടെ സ്കൂളിലാണ്. ഞാനിപ്പോൾ ഈ വർഷം ചെയ്തത് കഴിഞ്ഞ വർഷം LSS കിട്ടിയ എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് വന്ദേ ഭാരതിലൊരു യാത്ര
2: പോയാ
1: എറണാകുളത്തേക്ക് അടുത്ത ഡിസംബറിൽ പോകുന്നതാണ്. കുട്ടികളെ മാത്രമല്ല കുട്ടികളെ രക്ഷിതാവളെ കൂട്ടും. അങ്ങോട്ടേക്ക് വന്ദേ ഭാരത്, ഇങ്ങോട്ടേക്ക് നമ്മുടെ ഒരു വോൾവോ ബസ്സിൽ തിരിച്ചു വരുന്ന രീതിയിൽ അടുത്ത ഡിസംബറോടുകൂടി ചെയ്യാൻ വേണ്ടി പോകണം.
2: ശരി.
1: സാമ്പത്തികം ഒരുപാട് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാ അന്ന് പ്രോപ്പറായിട്ട് ഒരുപക്ഷെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോയായിരുന്നു. എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമ്മളുള്ള ഈ തലമുറക്ക്, നേരത്തെ പറഞ്ഞു എന്നോട് പലയാളും ചോദിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ
2: സംതൃപ്തി മാത്രമാണ്.
1: അതെ, ഇതിന് ഞാനിപ്പോ ചെയ്യുന്ന, ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 9 പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിൽ കോളാരി തന്നെ ഒരുപാട് കുടുംബത്തിന് ഇപ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, 1000 രൂപയുടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തിരഞ്ഞെടുത്തൊന്നുമല്ല, നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ VP ഇസ്മായിൽ കൗൺസിലറായ സമയത്ത് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു 5 രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. ഇവരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഇന്ന് ആരാന്ന് പറയുന്നില്ല. 5 ആൾക്കാർ ഞാൻ ചികിത്സിപ്പിക്കുന്നുണ്ട്. 13 അമ്മമാരുണ്ട്, അവർക്കുള്ള ഭക്ഷണം ഞാനല്ല, അത് തുടങ്ങി എൻ്റെ മകനാണ്. അവൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവനോട് പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോകാം. ഇപ്പം എൻ്റെ കൂടെ സൗദിയിൽ വരാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞൊരു സ്ഥലത്ത് പോകാം. ഞാൻ ചോദിച്ചെന്ന സംഭവം എന്നാണ്, എന്നെ ചീത്തയെന്ന് പറയുന്നത്,

0: അച്ഛൻ കൊടുക്കുന്ന പോലെ ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ രാജേഷ് മാഷ് വിലയില്ല അവിടെ. എന്റെ മോനെ കണ്ടപ്പോ ഉണ്ണി, അവനെ ഉണ്ണിമാഷ്, കുഞ്ഞുണ്ണി എന്ന് നമ്മള് വിളിക്കുക, ഉണ്ണിമാഷ് വന്നിട്ടാന്ന് പറയുന്നത്. ഉണ്ണിമാഷ അച്ഛനും അമ്മയും. അപ്പൊ ഞാനെന്ത് ചെയ്യാ, അവരെ വട്ടപൂജ്യം നോക്കുമ്പോ എന്ന് വെച്ചാല് ഓണത്തിനും വിഷുവിനും അവിടെ ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, ഇവന് ഇടക്കിടക്ക് പോകുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് ഞാനില്ലാത്ത സമയത്ത് ശ്രീനവറിയും വേറെയടി പോയിട്ടുണ്ട്. അപ്പൊ ഇവൻ പോകുന്ന ഇതിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനോടൊന്ന് പറയേണ്ടതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് നീ എന്നോട് ഇതുവരെയും പറയണത്. ഞാൻ പറഞ്ഞു അച്ഛനേതായാലും ഇതെല്ലാം ചെയ്യുന്നില്ലേ, ഇപ്പം അച്ഛനോട് എത്തേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അതും ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാം അത്രയേ ഉള്ളൂ, ദൈവം ഓരോന്ന് ഓരോരാൾക്ക് വിധിച്ചല്ലേ. ഞാൻ കണക്കൂട്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തമാശ പറഞ്ഞു, നമ്മുടെ ജീവിതം ആകെ 25,000 ദിവസമാണ് ഉള്ളത്.
1: ഞാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കൃത്യമാണ് ഡേറ്റ്, അതെ, അത് അതിന്റെ ഓരോ ആളുകളുടെ പേര്, സന്ദർഭം എല്ലാം വളരെ കൃത്യം. നമ്മളിപ്പോ കൊല്ലം പറയുമായിരിക്കും ചിലപ്പോ, ഇത് അതല്ല,
2: രാവിലെ 8 മണിക്ക്
1: അതാണ് ആ സമയം അടക്കാ പറയുന്നത്. അത് അത് ശരിക്കും
0: രാമ, ഞാന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നില്ല, നമ്മള് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ 5 പേര് ഒരേ ബെഞ്ചിലായിരുന്നു. IELU MC രാജേഷ്, ലാൽജിത്ത്, അണ്ടിമാഷ ലാൽജിത്ത്, ഇവിടെ എടപ്പാഴ്ചയിലെ TP ഷാജി, പിന്നെ ഒരു അശോകനുണ്ട്, ഡോക്ടറാണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ 9ാം ക്ലാസ് പഠിക്കുന്ന HL പഠിക്കുന്ന സമയത്ത് നമ്മളെ ശൈല ടീച്ചറായിരുന്നു, ക്ലാസ് ടീച്ചർ. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിക്കുന്ന കോറമെന്റൽ ഫിഷേഴ്സ് എന്നൊരു കവിത ഉണ്ടായിരുന്നു, റൈസ് ബ്രദേഴ്സ് റൈസ്. ടീച്ചർ നല്ല രീതിയിൽ പാടിത്തരും, വെയ്ക്കേനീസ് കൈസ് ഭയങ്കര പാടുന്നതാണ്. ടീച്ചർ പാടുന്ന പോലെ എനക്കും പാടണത്, പക്ഷെ ഈ സാധനം എന്നോട് ഇങ്ങോട്ട് മിണ്ടുന്നില്ല. ഇത് ഇംഗ്ലീഷും മിണ്ട്, ഇംഗ്ലീഷ് അറിയണ്ട എനിക്ക് വായിക്കേ, ഇംഗ്ലീഷ് അറിഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റൂ. അപ്പൊ ഈ ഷാജി, TP ഷാജിയോട് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഇവൻ പറഞ്ഞു ഞാൻ എന്റെ മുകളിൽ മലയാളത്തിൽ റൈസ് ബ്രദേഴ്സ് റൈസ് ഇങ്ങനെ എഴുതി വെച്ചു, മൊത്തം മലയാളത്തിൽ എഴുതിയിട്ട് മലയാളത്തിൽ എഴുതിയിട്ട് ഞാനെന്ത് ചെയ്തു, റെഡിയായി നിന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു ആരാ പാടുക, ഞാൻ പറഞ്ഞു ഞാൻ പാടും. ഞാനെന്ത് ചെയ്തു, എഴുന്നേറ്റിരുന്നു ഇതങ്ങ് പാടി, ടീച്ചർ പാടുന്ന പോലെ പാടി, റൈസ് ബ്രദേഴ്സ് റൈസ്. അതിനകത്ത് ഒരു സ്റ്റാൻസ് ഉണ്ട്, നോ ലോങ്ങർ ഡിലേ, ലെറ്റസ് ഇൻ ദ ട്രാക്ക് ഓഫ് ദ സീഗൾസ് കോൾ, The sea is our mother, the cloud is our brother. എന്നിട്ട് ടീച്ചർ പാടും ഭയങ്കര സ്റ്റൈലാണ്. ഞാനിതെല്ലാം പാടുമ്പോൾ ടീച്ചർ പറഞ്ഞു വെരി ഗുഡ് രാജേഷേ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇപ്പൊ HNC ഹോസ്പിറ്റലിൽ റാഫി ഇല്ലേ, ആ കള്ളം പിറകിയിരിക്കുന്നുണ്ട്. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ആ ബുക്ക് മാറ്റിട്ട് വേറെ ബുക്ക് കൊടുത്താട്ടെ, അവൻ പാടുവെന്ന്.
2: അപ്പൊ
0: ടീച്ചർ ചോദിച്ചു എന്താ സംഭവം, നോക്കുമ്പോ ഇത് പാടാനുള്ള പ്രവണത കൊണ്ട് യേശുദാസ് പാടുന്ന പോലെ നമുക്ക് പാടണമെന്നുണ്ട്. അപ്പൊ അത് ഈ ടീച്ചറാണ് എന്നെ എന്ത് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്.
3: നടുവനാട് LP സ്കൂൾ മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ രാജേഷ് ഇടവന, ഒപ്പം സുഹൃത്തും എഴുത്തുകാരനുമായ ബാബുരാജ് അയ്യല്ലൂർ എന്നിവരുമായി രാമകൃഷ്ണൻ പഴശ്ശി നടത്തിയ സൗഹൃദ സംഭാഷണത്തിന്റെ മറ്റൊരധ്യായം ഇവിടെ തീരുകയാണ്. എന്നാൽ കഥ ഇനിയും തുടരും അടുത്ത ജനകീയത്തിലൂടെ.
4: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തെ,
5: നമ്മണി ഇന്നെ തീർക്കണോ?
4: അല്ലപ്പ കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
5: എനക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്, ബാങ്കിൽ പോയിട്ട്
4: എന്നാ പോയി നോക്കാം.
5: ഒന്നും കൂടി പോയി നോക്ക്.
4: അല്ലപ്പ അങ്ക ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, IELU റേഡിയോല്.
6: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേലും പോലും റേഡിയോയില്.
5: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
4: അതാരെ വരുന്ന അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലാം എടുത്തിട്ട്.
7: ഞാൻ IELU റേഡിയോ സ്റ്റേഷനിന്നാ.
6: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
7: നിങ്ങളെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
4: കേക്കലുണ്ട് കേക്കലുണ്ട്.
7: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
6: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
5: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
4: പങ്കെ വെറുതെ പറയലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
5: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
6: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
5: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
6: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാം.

0: ആർക്കും ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടീരം വിട്ടിട്ട് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലാന്നൊന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരവും മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്. മോളെ ഈ പങ്കപാടി പാട്ടിപ്പ നമ്മള്

0: റേഡിയോയിൽ കേൾക്കുക.
1: വേഗം തന്നെ വരെ
2: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരും നിങ്ങളെ റേഡിയോയില്.
1: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
2: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
1: ഓ പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
2: ഓ അങ്ങനെയുണ്ട് അല്ലേ.
1: അന്നേരം വിളിച്ചു ഒരു പാട്ട് പറ.
0: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ?
1: ചിമ്മിയിലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ.
1: പെണ്ണാളേ പെണ്ണാളേ
2: പങ്കെ പാടുന്ന ആ പാട്ട് തന്നെ അങ്കെ പാടിക്കൊടുക്കും.

0: പാടാനൊരുങ്ങിക്കോളൂ, പാട്ട് കേൾക്കാനും. നാട്ടിടവഴികളിലേക്ക് ഞങ്ങൾ വരുന്നു, നാട്ടിലെ പാട്ട് തേടി.
1: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം എൻ കെ ദേശത്തിന്റെ കവിത മറുനാട്ടിൽ നിന്ന്. ആലപിക്കുന്നത് അനന്തോ കൃഷ്ണ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബൂട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ ബൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ കരുമാടിക്കുട്ടനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970896. 2:00 ഒരു വട്ടം കൂടി, നാടകനേരത്തിൽ നാടകം ഞാൻ രാധിക 3-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാറിന്റെ ജനപ്രിയ നാടകം നെല്ലിക്കയ്ക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം.
1: മയക്കുമരുന്ന് റാക്കറ്റിനെ തേടി ഇറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച് അവളെ കണ്ടത് ഹൈലി റിസ്ക് ആണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്. ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്.
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
2: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी। आदौ मुख्य वार्ताः। सीमारोध समाधानेन भारत चीन संबंधाः सुदृढाः संजाताः इति विदेशमंत्री डॉक्टर एस जयशंकरः। रक्षामन्त्रिणा राजनाथ सिंहेन न्यरूपि यत् हिंद महासागर क्षेत्रे भारतं प्राथमिक सुरक्षा सहभागी अथ च विश्वसनीयतायाः प्रतीकत्वेन दृढतया प्रतिष्ठितं वर्तते। दोहा नगरे AIIB वार्षिक सम्मेलनावधौ भारत सऊदी अरब देशाभ्यां रक्षा सुरक्षा व्यापार निवेश ऊर्जा प्रौद्योगिकी क्षेत्रेषु सहयोगस्य समीक्षा विहिता। निर्वाचनायोगेन उत्तर प्रदेश उत्तराखण्डयोः 11 राज्यसभासनानां द्विवार्षिक निर्वाचनाय प्रकाशिता अधिसूचना। अपि च एशियन क्रीडा प्रतिस्पर्धासु नीरू ढांडा इत्यनया महिलानां व्यक्तिगत ट्रैप स्पर्धायां भारताय स्वायत्तीकृतं प्रथमं सुवर्ण पदकम्। अथ वार्ताः विस्तरेण। विदेश मंत्रिणा डॉक्टर एस जयशंकरेण न्यरूपी यत् चीन देशेन सह भारतस्य संबंधाः गत वर्षापेक्षया अद्यत्वे उत्तमाः वर्तन्ते। न्यूयॉर्क नगरे एशिया सोसाइटी इति संस्थया आयोजिते सम्मेलने भाषमाणः डॉक्टर जयशंकरः अवोचत् यत् सीमारोधस्य समाधानानन्तरम् एव संबंधानां पुनः परिष्कारः प्रारब्धः। सः स्पष्टीकृतवान् यत् भारतेन दीर्घकालादेव चीनपक्षाय प्रतिपाद्यते यत् द्विपक्षीय सम्बन्धेषु शैथिल्यं कस्यापि देशस्य हिताय न भवति। सहैव दीर्घकालीनः सीमारोधः अपि कस्यापि राष्ट्रस्य हितं न साधयति। भारत अमेरिका सम्बन्धानाम् अथ च व्यापार सन्धिवार्तानां प्रसंगे विदेशमन्त्री न्यरूपयत् यत् उभौ देशौ इदानीम् एवं भूतां स्थितिं प्राप्तवन्तौ यत् व्यापार सन्धौ परस्परं सहमतिः जाता। अनेनैव सः विदेशमन्त्रिणा प्रतिपादितं यत् रूस यूक्रेन संघर्षस्य अथ च ईरान उपसागर संघर्षस्य वैश्विक दक्षिणस्य अर्थव्यवस्थासु विनाशकारी प्रभावः जातः। सः ऊर्जा सुरक्षा स्थितौ चिन्तां प्राकटयत्। डॉक्टर जयशंकरः सचेतितवान् यत् आगामिषु मासेषु महतः खाद्य संकटस्य अथ उर्वरकाणां तीव्र न्यूनतायाः गभीरा संभावना विद्यते। रक्षामन्त्रिणा राजनाथ सिंहेन सबलं प्रतिपादितं यत् परिवर्तमान प्रौद्योगिक्याः अनिश्चिततायाः अथ भौगोलिक निकटतायाः उत्पन्नानां नूतनाह्वानानां मध्ये भारतेन स्वसज्जतायां भूसामरिक चिन्तनम् आपत्कालीन योजना च अभिन्नभागत्वेन अंगीकरणीये। अद्य नवदिल्ल्यां भारतीय नौसेना कमाण्डर सम्मेलनं सम्बोधयन् श्रीसिंहः अवोचत् यत् देशस्य लक्ष्यं सुस्पष्टम् अस्ति यत् संकटस्य आगमनात् पूर्वमेव अस्माकं सज्जता भवेत्। रक्षामन्त्रिणा कथितं यत् प्रचलत् ऊर्जा सुरक्षा अभियानं देशस्य ऊर्जा आपूर्ति मार्गाणां राष्ट्रहितानां च संरक्षणं भारतीय नौसेनायाः व्यावसायिकतां सहैव संचालन सज्जतां पुनः एकवारं प्रामाणयत्। सः न्यरूपयत् यत् हिंद महासागर क्षेत्रे भारतं प्रथम सहायकः प्राथमिक सुरक्षा सहभागी सहैव विश्वास विश्वसनीयतयोः प्रतीक रूपेण दृढतया तिष्ठति येन राष्ट्रस्य महासागर इति परिकल्पना सुदृढा जायते। श्री सिंहेन प्रोक्तं यत् दक्षिण चीन सागरे भूमध्य सागरे तथा अटलांटिक महासागरे भारतीय युद्ध पोतानां सशक्त उपस्थितिः राष्ट्रस्य नील जल सैन्य सामर्थ्यं प्रदर्शयति। 47-2000 वर्ष पर्यन्तं विकसित भारत संकल्पस्य सिद्धौ भारतीय नौसेना एका सामरिक आलम्बशिला रूपेण कार्यं करोति इति प्रतिपाद्य सः नौसेनायाः उच्चस्तरीय युद्ध सज्जतां प्राशंसयत्। सः प्रोक्तवान् यत् भारतस्य सामुद्रिक शक्तेः उद्देश्यं केवलं समुद्रे राष्ट्रध्वज प्रदर्शनं नास्ति, अपि तु यत्र कुत्रापि त्रिवर्णध्वजः दृश्यते तत्र सुरक्षायाः विश्वासस्य अथ च दृढ आश्वासस्य सञ्चारः भवेदित्यस्ति। भारत सऊदी अरेबिया देशयोः रक्षा सुरक्षा व्यापारः निवेशः ऊर्जा प्रौद्योगिकी स्वास्थ्य सेवा शिक्षा इत्यादिषु क्षेत्रेषु सहकारः समीक्षितः। दोहा नगरे AIIB वार्षिक सभायाः अनन्तरं सऊदी विदेश मन्त्रिणा मोहम्मद अलजदान इत्यनेन सह उपवेशनानन्तरं वित्त मन्त्रिणा निर्मला सीतारामन इत्यनया सऊदी अरेबिया देशस्य भारतस्य च विश्वसनीय मूल्यवान च सामरिक सहभागीति अवोचत। भारत सऊदी अरेबिया द्विपाक्षिक निवेश संधि विषये वार्तालापस्य सफल समाप्तिं तौ अंगीकृतवन्तौ, यस्योद्देश्यं निवेशार्थं सुदृढं अधिकं पूर्वानुमेयं च संरचना प्रदानमस्ति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन AIR चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। निर्वाचनायोगेन अद्य 11 राज्यसभासनानां द्विवार्षिक निर्वाचनाय अधिसूचना निस्सारिता। एतेषु उत्तरप्रदेशस्य 10 आसनानि, उत्तराखण्डस्य च 1 आसनम् अन्तर्भवति। भाजपादलस्य नेतारौ केन्द्रीयमन्त्रिणौ हरदीप सिंह पुरी, BL वर्मा, समाजवादीदलस्य नेता रामगोपाल यादवः, बसपादलस्य रामजी, अन्य च 6 सदस्याः आगामि नवम्बर मासस्य 25 दिनाङ्के स्वकार्यकालं पूरयिष्यन्ति। उत्तराखण्डतः नरेश बंसलस्यापि कार्यकालः अस्मिन्नेव दिने समाप्तिमेष्यति। आयोगेन पश्चिम बंगालस्य 1 रिक्त राज्यसभासनाय अपि उपनिर्वाचनस्य अधिसूचना प्रसारिता। इदं स्थानं तृणमूल कांग्रेस दलस्य संसद सदस्यायाः रुक्मिणी मल्लिकायाः त्यागपत्रेण रिक्तमासीत्। एतेषां निर्वाचनानां कृते नामांकन प्रक्रिया अद्यतन प्रारब्धा वर्तते। मतदानं च आगामी अक्टूबर मासस्य 16 दिनाङ्के सम्पत्स्यते। नागरिक विमानन मंत्री के राममोहन नायडुः अवदत् यत् भारतं प्रमुखं वैश्विक विमानयान केन्द्र रूपेण उद्भूतमस्ति, अथ च विश्वस्य तृतीयं बृहत्तमं विमानयान विपणि भवितुं कार्यं कुर्वन्नस्ति। अद्य नवदिल्ल्यां 27+2000 रूट्स एशिया इत्यस्मिन् विषये पूर्वावलोकन वार्ताहर सम्मेलनं सम्बोधयन् श्रीनायडुः अवदत् यत् भारतस्य लक्ष्यमस्ति यत् 27+2000 वर्तमानस्य 24 कोटितः 30-100 कोटि यावत् यात्रिणां संख्या 6 गुणितं वर्धयेदिति। देशे प्रचाल्यमान विमानस्थानकानां संख्या 14+2000 वर्षे 74 वर्तमानकाले 66+100 अधिका जाता इति मंत्री अवधानं दत्तवान्। क्षेत्रीय संपर्क योजना उड़ान इत्यस्य विषये प्रवदन् श्रीनायडुः अवदत् यत् अनया योजनया सम्पूर्णे देशे विमानयात्रा सुलभतरा जाता। मन्त्री अवदत् यत् आगामि वर्षस्य मार्च मासस्य 16 दिनाङ्कात् नवदिल्ल्यां 27+2000 रूट्स एशिया इत्यस्य 23 संस्करणस्य आतिथ्यं भारतं करिष्यति। ऐषमः एशियन क्रीडासु नीरुढाण्डा इत्येषा महिलानां ट्रैप व्यक्तिगत स्पर्धायां स्वर्णपदकं प्राप्तवती, प्रथमा भारतीया शूटर भूत्वा इतिहासं निर्ममे। इतः प्राक् सा आशिमा अहलावत, मनीषा कीर इत्येताभ्यां सह महिलानां ट्रैप दल स्पर्धायां रजतपदकं प्राप्तवती। बॉक्सिंग इति मुष्टामुष्टि क्रीडायां परवीन हुड्डा, अंकुश पंघालः च अद्य निशियो इत्यत्र क्रीडायाम् उपान्त्यचक्रीय विजयैः स्वस्वभारवर्गेषु स्वर्णपदक स्पर्धायां प्रविष्टवन्तौ। एथलेटिक्स क्रीडायां पुरुषाणां जैवलिन थ्रो स्पर्धायां भारतं 2 पदके विजितम्। यशवीर सिंह रजतपदकं प्राप्तवान्, रोहित यादवः कांस्यपदकं च विजितवान्। पुरुषाणां लॉन्ग जंप इत्यस्मिन् श्रीशंकर मुरली इत्यसः रजतपदकं प्राप्तवान्। षड्विंशत्यधिकद्विसहस्रतमे वर्षे एशियन क्रीडासु भारतम् आहत्य 250 पदकानि समर्जितानि इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. 2 സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
3: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24 വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFും 2 UDFുമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 UDFും 9 LDFുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFിൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFിൽ നിന്നും LDFും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് DMOമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
4: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും DMOമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. KMCL കാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
2: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3-ാം മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടെയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
6: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ.
2: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ BB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529-ലും നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 9,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: عليه
1: وسلم
0: وسلم
1: صلى
0: صلى
1: الله
0: الله
1: عليه
0: عليه
1: وسلم
0: وسلم
1: صلى
0: صلى
1: الله
0: الله
1: عليه
0: عليه
1: وسلم.
0: وسلم.
2: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
5: ആഹാ, അങ്ങനെ പറഞ്ഞ
2: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
5: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
5: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
5: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
7: ഹരിത സമൃദ്ധി.
8: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഹരിത സമൃദ്ധിയിലേക്ക് ഏവർക്കും സ്വാഗതം. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ഒപ്പം തന്നെ കർഷകരുമായ പടിയൂരുള്ള ജയകൃഷ്ണൻ, ഭാസ്കരൻ എന്നിവരുടെ കാർഷിക വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം. തുടർഭാഗം കേൾക്കാം ഇപ്പോൾ.
1: മീനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പച്ചക്കറിയുടെ കാര്യവും മാർക്കറ്റ് വലിയൊരു പ്രശ്നമാണല്ലോ.
2: പച്ചക്കറി മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നതെല്ലാം വിഷമടിച്ചിട്ടല്ലേ, അതാത് ആൾക്കാരും പിന്നെ സ്വന്തം വീട്ടുവളപ്പിലേയും അത് ഉണ്ടാക്കുക, അവനവൻ്റെ ആവശ്യത്തിനെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമാണ്. നമുക്ക് എനിക്കവിടെ ചീരയും പയറും എല്ലാം ഉണ്ട്, പിന്നെ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ട്.
1: പക്ഷെ നമ്മളെ
2: ആ രീതിയിൽ എല്ലാവരും ചെയ്യണം.
1: നമ്മുടെ നാട്ടിലെ കർഷകരെ പറ്റി രണ്ടഭിപ്രായമുണ്ട്. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ പുറമേ നിന്ന് വരുന്നത് വിഷമടിച്ചതും നാട്ടിലത് വിഷമില്ലാത്തതും എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. നാട്ടിൽ കൃഷി ചെയ്യുന്നവർ തന്നെ രണ്ട് രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. ഒന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കൃഷിയും വിൽപ്പനക്കുള്ള കൃഷിയും. ഇതിൽ വിൽപ്പനക്ക് വേണ്ടി കൃഷി ചെയ്യുന്നവർ കൂടുതൽ വിഷം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായക്കാരുണ്ട്.
2: അല്ല, അത് ഇവിടെ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആകുന്നില്ല. നമ്മളൊന്നും ഒരു വിഷമോ ഇതുവരെ അടിച്ചിട്ടില്ല. ഒരു പുകയില കഷായം വരെ അല്ലേ മുളകിനോ ഇതിനൊന്നും അടിച്ചിട്ടില്ല. വലിയ ചിലതെല്ലാം കേടുണ്ടാവും, നല്ല നോക്കി എടുത്തങ്ങ് തിന്നും. അപ്പം നല്ലതാണെന്നുള്ള ധാരണയിൽ തിന്നാവും.
1: അപ്പം
2: മറ്റൊരു അനുരോഗങ്ങളൊന്നും ഇല്ലാതിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ്.
1: അതിന് കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സർക്കാർ ഇടപെടേണ്ടതുണ്ട്.
2: അതുണ്ട്.
1: പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു തൊഴിലാളിയുടെ കൂലി കൂടുതലാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം സാധാരണക്കാരായ തൊഴിലാളികളാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൊറോണ വന്നാലും ശരി മറ്റെന്ത് പ്രയാസങ്ങൾ നേരിടുമ്പോഴും അത് നേരിട്ട് അവരെ ബാധിക്കുന്നില്ല. അവരുടെ ശമ്പളം കൃത്യമായി അവർക്ക് കിട്ടുന്നവരാണ്. അതേസമയത്ത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ കാലാവസ്ഥയിൽ പെട്ടെന്നൊരു മഴ വരുമ്പോൾ അവർക്ക് പണിയില്ലാതാവും, മറ്റു രീതിയിലുള്ള പണി തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾക്കിടയിൽ അവർ മറ്റ് സ്റ്റേറ്റിനെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കാം, പക്ഷെ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒത്തുപോകണമെങ്കിൽ അവർക്കും വേതന ആവശ്യമല്ലേ?
2: ഞാൻ അവർക്ക് വേതനം വേണ്ട, കുറവാണ്, അല്ല കൂടുതലാണ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അത് കർഷകൻ ഈ രീതിയിലുള്ള ആദായം കിട്ടാതെ വരുമ്പോൾ കൃഷിക്കാരൻ കൂലിപ്പണിക്കാരനെ വിളിക്കാതെ അവസ്ഥ വരുന്ന, അങ്ങനെയാണ് വരുന്നത്.
1: അതാണ് ആ രീതിയിൽ അതിന് വിളവിന് കിട്ടുന്ന ആദായവും അതിന് ചെലവാക്കിയതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന നഷ്ടം.
2: അപ്പം പണിയെടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് നഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കിട്ടിയ ലാഭം എന്നുള്ള രീതിയിൽ കൃഷിക്കാരൻ എത്തിപ്പെടുക.
1: സ്വന്തമായി ചെയ്താലേ രക്ഷയുള്ളൂ.
2: സ്വന്തമായി ചെയ്താൽ മതി.
1: വീട്ടിൽ എങ്ങനെയാ പശു ആട്? അങ്ങനെ
3: പശു ആടൊക്കെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ പിന്നെ അതിനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞാൻ ടാപ്പിംഗ് ആയിട്ട് ഇങ്ങനെ പോകുന്നോണ്ട് പറ്റുന്നില്ല. വീട്ടില് നല്ല സാഹചര്യം ഇല്ലാതായി. ഇപ്പൊ
1: ടാപ്പിംഗ് ശരിക്കും പറഞ്ഞാല് മറ്റ് മേഖലയെ അപേക്ഷിച്ച് കുറച്ചുകൂടി റിസ്ക് ഉള്ളൊരു
3: മേഖലയാണ്.
1: നിങ്ങളെ ഉറക്കം വലിയ പ്രശ്നമല്ലേ? എത്ര മണിക്കാ രാവിലെ ടാപ്പ് ചെയ്യുന്നത്?
3: ഇപ്പൊ 3:30 AM, 4 AM ടാപ്പിങ്ങനെ ഇറങ്ങും.
1: എത്ര മണിക്കാ ഉറങ്ങുക?
3: ഉറങ്ങുന്നത് 9 AM. ഇപ്പം ഉറങ്ങണം, എന്നാലേ ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഉറക്കം കുറവ്. നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും.
1: ഈ 3:30 എഴുന്നേറ്റ് ഈ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്ക് ഫ്രീ ആകാൻ പറ്റും? ഒരു ദിവസത്തെ പണി എത്ര മണിക്കാ തീരുക?
3: 11:30 നമുക്ക് പണിയല്ല തീരാം, തീർക്കാം.
1: തീർക്കാം.
3: പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പണി തീർന്നു.
1: ബാക്കി സമയം എന്താ ചെയ്യുക?
3: ബാക്കി സമയം റേഡിയോ. ഇപ്പൊ അതൊരു വിനോദോപാധിയാണ്. മൊബൈൽ ഉപയോഗിക്കാം, വാർത്തയൊക്കെ കാണാം, മൊബൈൽ ഉപയോഗിക്കാം, റേഡിയോ.
1: നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ നാട്ടിലെ നാട്ടുകാരുമായിട്ട് കൂടുതൽ ബന്ധം, ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ വായനശാല, ക്ലബ്ബ്, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പം അതൊക്കെ വിട്ടതായി തോന്നുന്നുണ്ടോ? ഒരു പ്രയാസം തോന്നുന്നുണ്ടോ?
3: പ്രയാസം ഉണ്ടോ എന്ന് വെച്ചാൽ കൂടുതൽ

0: പോകുമ്പോൾ ഭയങ്കര സീനറിയാണ്. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഒരുപാട് പുൽപ്രദേശവും കാര്യങ്ങളും പിന്നെ മരങ്ങളും പുഴ നടക്കേ കൂടി അങ്ങ് പോകും. എന്നാലും ഒരുപാട് ആൾക്കാർ വരുന്ന സമയമാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അല്ല ശരിക്ക് ഇപ്പോൾ ഭാസ്കരേട്ടൻ പറയുമ്പോൾ മഴക്കാലത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നു, അപ്പോൾ ശരിക്കും നിങ്ങളുടെ നാട്ടിൽ മഴക്കാലത്തേക്കാൾ കൂടുതൽ വെള്ളം ഉള്ളത് വേനൽക്കാലത്തായിരിക്കും.
0: അന്നേരം പിന്നെ ഈ ഇറങ്ങി നടക്കാൻ അധികം സ്ഥലമില്ലല്ലോ. ഈ ഇറിഗേഷൻ അക്വയർ ചെയ്ത സ്ഥലം തികച്ചും വെള്ളം ഇറങ്ങുമല്ലോ മഴക്കാലം.
1: ഇപ്പം നിലവില് ആ സ്ഥലം മുഴുവൻ വെള്ളം. മഴക്കാലത്ത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് കൊണ്ട്
2: പുഴയിൽ
1: മാത്രമായിട്ട്
0: പിന്നെ പശുക്കളെ നോക്കാൻ ആളുണ്ടാവും. ഒരുപാട് നല്ല ഒരുപാട് കമ്പനിയുടെ കഴിഞ്ഞ വർഷം വിരാജ്പേട്ടയിൽ നിന്ന് വരെയാണ് ആള് വന്നത്. ഇവിടെ ഒരു നല്ല സ്ഥലം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു.
1: അങ്ങനെ പടിയൂര് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണ്.
0: ടൂറിസ്റ്റ് കുറച്ച് അപ്പുറത്തുണ്ട്, പിന്നെ സർക്കാരിന്റെ വകയിലുള്ള
2: നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ സിനിമയുടെ ഷൂട്ടിംഗ് വരെ കഴിഞ്ഞു. ഇപ്പൊ ഒരു വിനീതിന്റെ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞു, ഒരു പുതിയ സിനിമ വിനീത് സംവിധാനം ചെയ്ത്. പിന്നെ അതിനു മുന്നേ ആസിഫ് അലി നായകനായ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. രണ്ടോ മൂന്നോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അവിടെ തന്നെ.
1: അപ്പൊ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലമാണ്, കൂടുതൽ അറിഞ്ഞു വരുമ്പോ കൂടുതൽ ആള്. അങ്ങനെ ഒരു സാധ്യത കൂടി നിങ്ങളുടെ നാടിനുണ്ട്.
2: ഇപ്പൊ ഇക്കോ ടൂറിസം പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഉദ്ഘാടനം ചെയ്തു.
1: ശരിക്ക് നമ്മള് ഇപ്പോ ഉള്ള തലമുറയിലെ കർഷകരിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം മക്കളെ ഈ കാർഷിക മേഖലയിലേക്ക് വിടാൻ താല്പര്യമില്ലാത്തവരാണ്. അതായത് അതേസമയത്ത് നിങ്ങൾക്ക് മുന്നേ ഉള്ളവര് ആ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിച്ചവരാണ്. ഈ വ്യത്യാസത്തിന്റെ കാരണം എന്താ? ഇപ്പൊ ജേട്ടന്റെ അച്ഛൻ ജേട്ടനെ കാർഷിക മേഖലയിലേക്ക് തന്നെ നിർബന്ധിച്ചു. ജേട്ടൻ ഒരിക്കലും മക്കളെ കാർഷിക മേഖലയിൽ അയക്കാൻ താല്പര്യമില്ല.
2: അല്ല, അച്ഛന്റെ നിർബന്ധത്തിന് വന്നതല്ല ഞാൻ. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതല്ല, ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. പിന്നെ ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്നുണ്ട് BSc നഴ്സിംഗിന് പഠിക്കുന്നുണ്ട്, അവനാ ആ വഴിക്ക് പോട്ടെ.
1: പക്ഷെ എല്ലാരും ഇങ്ങനെ ചിന്തിച്ചാൽ കാർഷിക മേഖല പ്രതിസന്ധിയിലാവില്ലേ?
2: പ്രതിസന്ധി എല്ലാരും അങ്ങനെയല്ലല്ലോ.
1: അതിന് പരിഹാരം ഭാസ്കരേട്ടൻ പറഞ്ഞതുപോലെ ഈ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് അല്ലേ? ശരിക്കും കുറെ കൂടി ആ മേഖലയിൽ ശാസ്ത്രീയമായ കൃഷി രീതികളും.
0: അല്ല, ഇത് എല്ലാവർക്കും തിന്നണ്ടേ? തിന്നണ്ടതാരാ? കർഷക ഈ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളും കർഷകരും അല്ലേ ഇത്
1: ഉണ്ടാക്കേണ്ടത്?
0: അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ കിസാനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. ആവശ്യത്തിന് കിട്ടാനില്ല, ഒരുപാട് വിഷമങ്ങളുണ്ട്.
1: ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോ കാർഷിക മേഖലയിൽ പ്രധാനമായിട്ടും അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ കാര്യവും.
2: ആ, മാർക്കറ്റിംഗ് ഒരു വിഷയമാണ്. ഇപ്പൊ റബ്ബറിന്റെ അംശം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ തന്നെ ഈ യുദ്ധത്തിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ, റബ്ബറിന്റെ വില പൊട്ടിപ്പാളിസായി എന്നുള്ള അവസ്ഥയിലുള്ള, അത്രയും വില കുറഞ്ഞിട്ടുണ്ട്.
1: ശരി,
2: ഇനിയിപ്പോ എന്താവും എന്ന് പറയാൻ പറ്റില്ല. യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ചിട്ട് വില താഴ്ന്നു വരും, അത് കർഷകർ വല്ലാതെ ബാധിക്കും. കുറഞ്ഞത് 250 rupees ഒരു കിലോന് റബ്ബറിന് കിട്ടണം, എന്നാലേ സാധാരണക്കാരന് രക്ഷപ്പെട്ടു പോകും. കൂലി കൂടുതല്.
1: നേരത്തെ ഒരു ഒറ്റ മഴ കൊണ്ട് തന്നെ പാല് കുറഞ്ഞു എന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെ സാഹചര്യങ്ങളാ ഈ നിങ്ങൾക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നത്?
2: കാലാവസ്ഥ തന്നെയാണ് അതിന് മുഖ്യമായത്. ഒരു ദിവസം സൂര്യൻ മേഘാവൃതമായ കാലാവസ്ഥയാണെങ്കിൽ വളരെ മോശമായിരിക്കും.
1: അങ്ങനെയാ
0: കാലാവസ്ഥ?
2: കാലാവസ്ഥ അനുകൂലമായിരിക്കണം.
0: മരങ്ങൾക്കെല്ലാം
1: വെയിൽ വേണം.
2: വെയിൽ നല്ല നല്ല പ്രസന്നമായ കാലാവസ്ഥ ആയിരിക്കണം.
1: മുടിക്കെട്ടി
2: അന്തരീക്ഷത്തിൽ വളരെ
1: കുറവായിരിക്കും.
0: അത് തെങ്ങിയെത്തുന്നവർക്കെല്ലാം കള്ളു കുറയില്ലേ?
1: നിങ്ങള് കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇതിന്റെ എല്ലാം കിടപ്പ് അല്ലേ? അപ്പൊ പെട്ടെന്ന് ഒരു പ്രവചനം അസാധ്യമാണ്. എന്തും സംഭവിക്കാം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളയിച്ചെടുത്ത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ മറ്റ് പ്രതിസന്ധികളും നേരിടുന്നു. അപ്പോ ശരിക്കും അത്രയും കഠിനാധ്വാനം ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മടുപ്പായിരിക്കും അല്ലേ ഫലം?
2: അതുകൊണ്ടാണല്ലോ ഇപ്പം കാർഷിക മേഖലയിലേക്ക് ജനങ്ങൾക്ക് വരാൻ തന്നെ ഒരു വിമുക്തി കാണിക്കുന്നത് കൊണ്ടല്ലേ.
0: ഇങ്ങനൊന്നും ആളെ കിട്ടുന്നില്ല, ഇല്ല ആരും പുതിയ തലമുറയൊന്നും പഠിക്കാൻ വരുന്നില്ല.
2: ടാപ്പിംഗ് ആയിരുന്നു ആരും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പാട്ടും കൊടുത്തിട്ട് പോകുന്നത്, പിന്നെ പകുതി കൊടുക്കുന്നതും അതുകൊണ്ടാണ്. പുതിയ ആൾക്കാർ ആരും ഈ മേഖലയിലേക്ക് വരുന്നില്ല.
3: പടിയൂരുള്ള ഭാസ്കരൻ, ജയകൃഷ്ണൻ എന്നിവരുമായുള്ള ഹരിത സമൃദ്ധിയിലെ അഭിമുഖ പരമ്പര ഇവിടെ തീരുകയാണ്. എന്നാൽ പുതിയൊരതിഥിയുടെ വിശേഷങ്ങൾ അടുത്ത ദിനം ഹരിത സമൃദ്ധിയിലൂടെ തുടരുന്നതായിരിക്കും.

0: കടുത്ത വേനലിൽ കർഷകർ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കാർഷിക വിളകൾക്ക് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള സമയമാണ് വേനൽക്കാലം. കഠിനമായ ചൂടും മഴയുടെ അഭാവവും വിളകളിൽ ഡ്രൗട്ട് സ്ട്രെസ് അഥവാ വരൾച്ചാ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സസ്യങ്ങളുടെ ഇലകൾ വാടാനും പൂക്കൾ കൊഴിയാനും വിളനഷ്ടം സംഭവിക്കാനും ഇടയാക്കുന്ന ഈ സാഹചര്യത്തെ ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെയും കൃത്യമായ പരിചരണത്തിലൂടെയും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഡ്രൗട്ട് സ്ട്രെസ് സസ്യങ്ങളുടെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും മന്ദഗതിയിലാക്കും. ഇലകൾ വാടുക, പൂക്കൾ കൊഴിയുക, വിളനഷ്ടം തുടങ്ങിയവയെല്ലാം വരൾച്ച സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് ഒരു പരിധിവരെ ചെടികളെ വരൾച്ചയിൽ നിന്നും സംരക്ഷിക്കാം. തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച PPFM അഥവാ പിങ്ക് പിഗ്മെന്റഡ് ഫാക്കൽറ്റീവ് മെഥിലോട്രോഫ്സ് മെഥിലോബാക്ടീരിയം SPP പോലുള്ള ഗുണകരമായ ബാക്ടീരിയകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ഇലകളുടെ പുറത്തു വളരുന്ന ഈ മിത്ര ബാക്ടീരിയ സസ്യങ്ങളിൽ ഓക്സിൻ, സൈറ്റോകിനിൻ എന്നീ വളർച്ചാ ഹോർമോണുകളുടെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും പ്രവർത്തനം ക്രമീകരിച്ച് ജലനഷ്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് പ്രയോഗിച്ച ചെടികളിൽ ക്ലോറോഫിൽ അളവും ഫോട്ടോസിന്തസിസ് കാര്യക്ഷമതയും ഉയർന്ന അളവിൽ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വരൾച്ചാ സമ്മർദ്ദം ചെറുക്കാനുള്ള സസ്യങ്ങളുടെ ആന്തരിക പ്രതിരോധ ശേഷി വർദ്ധിക്കും. 10 മില്ലിലിറ്റർ ഒരു വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് വൈകുന്നേരം 4 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യണം. ഇലയുടെ ഇരുവശങ്ങളും നന്നായി നനയാൻ ശ്രദ്ധിക്കണം. കഠിനമായ വേനലിൽ 10 മുതൽ 15 ദിവസത്തെ ഇടവേളയിൽ ആവർത്തിക്കാം. മറ്റ് രാസകീടനാശിനികളുമായി കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറഞ്ഞത് 4 മുതൽ 5 ദിവസത്തെ ഇടവേളയെങ്കിലും നൽകുക. ഉൽപ്പന്നത്തിന്റെ നിലവാരവും മേന്മയും ഉറപ്പുവരുത്തണം. മൾച്ചിങ് വഴി മണ്ണിലെ ഈർപ്പം സംരക്ഷിക്കൽ, ജൈവവളങ്ങൾ ചേർത്ത് മണ്ണിന്റെ ജൈവികത വർദ്ധിപ്പിക്കൽ, ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള ജലസംരക്ഷണ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കൽ, കടുത്ത ചൂട് സമയത്ത് രാസവളം ഒഴിവാക്കൽ, രാവിലെ 6 മണിക്ക് മുൻപോ വൈകിട്ട് 5 മണിക്ക് ശേഷമോ മാത്രം നനയ്ക്കുക എന്നിവയെല്ലാം ശാസ്ത്രീയമായി അംഗീകരിച്ച വരൾച്ചാ പ്രതിരോധ മാർഗങ്ങളാണ്. മൈക്രോബിയൽ ടെക്നോളജിയും മണ്ണു സംരക്ഷണവും ചേർന്ന ഈ സമഗ്ര സമീപനം വേനൽ കൃഷിയിൽ സ്ഥിരതയും വിളവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. നെല്ലിൽ പുഞ്ചകൃഷിയുടെ കാര്യത്തിൽ ആദ്യം നടീൽ പൂർത്തിയാക്കിയ പാടങ്ങളിൽ കതിരുവരാൻ സമയമായാൽ ജലക്രമീകരണം വളരെ പ്രധാനമാണ്. വയലിൽ 3 മുതൽ 5 സെന്റിമീറ്റർ ജലനിരപ്പ് നിലനിർത്തണം. ഈ ഘട്ടത്തിൽ മേൽവളമായി യൂറിയ നൽകണം. പൊട്ടാഷ് ആവശ്യമായ അളവിൽ നൽകുന്നത് നെന്മണികളുടെ മുഴുപ്പും വരൾച്ചാ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. വളം നൽകിയ ശേഷം ലഘുവായി വെള്ളം ഉറപ്പാക്കണം. കടുത്ത് ചൂടനുഭവപ്പെട്ടാൽ 1% നേരത്തെ പറഞ്ഞ PPFM സ്പ്രേ ചെയ്ത് നൽകാം. ലായനി തളിച്ചു നൽകുന്നതും വരൾച്ചാ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകമാണ്. തണ്ടുതുരപ്പൻ, വേനലിൽ ഓലച്ചുരുട്ടി എന്നിവയുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ഇവയെ നിയന്ത്രിക്കാൻ 7-10 ദിവസം ഇടവിട്ട് ട്രൈക്കോകാർഡുകൾ പാടത്തു നാട്ടണം. വയൽ പൂർണ്ണമായും വരണ്ടു പോവാൻ അനുവദിക്കരുത്. വരമ്പുകളിലൂടെ ജലം ചോർന്നു പോവാത്ത തരത്തിൽ ബലപ്പെടുത്തണം. കുളങ്ങളും ചാലുകളും ശുദ്ധീകരിച്ച് ജലലഭ്യത ഉറപ്പാക്കുക. BPH അഥവാ ബ്രൗൺ പ്ലാന്തോപ്പറിന്റെ ആക്രമണമുണ്ടായാൽ മാത്രം 2 മുതൽ 3 ദിവസം വെള്ളമൊഴുക്കി വയൽ വരണ്ട നിലയിൽ വയ്ക്കുക. ചില പ്രദേശങ്ങളിൽ ഉപ്പിന്റെ സാന്നിധ്യം കൂടാനിടയുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വെള്ളം കയറ്റിയിറക്കുന്നത് ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. തെങ്ങിന്റെ കാര്യത്തിലും വേനൽ പരിചരണം പ്രധാനമാണ്. ഉയർന്ന താപനിലയും മഴയുടെ അഭാവവും മണ്ണിലെ ഈർപ്പം വേഗത്തിൽ കുറയ്ക്കാൻ കാരണമാകും. ഇത് ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ഇത്തരം സമയങ്ങളിൽ കൃത്യമായ പരിചരണം നിർണായകമാണ്. ഓരോ തെങ്ങിനും ആഴ്ചയിൽ 2 മുതൽ 3 തവണ ജലസേചനം നൽകണം. തുള്ളിനന സമ്പ്രദായമുണ്ടെങ്കിൽ ദിവസേന 40 മുതൽ 50 ലിറ്റർ വെള്ളം നൽകാം. തെങ്ങിന് ചുറ്റും വൃത്താകൃതിയിൽ തടം തുറന്ന് തെങ്ങോല, കരിയില, മറ്റു പാഴ്വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് മൾച്ചിങ് ചെയ്യണം. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും താപനില കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ കളവളർച്ച കുറയ്ക്കാനും സഹായിക്കും. ജലസേചനം നൽകുന്ന തോട്ടങ്ങളിൽ തെങ്ങൊന്നിന് കാലിവളം, കമ്പോസ്റ്റ് 20 മുതൽ 25 കിലോഗ്രാം ചേർക്കുന്നത് മണ്ണിൽ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ശുപാർശ പ്രകാരമുള്ള രാസവളത്തിന്റെ 2ാം ഘട്ടം ജലസേചനം ഉറപ്പാക്കി നൽകാവുന്നതാണ്. യൂറിയ, രാജ്ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 350 ഗ്രാം, 650 ഗ്രാം, 670 ഗ്രാം എന്നിങ്ങനെ നൽകാം. വളം നൽകിയ ശേഷം നന്നായി നനയ്ക്കണം. കൊമ്പൻചല്ലി, ചെമ്പൻചല്ലി, തെങ്ങോലപ്പുഴു എന്നിവയുടെ ആക്രമണത്തിനെതിരെ ജാഗ്രതയുണ്ടാവണം. ചെമ്പൻചല്ലിയുടെ ആക്രമണം തടയാൻ മരത്തിൽ മുറിവുണ്ടാക്കുന്നത് ഒഴിവാക്കുക. പച്ചമടലുകൾ തടിയിൽ നിന്ന് 120 സെന്റിമീറ്റർ അകലത്തിൽ വെട്ടണം. കൊമ്പൻചല്ലി മുട്ടയിട്ട് പെരുകുന്ന ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ എന്നിവ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുക. പൊടി രൂപത്തിലുള്ള മെറ്റാറൈസിയും 1 കിലോഗ്രാം 20 മുതൽ 25 കിലോഗ്രാം ചാണകവുമായി നന്നായി ഇളക്കി കുഴിയുടെ മുകളിലും ഉള്ളിലും സമമായി വിതറണം. ഈർപ്പം നിലനിർത്തുകയും വേണം. 10 മുതൽ 15 ദിവസത്തിൽ ഒരിക്കൽ കുഴി നന്നായി ഇളക്കുക. കൊമ്പൻചല്ലിയെ നിയന്ത്രിക്കാൻ ഇത് വളരെ ഫലപ്രദമാണ്. തെങ്ങിന്റെ ഏറ്റവും ഉള്ളിലെ 3 ഓലക്കവിളുകളിൽ നാഫ്തലിൻ ബോളുകൾ ഇടുന്നത് ചെല്ലികളുടെ ആക്രമണം തടയാൻ സഹായിക്കും. വിത്തുതേങ്ങപ്പാകാൻ മാതൃവൃക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 20 മുതൽ 40 വർഷം പ്രായമുള്ള തെങ്ങുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവ സ്ഥിരമായി കായ്ക്കുന്നതും വർഷത്തിൽ ഉയർന്ന വിളവും നൽകുന്ന തെങ്ങുകളായിരിക്കണം. വിടർന്ന 30-ൽ പരം ഓലകൾ, ബലമുള്ള മടലുകൾ, കരുത്തുള്ള കുലഞ്ഞിട്ടുകൾ, ഇടത്തരം വലിപ്പമുള്ള തേങ്ങ, കീടരോഗബാധയില്ലാത്തത് തുടങ്ങിയ ഗുണങ്ങൾ മാതൃവൃക്ഷത്തിന് ഉണ്ടായിരിക്കണം. പൂർണമായി പാകമായ കുലകളാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. വിത്തുതേങ്ങ തെങ്ങിൽ നിന്ന് കയറിൽ കെട്ടിയിറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഖരിച്ച തേങ്ങ 2 മാസം വരെ സൂക്ഷിക്കാം. വിത്തുതേങ്ങ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തണലും വായുസഞ്ചാരവും ഉറപ്പാക്കണം. സംഭരണ കാലയളവ് കൂടിയാൽ വിത്തുതേങ്ങകളുടെ അങ്കുരണശേഷി കുറയാം. സംഭരിച്ച വിത്തുതേങ്ങ 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടതാണ്. വിണ്ടുകേറിയതും കുമിൾ രോഗബാധ ഉള്ളതുമായവയെ ഒഴിവാക്കണം. വിത്തുതേങ്ങ അടുക്കുകളായി സൂക്ഷിക്കുന്നുവെങ്കിൽ 3 ഇഞ്ച് കനത്തിൽ മണൽ വിരിച്ച് തേങ്ങയുടെ ഞെട്ടറ്റം മുകളിൽ വരത്തക്ക വിധം നിരത്തി ശുദ്ധമായ മണലിലിട്ട് മൂടണം. തേങ്ങയിലെ വെള്ളം വറ്റിപ്പോവാതിരിക്കാൻ ഇത് സഹായിക്കും. 1 ന് മീതെ 1 എന്ന ക്രമത്തിൽ 3 അടുക്ക് വിത്തുതേങ്ങ ഇപ്രകാരം സംഭരിക്കാം. മുകളിൽ ഉണങ്ങിയ ഓലകൾ വിരിച്ച് സംരക്ഷണവും നൽകാം. ജലക്ഷാമമുണ്ടായാൽ മച്ചിങ്ങ കൊഴിയൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്ഥിരമായ നനയും പുതിയിടിയിലും ഉറപ്പാക്കണം. ബോറോൺ, മഗ്നീഷ്യം എന്നിവയുടെ അഭാവമുണ്ടായാൽ ഇലകളിൽ തളിച്ചുകൊടുക്കാം. കർഷകർക്ക് കൂട്ടായി കാർഷിക വിശേഷങ്ങളുമായി ഹരിത സമൃദ്ധി അടുത്ത ദിവസങ്ങളിൽ തുടരുന്നതായിരിക്കും. അതുവരെ കേൾക്കൂ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490271400, 7229000018.
3: റേഡിയോ മലബാറിന്റെ നാടകത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഭിനന്ദനം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത നെല്ലിക്ക തുടർനാടകത്തിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിനന്ദനം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന്.
4: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൈനയുമായുള്ള ഇന്ത്യൻ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിച്ചതോടെയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമായതെന്ന് ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധത്തിലുണ്ടാകുന്ന ഇടിവ് രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: A standoff between us, a dip in our relationship, actually doesn't help either of us. In fact, it is third parties who will take advantage of that. So we also maintain consistently a very elementary principle of statecraft, which is don't get locked into a problem which benefits others. And it took a little while, I think, the Chinese side to agree with that. To the extent there is an improvement in our relations, I think it certainly helps our position.
0: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ കാര്യത്തിൽ പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. ദോഹയിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വാർഷിക യോഗത്തിനിടെ സൌദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം, ശാസ്ത്രീയ സംഭരണം, വിപണന സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുവരപ്പരിപ്പ്, ഉഴുന്ന്, ചെറുപയർ എന്നിവ മിനിമം താങ്ങുവിലയിൽ 100% സർക്കാർ സംഭരിച്ച് 48 മണിക്കൂറിനകം പണം നൽകാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു. ലോകത്തിലെ പ്രധാന വ്യോമയാന കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മുന്നേറുന്നതായും ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന റൂട്ട്സ് ഏഷ്യ 2027 സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 24 കോടി യാത്രക്കാരിൽ നിന്ന് 2047 യാത്രക്കാരുടെ എണ്ണം 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 130 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: We have expanded the airport network in the country, and the next step for us is to improve the connectivity not only at global south but also the bigger part of Asia and the rest of the world. We want to offer direct and more importantly better connectivity with the world. So our focus for route 2027 is going to be to engage with airlines, to engage with the countries, to see how do we unlock the connectivity opportunity that we have.
0: ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതൽ ആരംഭിച്ചു. ഒക്ടോബർ 16 വോട്ടെടുപ്പ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ രണ്ടാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെ 31 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയത് ചരിത്രപരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചിരുന്നു.
5: कोई न्याय मिले. कानून तो बाद में बना. पहले राउंड में जब मेरे पास रिपोर्टिंग आया 19 में जीत करके आया तब मेरे पास आया.
4: न्यूज डेस्क आकाशवाणी.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. രണ്ട് സിറ്റിംഗ് MLA വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്തൃക്ക ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ് 2020 നിലനിർത്തി. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിൽ കിരൺ, പൂവമ്മ, വിദ്യ, പ്രാചി സഖ്യം സ്വർണം നേടി. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ നരേന്ദർ ബർവാളും അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗും വനിതകളുടെ ഹൈജമ്പിൽ പൂജയും വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കാണ് സ്വർണം. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ മന്ത്രി അവലോകനം ചെയ്തു. പരമാവധി പൊതുജന പങ്കാളിത്തം ഉണ്ടാകണമെന്നും ശുചിത്വം സ്വഭാവ സംസ്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഗോത്രവർഗ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണം, രേഖപ്പെടുത്തൽ, ഡിജിറ്റൈസേഷൻ, ഗവേഷണം, പ്രോത്സാഹനം എന്നിവയ്ക്കായി കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയവും ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സും കരാറിൽ ഒപ്പുവച്ചു. ഗോത്രവർഗ സാംസ്കാരിക പൈതൃകങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി സ്ഥാപനപരമായ ചട്ടക്കൂട് രൂപീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ട 2 സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഏജൻസികളുമായി സഹകരിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടി. സീനിയർ അക്കൌണ്ടന്റ് തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഒരു സംഘടനയുടെ തീർപ്പാകാതെ കിടക്കുന്ന FCRA രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നൽകുന്നതിന് കോഴ ആവശ്യപ്പെട്ടതാണ് കണ്ടെത്തിയത്. വിവിധ സംഘടനകളുടെ രജിസ്ട്രേഷനും പുതുക്കലിനുമായി ഇവർ ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമായിരുന്നു ഇത്. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ തന്ത്രപ്രധാനമായ പങ്കുവഹിക്കാൻ നാവികസേനയ്ക്ക് സാധിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്ത് ഇന്ത്യയും സൌദി അറേബ്യയും. കാർഷികോൽപ്പന്നങ്ങൾക്ക് ലാഭകരമായ വില ഉറപ്പാക്കുന്നതിന് സർക്കാർ ബഹുമുഖ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിലെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിലുമാണ് സുവർണ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281453588 1483555 8547173810.
4: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

0: ലഹരി വിമുക്ത സമൂഹത്തിന്റെ സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം, ലഹരി വിരുദ്ധ പ്രമേയം ഇതിവൃത്തമാക്കിയ റേഡിയോ മലബാർ നെല്ലിക്ക നാടകത്തിന് ആഭ്യന്തര വകുപ്പിന്റെ അഭിനന്ദനം.
1: മുരുകന്റെ ഒരു ബാഗിൽ മയക്കുമരുന്ന്.
2: സർ, ഈ നാർക്കോട്ടിക് റാക്കറ്റ് വലിയതല്ലേ, ഇത്ര ഈസിയായി?
1: ഇറ്റ്സ് നോട്ട് ഈസി മിസ്റ്റർ സുരേഷ്. ഞങ്ങളൊരു 50 നമ്പർ ടീം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്.
2: ഓ,
0: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
3: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ്.
4: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
0: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ് ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കില് എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
5: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
4: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
5: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
4: ഫോൺ 9961004648 9656948321.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ജീവിതത്തിലെ എല്ലാ ടെൻഷനും മാറ്റിവെച്ച് ഒരുപാട് ചിരിക്കാൻ തയ്യാറാണ് ഇന്നത്തെ ചിരിനേരത്തിൽ. മലയാള സിനിമയിലെ ഒരു കിടിലൻ കോമഡി ചിത്രമായ എഗെയിൻ കാസർഗോഡ് കാദർബായ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്.
3: എന്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എന്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആമേൻ.
4: ഫാദർ തറക്കണ്ട, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ?
5: എന്ന് സ്വന്തം മേശുക്കിസൂട്ടാ.
4: അങ്ങനെ കർത്താവിന്റെ സൗണ്ട്
3: നിന്നെ ഞാൻ ശരിയാക്കി തരാം.
5: കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ.
6: ചിറകോ?
5: ഇത് തന്നെ, ഇത് ചിറക് തലോടിക്കോളൂ. പടക്കേണ്ട തലോടു. വരൂ, സമയങ്ങളല്ലേ. തലോടു. ആ പിശാശ അച്ഛമ്മന്നെ പെട്ടെന്ന് തലോടു. അങ്ങനെ മാന്താനല്ല, തലോടാൻ. പൊന്തു പൊന്തു പൊന്തണില്ല, കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തുന്നത്? എന്നാലും നല്ല സുഖമുണ്ട്. ആ അച്ഛനായിരുന്നാ വെറുതെ അല്ലേ പൊന്താത്ത. അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു.
3: അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി. കൊച്ചാൻറ്റി,
5: എന്താ ചോ?
3: നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുവോ?
5: വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായച്ചോ.
3: എങ്ങനെ?
5: അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്.
3: എന്നിട്ട്
5: ഞാനിതെല്ലാം നിർത്തിയ.
3: പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ?
5: അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ, എനിക്കില്ല അമ്മയും പെങ്ങന്മാരും. അച്ഛനെ വെറുതെ സംശയിച്ചു.
3: എനിക്ക്
5: സഹിക്കില്ല.
3: എന്റെ
5: അച്ഛൻ.
2: രണ്ടായിരത്തി പത്തിൽ തുളസീദാസ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് എഗെയിൻ കാസർഗോഡ് കാദർബായ്. ജഗദീഷ്, അശോകൻ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്നസെന്റ്, തെസിനി ഖാൻ, സലീം കുമാർ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ രാധാവർമ്മ, ഗൗതം കൃഷ്ണൻ, ബാബു ആന്റണി, മനോജ് കെ ജയൻ, നാരായണൻ കുട്ടി, ബൈജു, ബിജുക്കുട്ടൻ, മഞ്ജു സതീഷ് എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
7: ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയായിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ.
8: രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചേ.
7: ഡോ, പോയിട്ട് പിന്നെ വാ.
8: മതി സാറേ, നാങ്ക എപ്പോഴാ വരണേ എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. My number is 9846.
7: മതി, അവന്റെ അമ്മായിയും കൂടെ മൊബൈലിൽ. അപ്പോ
8: സാർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല.
9: ഇതുപോലെ പിച്ചക്കാരനെ ഇന്നലെ എന്നോടൊന്ന് വിശക്കണമെന്ന് പറഞ്ഞ് ഒരു രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഒരു രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്. അപ്പൊ അവൻ പറയണേ രണ്ടു ദിവസം ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിനിട്ട് വെക്കാനാണെന്ന്.

0: ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കളിച്ചിടണമെന്നുള്ളത്.
1: അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ.
2: മൂട് കളഞ്ഞ് എടാ, കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങനെ അഴിച്ചിട കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ.
1: എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റ. ഓരോ ഞാനമ്മമാര്
2: അരുതാത്തതൊന്നും ചെയ്യരുത്, ഇത് ചിരട്ടയാണ്.
3: ഞാൻ അത്രക്കാരനല്ല.
4: നോ നോ നോ നോ നോ, ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം, ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാക്കാം.
5: ഈ
4: പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ട ഫോൺ താഴെ വെക്കില്ല ചില കോന്തമാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും.
5: എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശ മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ?
4: അതെ അതെ, കലാംക്കേട വർഗല്ലേ.
5: എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കെ ഇങ്ങനെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നത്തെ പരിപാടി കണക്കും ബാലൻസ്.
4: എന്തോന്നാ കലാംകിന്റെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്ക് ഇതിൽ എഴുതി വെച്ചിരിക്ക. അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും?
6: നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ.
4: നോ നോ നോ, കള്ളം പറയാ എന്നെ കൊണ്ടോക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ.
5: നീ എന്റെ ഡാർലിംഗ് അല്ലേ ശിക്കി മോളെ.
4: ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ട അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും.
5: ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും.
4: അയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛനെനിക്ക് കാണപ്പെട്ട ദൈവോ.
5: അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡ?
4: അയ്യട, ഗോഡല്ല, ഗോസ്റ്റ്.
7: 1991 പുറത്തിറങ്ങിയ മിമിക്സ് പരേഡ്, 1992 കാസർഗോഡ് കാതർബായ് എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഈ ചിത്രം. രതീഷ് പേഗയുടെ ഈണത്തിൽ ശരത് വയലാർ എഴുതിയ ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? തെറ്റിദ്ധാരണകൾ. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് വേറെയായി കേൾക്കും. അതിൽ നിന്ന് പിറക്കുന്ന ഒട്ടേറെ കിടിലൻ കോമഡി രംഗങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. ഒരു ചെറിയ കാര്യം പോലും വലിയ പ്രശ്നമായി മാറുന്ന അവസ്ഥ, പക്ഷേ അത് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിത്രത്തിലെ ഓരോ സംഭാഷണവും നമ്മളെ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ഓർമ്മിപ്പിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ റിയാക്ഷൻ, അതിൽ നിന്നുള്ള കോമഡി, അതാണ് ഈ സിനിമയുടെ ഹൃദയം.
8: നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ.
0: കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി.
8: സൈലൻസ്, സൈലൻസ്,
1: സൈലൻസ്.
8: നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഗ്രൂപ്പ് മാനേജർ ദേവൻ, ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നതുകൊണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ.
5: എന്റെ പൊന്നച്ചോ, ഞാൻ പുറങ്കളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ?
8: നിന്നെ എനിക്ക് ഒരു വിശ്വാസോ.
5: ആ ദേ സത്യം. ആ
8: ഹലോ,
9: ഹലോ, കലാമല്ലേ?
5: അതെ,
9: മുഹമ്മേലെന്ന് രണ്ടാം കളി കളിച്ചത് ഫാദർ അറിഞ്ഞാ?
8: ഇല്ല.
9: അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പെരുമാവൂർ കളി കളിച്ചാലോ?
5: കളിക്കാലോ, അതിനെന്താ?
9: അച്ഛനറിയില്ലല്ലേ.
5: എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിന് ഇവിടെ കുത്തിരിച്ചിട്ട് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഞാനാ.
9: ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ
5: ഏയ് തമാശക്കല്ലേ. ദേ ലോഹ ഇട്ടാ പന്നി വരുന്നുണ്ട്, നീ ഫോൺ വെക്കടാ.
8: എടാ കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണം?
5: വേണ്ട.
8: ഇനി നിന്നെ കാണിക്കണം?
5: വേണ്ട ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കോന്നറിയാ.
8: എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ആ ഇനി പറയാനുള്ളത് പറഞ്ഞോ.
4: അച്ഛോ,
8: എന്തേ?
4: ഈ വരുന്ന ഓഗസ്റ്റ് 12 അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ?
0: അതെ അച്ഛോ, അച്ഛന്റെ 60th ആനിവേഴ്സറി അടിച്ചു പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആയിട്ട് ആഘോഷിക്കണം അച്ഛോ, അല്ലേ?
8: നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരില് നിങ്ങൾക്കൊക്കെ കുടിച്ച് മരിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട,
5: അത് വേണ്ട. 60 വയസ്സായി നാട്ടുകാരെ അച്ഛനെ നടക്കാൻ.

0: അത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം.
1: അച്ചോ നമുക്ക് കുറച്ചുകൂടി താഴോട്ട് താഴോട്ട് ഇറങ്ങിട്ട് ഗോൾഡൻ ജൂബിലിയായിട്ട്
2: ആഘോഷിക്കും. നീങ്ങോട്ട് വന്നേ.
1: എന്താ അച്ഛോ?
2: നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ?
1: ഉറപ്പില്ല അച്ഛോ.
2: നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്.
1: ഉറപ്പായി.
2: ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ മമ്മൂട്ടി അവന്റെ മനസ്സിൽ.
3: അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങള് കണ്ടെത്തിക്കോളാം. 10 പൈസ ഇവിടെ നിന്ന് എടുക്കണ്ടേ?
2: നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം.
4: ഏയ്, ഞങ്ങള് ദൂർത്തടിക്കാറില്ല അച്ഛോ, ഞങ്ങളടിക്കുന്നല്ല കട്ടറമ്മ.
2: പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട.
5: അവരൊന്നും ഇല്ലാതെ എന്താ ആഘോഷം? വൈകിട്ടെന്താ പരിപാടി?
4: തിലകം കളിക്കും.
2: നീ എന്താ മോഹൻലാൽ കളിക്ക? വേണ്ട.
6: എല്ലാരും ഞാൻ വിളിച്ചിരുന്നോ, ദുബായിന്ന് ഉണ്ണിയും ജിമ്മി എത്താൻ കേട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് മനോജും വരും, പക്ഷെ സാബു ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ.
2: എന്തേ, അവനെ ഒബാമ പിടിച്ചു വിഴിഞ്ഞു?
5: അപ്പൊ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു, നമുക്ക് ആഘോഷം അടിച്ചു വിളിക്കണ്ടേ? വാ ആലോചിക്കാം.
1: നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം.
5: അന്ന് വേറെ ഇന്നേ തുടങ്ങിയൊക്കെ അർമാദിക്കാടാ.
6: I am telling truth, sir. Father Tarkadam is dead.
7: Hi, Rita.
8: Hi.
6: Now in hospital. Yeah. I'm going to play. Oh, oh, oh.
7: നിർത്തിക്കോ ടീച്ചറെ, വല്ലത് പറഞ്ഞാ ടീച്ചറെ, നമ്മുടെ അച്ഛൻ മരിച്ചുപോയി
6: ടീച്ചറെ.
7: വിളിച്ച് പറഞ്ഞ ടീച്ചറെ, ഫോണി ആശുപത്രി കിടക്കാണ്, എല്ലാവരും നമ്മുടെ അച്ഛൻ പോയല്ലോ. അയ്യോ ആരാ കാലി കട്ടിട്ടല്ലേ ചത്തോടാ.
4: ഇവിടെ ബോഡി പോയിട്ട് ശവം പോലും ഇല്ല ടീച്ചറെ. ടീച്ചറെ അച്ഛന്റെ ബോഡി ഇവിടെ എങ്ങും കാണാനില്ല.
6: ഹോസ്പിറ്റലിൽ മാറി പോയോ?
7: പോയി നോക്കണ.
4: ഇപ്പൊ അതൊക്കെ വലിക്കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാലല്ലോ. ഇപ്പൊ ഈ അച്ഛൻ എവിടെ മരിച്ചിടക്കുന്നു? അച്ഛനെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാ മതിയോ?
7: അയ്യോ കാലം വരുന്നേ.
4: അച്ചോ അച്ചോ എന്റെ പൊന്നെ അച്ചോ.
1: കരയല്ലേ ടീച്ചറെ, കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരയും.
7: ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരഞ്ഞ ടീച്ചറെ. ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അച്ഛനെ തിരിച്ചു കൊടുക്കുവായിരുന്നു.
1: മോളിന്ന് വിളിച്ചാ എല്ലാരും പോകണ്ടേ?
7: മോളിന്ന് വിളിച്ചാ എല്ലാരും പോകുന്നത്. മോളി മാത്രം പോയപ്പോ
5: എന്താ പേര്? എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? നല്ല സവാരി അല്ലേ. സ്റ്റേഷനെത്തി. യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? എന്നാ ഇത് വെച്ച ഫോൺ നമ്പർ തന്നെ.
7: എന്താ സംഭവിച്ചത്?
5: ഒരു മധുകുതി യാത്ര.
1: നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡിക്ക് കാഷ്വാലിറ്റി കിടപ്പുണ്ട്.
5: അച്ഛോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോളാ ഇടുത്തേ പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിന് ഓടി പോകുന്നതാണച്ചോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ഛോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ഛോ?
7: അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്?
5: ഓപ്പാണ്.
1: പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂചി പറഞ്ഞ ഞാനാ, കലാദർശനയുടെ അനന്തരവാശി
6: ഞാനാ. അവന്റെ കുറിച്ച് തർക്കം എന്തായാലും അച്ഛനൊരു ഷെയർ എനിക്ക് എഴുതി
7: വെച്ചിട്ടുണ്ട്.
2: നിങ്ങൾ ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ. എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത്? ഞാൻ
6: പറഞ്ഞാണോ
4: ഈ ഷിറ്റുമോള് ഫോൺ ചെയ്യണത്? ഞാൻ കേട്ടാണോ ഫാദർ തറക്കണ മിസ് ഡയഡ് ഹോസ്പിറ്റലിൽ എന്റെ സ്വന്തം ചെവിയോണ്ട് ഞാൻ കേട്ടാണോ?
2: അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ?
6: അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജി ആയി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ട കരുതിയത്. ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ?
2: അതേടി, നിന്നെ പോലുള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്.
5: വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താലും ആശ കൊടുക്കരുത് അച്ഛോ.
2: എന്താ മോനെ കലാമേ നീ പറഞ്യത്?
5: അല്ല കാര്യങ്ങൾ ഇങ്ങനെ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം?
2: അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാ മതി.
5: ഓ മതി, ഇപ്പൊ കണക്ക് ശരി. അച്ഛൻ്റെ നിന്നിട്ടിരിക്കാൻ യോഗമില്ല റീത്തേ.
0: എനിവേ ഷിറ്റുമോളെ.
8: തമ്മിൽ തമ്മിലുള്ള കളിയാക്കലുകളും ഒരാൾ മറ്റൊരാളെ പറ്റിക്കുന്ന രംഗങ്ങളും അതെല്ലാം ചേർന്നാൽ ചിരി നിർത്താൻ പറ്റില്ല. നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? എനിക്ക് ബുദ്ധിയില്ലെങ്കിൽ നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ശ്രോതാക്കളുടെ മുഖത്ത് പുഞ്ചിരി നിറയ്ക്കും. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ കോമഡി സംഭവങ്ങൾ ഒരു വലിയ കലാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവസാനം എല്ലാം ഒത്തുചേരുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും.
9: ആരും വെടിവെച്ചാ ടയറിന്റെ വെടി
10: തീർന്നതാ.
9: പിന്നെ ആലോചിക്കാം, ഒരു ചായ കുടിച്ചാലോ?
5: ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് ഇവ
9: കണികണ്ടത്?
5: ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു.
11: ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു.
9: അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ, ഇതിപ്പോ നടന്ന് നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ?
5: കൊച്ചിയിലെത്തിയ പയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ,
11: ദോശയല്ലാലത്തൊരുമാരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടോ?
4: ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ട് ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ.
9: പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാടന്മാര് നന്നായിട്ട് സൽക്കരിച്ചു.
12: ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്ന് കൊടുക്കും.
5: ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി
3: ചക്കരേ, അത് കണ്ടോ? സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു.
4: ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത്.
5: എങ്ങനെ ഉറക്കം വരുവടാ? അതുപോലത്തെ ഒരു ഉരുപ്പടി അല്ലേ കൂടെ ഉള്ളത്? കേരള വണ്ടിയില
11: സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ.
5: അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണ്.
13: ഉള്ള സത്യം പറയാലോ, ഞങ്ങൾ ജയിലിൽ നിന്ന്
14: ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ടു നിർത്തി അതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ. നിങ്ങൾ
13: വിചാരിച്ചോളാം, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റ്.
14: കലാദർശന ദർശന കലാദർശന എന്താ ആർട്ടിസ്റ്റ്?
5: ഫീമെയിൽ ആർട്ടിസ്റ്റ്.
4: വിശ്വാസം മതിയില്ലെങ്കിൽ ഞങ്ങളുടെ
11: അച്ഛനെ
14: ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊട്ടുതെറിപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം. നീയൊക്കെ തങ്ങമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്,
15: മുമ്പൊരിക്കലേ സി എ സാർ ഇവിടെ പൊക്കിട്ടുണ്ടോന്നൊരു സംശയം.
14: സംശയം വേണ്ട, അയാള് പൊക്കും, പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണം.
16: എന്തായാലും ഇവിടെ നീ അടിമുടി ശരിക്കും
15: അത്
5: വേണോ? ഇത്
4: വേണ്ട,
5: വിവാഹിതയാണ്. ഒന്ന് രണ്ട് ആലോചന വന്നതാ.
0: പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം
10: സാറേ തങ്കമ്മ സാറിന് കുറവാണ്.
17: എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്താണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ ഓരോരുത്തരൊരു അക്ഷരം മിണ്ടിപ്പോവരുത്.
10: ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ, പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു.
17: തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്.
10: പരിശോധിച്ചു പരിശോധിച്ചു വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ട് പേടിച്ചു ഇല്ലേ.
2: ഞാൻ ചത്തിട്ടില്ല.
13: അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ?
2: മതിയല്ലോ, നിങ്ങൾ കാസിംബായി തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പിങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടിച്ചാവും.
18: അതാ നല്ലത്, അച്ഛന്റെ മുഖത്തിന് നേരത്തെ തന്നെ ക്യാമറ
11: വീശില്ല.
2: നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
13: അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ഛോ?
2: കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ? കൊച്ചുവെളുപ്പാങ്കാലം തൊട്ടുള്ള വിളിയ. കാസിംബായിയുടെ കൊലയുമായിട്ട് കലാദർശനിക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത് ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ?
11: അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ പേടിക്കുന്നത് അല്ലേ?
2: ഇവടാ പേടിക്കണ്ട, നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും.
18: അപ്പൊ അച്ഛനെ ഉരുട്ടല്ലേ?
2: എന്തിനാ, നിനക്കൊക്കെ കണ്ടു രസിക്കാനാ?
18: ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്ക് ഒരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ.
19: അത്രേ ഉള്ളു.
2: എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ?
18: കുംഭം 16 വെളുപ്പിനെ 6:30 എന്റെ ജനനം.
20: കോൺസ്റ്റബിൾ സർ, കം ഓൺ, ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്ക്.
21: യെസ് സർ.
20: എന്തോ സർ, ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഞാൻ ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസയായനെ.
21: കം ഓൺ സർച്ച്,
20: അങ്ങോട്ട് സർച്ച്.
22: നോ നോ നോ, ഫാദർ തർക്കണ്ടം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല, എല്ലാം ഷിറ്റി മോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്.
21: ശനം ബ്ലേഡി ഷിറ്റ്.
22: നോ സർ, ഐ ആം ഷിറ്റി മോൾ.
21: ഷിറ്റി മോൾ ആയാലും ഷഡ്ഡി മോൾ ആയാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച രണ്ട് സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. എന്നെ മനസ്സിലായില്ല? ഐ ആം ചക്രവർത്തി.
20: ഹലോ,
21: ഹായ്, മിഥുൻ ചക്രവർത്തി.
20: ഹലോ,
21: ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ എം സി എന്ന് വിളിക്കും,
18: കേട്ടിട്ടില്ലേ?
21: അത് അടിക്കുന്ന എം സി, ഇത് അടിക്കുന്ന എം സി. ഇവനാരാ വടിവേല് പഴുത്ത പോലെ ഉണ്ടല്ലോ, താഴെ മാത്രമല്ല മേളിലോട്ടും.
13: സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റ്.
21: താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ.
13: എന്ത്
21: ജയനെ കാണിക്കടോ.
23: വഴിവക്കിൽ നിന്ന് പെമ്പിള്ളരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജേ,
21: ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുവിടോ?
13: വേറെ ഡയലോഗ് അവൻ
21: പറയണ്ട. ഇനി മേലില്ലെങ്കിലും എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്, മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും, മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശ്.
13: മനോജ്,
21: ഇങ്ങോട്ട് മാറി നിൽക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ.
18: കാണിക്കും.
21: എന്റെ കഴുത്തിന് പിടിച്ച് എന്റെ മിടല ഉപ്പിളം കെട്ട് വരെ തകർത്തല്ലടോ.
1: പിടിക്കാൻ
21: പറഞ്ഞാ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായിയുടെ കഴുത്ത് ഞെരിച്ച്
1: കൊന്നത്.
21: തുണ്ട് കറങ്ങനെ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ട് കളയരുത്. എവരോ തറകണ്ട ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ. എവിടെ തറയും പറയക്ക.
1: ഇവിടെ ഇല്ലേ?
21: ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ.
6: ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കൂ.
21: വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ല അച്ഛോ.
6: അതെന്താ മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട?
21: അതല്ലച്ചോ.
6: പിന്നെ
21: ഓർമ്മയുണ്ടോ ഈ മുഖം?
6: ഇതൊരു മുഖമാണോ?
21: അറപ്പിക്കല്ലോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പല വട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ.
7: അച്ഛാ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസിൽ ചേർന്നു. എന്താ ഒന്നും പറഞ്ഞില്ലേ?
19: ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ? തരില്ലേ അച്ഛോ?
6: തരാം.
19: അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്നും മാറ്റിക്ക, എനിക്കൊന്ന് പിടിക്കാനാ.
21: എന്താണ്?
6: കാല് പിടിക്കാനാന്നു. അത് ശരി. കേസ് അന്വേഷണത്തിന് വന്നതല്ലേ? മിമിക്രി ട്രൂപ്പിൽ ചേരാമെന്നതല്ലേ?
21: കാര്യം കാണാ, ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരുവോ അച്ഛോ?
6: തറക്കണ്ട അച്ഛ, വാക്ക് താ എനിക്ക്.
24: പോലീസാണ് കാലു ആരും നിലത്തെടുക്കുമ്പോ വാക്ക്
21: വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം? നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ എന്നെ എടുത്തു എന്ന് പറയച്ചോ?
6: ഈ കാലിപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോ എന്നൊന്ന് പരിശോധിച്ചു.
21: പരിശോധിക്കേണ്ട കാര്യമില്ല അച്ഛോ, ഞാൻ ഓക്കെയാണ്.
6: അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക.
21: അല്ല, അതിന്റെ
6: ആവശ്യമുണ്ട്. നടക്കാൻ.
21: കാല് പിടിക്കാൻ വന്ന അല്ല അച്ഛോ, എന്റെ തുപ്പി എടുക്കാൻ വന്നത്. ഞാൻ ഓക്കെ. പോലീസാണ്. മറക്കല്ല.
25: 2010 കലൂർ ഡെന്നീസ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്പൽ വി നായനാരാണ്. ചിത്രസംയോജനം പി സി മോഹനൻ. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ഗാലക്സി ഫിലിംസ് ആണ്. 2010 December 3 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ചിരിയുടെ ഒരു പകുതി മണിക്കൂർ നിങ്ങളോടൊപ്പം ചിരിനേരത്തിലൂടെ പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ എഗെയിൻ കാസർഗോഡ് കാദർബായ് എന്ന ചിത്രത്തിലെ ചില അമൂല്യമായ കോമഡി നിമിഷങ്ങൾ. ജീവിതം എത്ര തിരക്കുള്ളതായാലും ചിരിക്കാൻ മറക്കരുതേ. ചിരിനേരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. വീണ്ടും പുതിയ ചിരി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
26: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
27: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
26: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
27: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
26: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
27: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്.
26: കോക്കനട്ട്,
27: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
26: ഫോൺ 9188951780.
25: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
26: ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മോചനം, ലഹരി മാഫിയയുടെ ശൃംഖല തകർക്കുന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടം, ജനപ്രിയ നാടകം നെല്ലിക്ക ആഭ്യന്തരമന്ത്രിയുടെ ആശംസകൾ ഏറ്റുവാങ്ങുന്നു.
3: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
4: സർ, പക്ഷെ എൻ്റെ വർക്കേഴ്സ് ഒന്നും.
3: സുരേഷം പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എൻ്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
26: ശ്രീ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ.
8: കണ്ണൂരിലെ മട്ടന്നൂരിനടുത്ത് പ്രവർത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെല്ലിക്ക എന്ന പേരിൽ നാടകം രചിച്ച് അവതരിപ്പിച്ചതായി അറിയുന്നു. ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയും ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയുമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റേഡിയോ മലബാർ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമാണ്. ജയ് ഹിന്ദ്.
26: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായി കാര എന്ന പ്രദേശത്താണുള്ളത്. കാര എന്ന പ്രദേശത്ത് വെച്ച് നമുക്കൊരു ചേട്ടനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് കേട്ടറിയാം. നമസ്കാരം.
3: നമസ്കാരം.
2: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തു.
3: എന്റെ പേര് ആദർശ്. ഞാനിവിടെ മട്ടന്നൂരിലെ കാര എന്ന പ്രദേശത്താണ്. എന്റെ വീട്ടിലിപ്പോ അച്ഛൻ, അമ്മ, അമ്മൂമ്മ. ഇപ്പൊ ഞാനിപ്പോ കറന്റ്ലി ബികോം ബിരുദം കഴിഞ്ഞിപ്പോ മറ്റു കോഴ്സുകളെല്ലാം നോക്കിയിരിക്കുകയാണ്. അപ്പോ
2: നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
3: പിന്നെ ഒന്ന് രണ്ട് കോഴ്സിന്റെ എല്ലാം നോക്കുന്നുണ്ട്. അതൊന്നും തീരുമാനമായില്ല.
2: ഏതൊരു മേഖലയിലേക്കാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
3: ഞാൻ ഇതിനു മുമ്പ് CA ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ രണ്ട് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് വരാനുണ്ട്. അപ്പോ അതും കൂടി വന്നിട്ട് ഇനിയൊരു ആ ഫീൽഡിലേക്ക് തന്നെ പോകണോ, അല്ല പിന്നെ മാനേജ്മെന്റ് മേഖലകളിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോ അങ്ങനത്തെ എല്ലാം ഇപ്പൊ ആലോചിക്കുന്നത്.
2: അപ്പം ശരിക്കും പറഞ്ഞപ്പോ ഒരു ഫ്രീ ടൈം ആണ്.
3: ഫ്രീ ടൈം ആണെന്ന് വെച്ചാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിട്ട് കടന്നു പോകുന്ന സമയമാണ്.
2: ഒന്നും
3: അതായത് എല്ലാവരും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ആ തീരുമാനം തന്നെയായിരിക്കും നമ്മൾ ജീവിതത്തിൽ
2: ഏതാണ്
3: നമ്മുടെ ഭാഗത്ത് നിന്ന് തീരുമാനിക്കുക. ഈ ഒരു തീരുമാനം തന്നെയാകും. അപ്പോ അതൊരു ടൈം എടുത്ത് തീരുമാനിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നു.
2: സിറ്റുവേഷനിലാണ് വീട്ടിലെ ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞു അച്ഛൻ, അമ്മ ഒക്കെ പറഞ്ഞു. അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തു.
3: അച്ഛൻ ചന്ദ്രൻ, കൂലിപ്പണിയാണ്. ഏട്ടൻ സോളാറിന്റെയും CCTV ഒക്കെ ടെക്നീഷ്യനാണ്. ഇപ്പത്തെ സിറ്റുവേഷനിൽ സോളാറിന്റെ ഒക്കെ എന്തായാലും ആവശ്യമുള്ള ഒരു സിറ്റുവേഷനാണ്.
2: പേരെന്തായിരുന്നു ചേട്ടന്റെ?
3: അശ്വിൻ. അമ്മ ഗീത, വായന്തൂർ ടൈലറിംഗ് ആണ്. അച്ഛമ്മയാണുള്ളത്. അച്ഛമ്മ പ്രായാധിക അസുഖങ്ങളായി വീട്ടിൽ തന്നെ.
2: പഠിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുവർണ കാലഘട്ടം എന്ന് പറയാം. കാരണം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടം. എങ്ങനെയായിരുന്നു അതൊക്കെ ആസ്വദിച്ചത്?
3: ഡിഗ്രി ചേർന്ന തന്നെ ഞാൻ CA കോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്തരം മേഖലകളിലേക്ക് പോകുന്നത് അനാവശ്യമായ സമയം കളയലാണ് എന്നെല്ലാം വിചാരിച്ചിട്ട് ആദ്യത്തെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ആദ്യത്തെ 2 വർഷം ഞാൻ ഡിഗ്രിക്ക് ചേർന്നിട്ടില്ല. അപ്പോൾ ചങ്ങാതി നീ വന്ന് ചേർന്നോ. ചേർന്നതിന് ശേഷം കോളേജിൽ നിന്ന് പിന്നെ 3 കൊല്ലം കഴിഞ്ഞു പോയതോ, അതെങ്ങനെയാണ് അവസാനിച്ചത് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ശരിക്കും കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയവും നമ്മളെ നമ്മളല്ലാതാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കോളേജ് കാലഘട്ടം.
2: തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്?
3: കോളേജിൽ എത്തിയാൽ തന്നെ നമുക്ക് സുഹൃത്തുക്കളും കൂട്ടുകാരും അവരൊക്കെ തന്നെ നമ്മളെ സമയം പോകാനുള്ള ഒരു മാർഗമാണ്. പിന്നെ എന്ന് വെച്ചാൽ കളരി കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലെല്ലാം സമ്മാനങ്ങളും
2: കിട്ടിയിട്ടുണ്ട്. ശരി.
3: അത് കൂടാതെ ഫസ്റ്റ് ഇയർ കോളേജ് ചെയർമാൻ തന്നെ കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആയി. കോളേജിന്റെയും വിദ്യാർത്ഥികളുടെയും പ്രത്യാശകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പരിപാടി നടത്താനും അവർക്കു വേണ്ടി സമയം കണ്ടെത്താനും ഒരുപാട് നടക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മിക്കാൻ ആ കാലഘട്ടത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികളുമായി പോകുന്നതും ആ വിദ്യാർത്ഥികളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിന് നമ്മുടെ അവരുടെ കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഉറക്കമൊഴിച്ച രാത്രികളൊക്കെ എത്രയോ നല്ല ഓർമ്മകളാണ്.
2: കാരണം അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ടുള്ള യാത്രയിലാണുള്ളത്. ഇനി ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും അല്ലെങ്കിൽ എവിടെ എത്തും എന്നുള്ളത് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല.
3: ഡിഗ്രി കഴിയും തോറും അക്കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുക. പക്ഷെ അത് ഒരിക്കലും പ്രായോഗികമായിട്ട് വേണമെങ്കിൽ പോവാം, വേണമെങ്കിൽ ആദ്യം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാം. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ ഓർമ്മകളെ മനോഹരമായ ഓർമ്മകളായി കണ്ട് ജീവിതത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം.
2: അങ്ങനെ സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ?
3: സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്, ഇഷ്ടമുള്ളതാണ്. ഈ OTT ഒക്കെ വന്ന കാലത്ത് അഡിക്ഷൻ എന്ന രീതി പോലെ തന്നെ ഒരു 3-4 സിനിമകൾ ഡെയിലി ഇരുന്ന് കണ്ട് സീരീസുകൾ കാണുന്നൊരു പ്രവണതയിലുണ്ടായിരുന്നുണ്ട്. അതായത് ആ കൊറോണ കാലം നമ്മളെ മാറ്റിയെടുത്തത് അത്തരത്തിലേക്ക്.
2: മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു രീതി വന്നത് തന്നെ അഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഉപയോഗിച്ച് മതിയാകുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു
3: മൊബൈലിനേക്കാൾ ഉപരി സീരീസുകൾക്ക് ആ സീരീസിന്റെ ആ ഒരു എപ്പിസോഡ് നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വളരെ വളർത്തിയിരുന്നൊരു സമയമുണ്ടായിരുന്നു.
2: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബി?
3: പാട്ടുകളൊക്കെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ, അതായത് ഇതുവരെ ദൈവവിശ്വാസം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ ആയ അനുഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് വേണ്ടി മാറിയിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് MG ശ്രീകുമാറിൻ്റെയും യേശുദാസിൻ്റെയൊക്കെ ഈ ഭക്തിഗാനങ്ങൾ നമുക്ക് വളരെ മൈൻഡിനെയും എങ്ങനെയല്ലോ റിലാക്സ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അതൊക്കെ സഹായിക്കുന്നുണ്ട്.
2: അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ എത്ര കേട്ടാലും മതി വരാത്ത
3: കാലഘട്ടത്തിന് അതീതമായിട്ടുള്ള.
2: തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു ഗായകൻ ഉണ്ടാവുമോ എന്നൊരു ശരിക്ക് പറഞ്ഞല്ലേ നമുക്കത് പറയാൻ പറ്റില്ല.
3: ഇല്ല, കാരണം എന്താ വെച്ചാ മലയാളമല്ല തമിഴല്ല, ഭാഷകൾക്ക് അതീതമായി കേരളത്തിനെയും അല്ലെ മലയാളികളുടെയും ഒരു അഭിമാനമായി മാറി.
2: ലോകം
3: സംസ്ഥാനങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്താതെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു
2: ഗായകൻ നമുക്ക് പറയാം. നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു അല്ലെ.
3: അതെ അതെ,
2: ദാസേട്ടൻ എന്ന ആ ഒരു പേര് നമ്മളെ നെഞ്ചോട് ചേർത്ത് മലയാളികൾ കൊണ്ടു നടക്കുകയാണ്. എത്തരം പാട്ടുകളാണ് സാധാരണ കേൾക്കാറ്? അടിച്ചുപൊളിയാണോ അല്ലെങ്കിൽ മെലഡിയാണോ എങ്ങനെയാണ്, എന്താണ് ആ ഒരു താല്പര്യം?
3: പാട്ടുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും പാട്ടും നമ്മൾ ഒത്തിരി റിലേറ്റ് ചെയ്യും. സന്തോഷത്തിലിരിക്കുമ്പോഴാണെങ്കിൽ അത്തരത്തിലുള്ള പാട്ട് കേട്ടിനായിരിക്കും. ഇനി അഥവാ നമ്മൾ കുറച്ച് സങ്കടത്തിലോ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിലുള്ള അല്ലെങ്കിൽ നമ്മളൊരു സങ്കടത്തിലൊക്കെ പോകുന്ന വക്കിലാണെങ്കിൽ അത്തരം പാട്ടുകൾ കേട്ട് സ്വയം സങ്കടപ്പെടുകയും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ പാട്ടുകൾ നമ്മുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച്
2: അപ്പൊ മാറി.
3: അതെ,
2: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ആദർശന്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിച്ചു. അപ്പോൾ ആദർശന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടേതാണ്?
3: ഇന്ന പാട്ട് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പാട്ടല്ല, പക്ഷെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വന്ന പാട്ട് എന്ന് പറയുമ്പോൾ പൂക്കിരിയാജയിലെ മണിക്കിനാവിൻ കുതുമ്പോളും ആ ഒരു പാട്ടാണ് ഇപ്പൊ മനസ്സിലേക്ക് ഓടി വന്നത്.
2: നല്ലൊരു പാട്ടാണ് അല്ലേ?
3: അതെ, അത് ആ വിഷ്വൽസ് അടക്കം നമുക്ക് ആ മനസ്സിലേക്ക് ഓടി വരുന്ന തരത്തിലുള്ള നല്ലൊരു.
2: ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എല്ലാവർക്കും കൂടി
2: കേൾക്കുന്ന
3: ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: പാട്ട് പാടാറുണ്ടോ?
3: പാട്ട് പാടാറുണ്ടോ വെച്ചാ പഴയ കാലത്ത് കഴിവില്ലാത്ത സമയത്ത് പാടും, പിന്നെ കഴിവില്ലാന്ന് മനസ്സിലാക്കിയപ്പോ പാട്ട് നിർത്തി.
2: എന്നാലും നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു രണ്ട് വരി.
3: പൂമരം പുത്തുലഞ്ഞേ പൂവാകയിൽ പുത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പുത്തുലഞ്ഞേ പൂവാകയിൽ പുത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ.
2: അടിപൊളി, നല്ലൊരു നാടൻ പാട്ടാണല്ലേ?
3: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുട്ടി പാടുന്ന ഒരു പാട്ടാ, ബെഞ്ചിലൊക്കെ
2: ഡെസ്കിലൊക്കെ പാടിയിരുന്ന ഒരു അല്ലേ, കൂട്ടായിട്ട് കുട്ടികളൊക്കെ വട്ടത്തിലിരുന്ന് ആ ഉച്ച സമയത്ത് അല്ലെ, ഇന്റർവെൽ സമയമൊക്കെ ഉണ്ടാവല്ലോ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയം,
3: ആ സമയം ടീച്ചർ വരാതിരിക്കുന്ന സമയം, ആ സമയങ്ങളിൽ.
2: ഏതായാലും ഇത്രയും വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ പങ്കുവച്ചതിൽ ആദർശനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആദർശ് ആവശ്യപ്പെട്ട പോക്കിരി രാജയിലെ

0: റേഡിയോ മലബാറിലെ നാട്ടിലെ പാട്ടില് ഒരുപാട് ആൾക്കാരെ, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അത് ആരാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേര്
1: അഷിത.

0: അഷിത ഫുൾ നെയിം
1: അഷിത ഹോയം.
0: ഈ സ്ഥലത്തിന് എന്താ പറയാ?
1: ഇവിടെ കാര
0: കാര എന്ന് പറയുമ്പോ കുറെ വൈഡായ സ്ഥലമാണ് അല്ലെ. ഇതിപ്പം മട്ടന്നൂർ നിയർ തന്നെ.
1: അതെ, കാര പേരാവൂറുണ്ട്, കാരയുണ്ട്. ഇത് പണിശപ്പാറയുടെ അടുത്തുള്ള കാര.
0: ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്?
1: ആ, ഇവിടെ തന്നെ ജനിച്ചു.
0: പഠിച്ചതൊക്കെ?
1: പഠിച്ചതൊക്കെ ഇവിടെ തന്നെ, മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി, അവിടെ ഒക്കെ
0: പഠിച്ചിട്ടുണ്ട്. സ്കൂള്?
1: സ്കൂള് കൂടാളി പഠിച്ചിട്ടുണ്ട്, മട്ടന്നൂർ പഠിച്ചിട്ടുണ്ട്.
0: മട്ടന്നൂർ പ്ലസ് വൺ പഠിച്ച?
1: പ്ലസ് വൺ പ്ലസ് ടു.
0: ഏത് വർഷം പാസ് ഔട്ടായേ?
1: 2017 പ്ലസ് വൺ പ്ലസ് ടു.
0: ഇപ്പോൾ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാം.
0: എന്താ?
1: കാക്കനാട് കൊച്ചി ഇൻഫോ പാർക്കില്.
0: ഇൻഫോ പാർക്കില്
1: സോഫ്റ്റ്വെയർ
0: എഞ്ചിനീയറിംഗ്.
1: 3 ദിവസം ഓഫീസ് പോകണം, 2 ഡേയ്സ് വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പൊ ഞാൻ തേഴ്സ്ഡേ വന്ന് വെനസ്ഡേ പോകും. അങ്ങനെ
0: ഇവിടെ വീട്ടിൽ ഇങ്ങനെ ലിങ്ക് ആകും.
1: അതെ, അതുകൊണ്ട്.
0: അതെന്താ ഒരു ജോബിന്റെ ഇത് അങ്ങനെയാണോ സ്വഭാവം?
1: അതെ, ഹൈബ്രിഡ് ആണ് വർക്ക് മോഡ്. അതുകൊണ്ട് എപ്പോഴും വരാനാവില്ല. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പൊ വൺസ് ഇൻ എ മന്ത് വരും. അങ്ങനെ
0: അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് മട്ടന്നൂർ എത്താനാണ് പാട് അല്ലേ. അങ്ങനെയല്ല ട്രാഫിക് കാര്യങ്ങൾ.
1: അതെ.
0: എങ്ങനെ ജോബ് എൻജോയ് ചെയ്യുന്നുണ്ടോ?
1: കൊള്ളാം, നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊള്ളാം. അധികം സ്ട്രെസ് ഒന്നും ഇല്ല ഇപ്പോ. അതുകൊണ്ട്
0: ജോലിക്ക് കയറിയ
1: ഞാനൊരു ഇപ്പൊ 3 വർഷമായി.
0: അവിടെ തന്നെ എന്താ ഓപ്റ്റ് ചെയ്യാൻ കാരണം?
1: അല്ല, അത് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി അങ്ങനെ വന്നതാ.
0: എവിടുന്നാണ് ക്യാമ്പസ്? ഇന്റർവ്യൂ?
1: അത് ട്രിവാൻഡ്രം സിഇടി.
0: ഏതാ ശരിക്കും മേഖല? ഏതാണ് ബ്രാഞ്ച്?
1: സോഫ്റ്റ്വെയർ എഞ്ചിനീയർ.
0: ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട്. ഏത് ഏരിയയിലേക്കാ പോകുന്നത് നിങ്ങളെ സോഫ്റ്റ്വെയർ? ഏത് ഡെവലപ്മെന്റ്?
1: ഞാൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് എയർവേസ്, എന്റെ ക്ലയന്റ് വരുന്നത്.
0: അങ്ങനെയാണ്. കുറച്ച് ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും കേറിയിട്ടുണ്ടായിരുന്നോ?
1: ഇത് തന്നെ ആയിരുന്നു ഇന്റേൺഷിപ്പ്. ഇവിടെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, അത് അങ്ങനെ ചെയ്തിട്ട് ഇവിടത്തേക്ക്.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടിൽ അച്ഛനമ്മ അനിയനുണ്ട്, അവൻ കോഴിക്കോട് പഠിക്കുക.
0: എന്തിനാ പഠിക്കുന്നത്?
1: BPA ആയിട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്.
0: താല്പര്യം
1: സ്പോർട്സ് ആണ്.
0: നല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്കോപ്പ് ഉണ്ടെന്നോ?
1: ആ, സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ മസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഒക്കെ മസ്റ്റ് ആണ്.
0: കാരണം എന്താ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇപ്പോഴും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുന്നു.
1: ആണ്. അതെ.
0: അവനെ ഏത് കഴിഞ്ഞിട്ടാ പോയത്?
1: അവൻ BPA ആയിരുന്നു, ഇപ്പം അതിന്റെ MPA ആയിട്ട് ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഡിഗ്രി എടുക്കണം, എന്നിട്ടാണ്.
0: അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ PSC കയറാം, അല്ലെങ്കിൽ
1: സ്കൂള്
0: നോക്കി വെച്ചിട്ടുണ്ട്.
1: ഇപ്പൊ പഠിച്ചോണ്ടിരിക്കും, ഇനി 2 കൊല്ലം കൂടെ ഉണ്ട്.
0: അച്ഛൻ എന്തായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: അല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. മുന്നേ ബാങ്കില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
0: ഏത് ബാങ്കിലായിരുന്നു?
1: മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ.
0: അമ്മയോ?
1: അമ്മ ഇപ്പൊ കോഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നു.
0: അവിടെ ഉണ്ട്. അമ്മയുടെ പേര്
1: ഷീല.
0: അച്ഛന്റെ പേര്
1: രാജീവൻ.
0: ഇനിയിപ്പോ കുഞ്ഞാവനെ കണ്ടു.
1: അതെന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്.
0: അച്ഛന്റെ അനി. അപ്പൊ ഇവിടെ നിന്നോളും?
1: ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ
0: കുടുംബക്കാരുള്ളത്. അവിടെ എങ്ങനെ താമസം? എങ്ങനെ ക്യാമ്പസ് തന്നെയാണോ?
1: അല്ല, അവിടെ ഹോസ്റ്റൽ PG പോലെ. അങ്ങനെ
0: എന്താണ് ഇനി അടുത്ത പരിപാടി? അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? വേറെ
1: മാറാൻ നോക്കുന്നുണ്ട്. നോക്കണം.
0: പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
1: പുറത്തേക്കില്ല, ഇവിടെ തന്നെ.
0: അമ്മയുടെ അച്ഛനെ എപ്പോഴും നമുക്ക് അടുത്ത് കിട്ടണം അല്ലേ. നാട്ടിൽ തന്നെയാണ് താല്പര്യം. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയോ? വരുന്നുണ്ട്. എന്താണ്, നമുക്കൊരു ഇതുണ്ടാവില്ലേ, എന്താ പറയുക, കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അങ്ങനെ
0: നാട്ടില് തന്നെ ഉള്ള ആളായിരിക്കണം.
1: പിന്നെ സെയിം ഫീൽഡ് ആയാൽ നല്ലത്.
0: അച്ഛനും അമ്മക്കും അങ്ങനെ എന്തെങ്കിലും
1: ഇല്ല? എന്റെ ഇഷ്ടം പോലെ.
0: ഈ ജോബ് ഇഷ്ടത്തോടു കൂടി തന്നെ?
1: ഇഷ്ടത്തോടു കൂടി.
0: ഇങ്ങനെയാണ്, വർക്ക് ലോഡ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇടയ്ക്കൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യമാണല്ലോ. എന്താണ് പരിപാടി?
1: അതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഓഫീസിൽ, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ട്രിപ്പ് പോകും. ഇപ്പൊ അടുത്താഴ്ച ട്രിപ്പ് ഉണ്ട് ആലപ്പുഴയ്ക്ക്, സ്റ്റേക്കേഷൻ. അതാണ് ഇടയ്ക്കുള്ള എൻജോയ്മെന്റ്.
0: നല്ല വൈബായിരിക്കും.
1: വൈബായിരിക്കും. നമ്മളൊരു 10-15 പേരുണ്ട്.
0: അപ്പൊ 15 പേരുണ്ട്.
1: സെയിം ബാച്ച് ആയിരുന്നു നമ്മൾ കേറിയത്. സെയിം വൈബ്. അങ്ങനെ
0: പല കോളേജിലുള്ളവരായിരുന്നു.
1: പല കോളേജായിരുന്നു.
0: എല്ലാരും നല്ല ഇതാണ്.
1: പല ഭാഗത്തു നിന്നുള്ളവരുണ്ട് എല്ലാരും കൂടെ.
0: എല്ലാ ഏരിയയിലും നല്ലതായിരിക്കും. യാത്രയാണ് കൂടുതൽ ഇഷ്ടം?
1: യാത്രയാണ്
0: ഏറ്റവും. എന്താ പറയാ, നമ്മള് യാത്ര, ചില യാത്ര പറയില്ലേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ, അത് എവിടെയാണ്?
1: അത് ഈയിടെ കഴിഞ്ഞ വർഷം പോയത് അഗുംബെ. അഗുംബെ കർണാടക. അവിടെ നല്ല മഴയുള്ള ഒരു സമയം പോയി, ഒരു ജൂലൈ ആഗസ്റ്റ് സമയമാണ് കഴിഞ്ഞ വർഷം പോയത്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മഴക്കോട്ടൊക്കെ ഇട്ടിട്ട്.
0: അവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാൻ പറ്റുമോ?
1: മെയിനായിട്ട് മഴ, പിന്നെ കൊറേ പാലസുകളുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ അതുപോലത്തെ സ്ഥലങ്ങൾ.
0: ഈ നമ്മളെ ഹംപി എല്ലാം പോലത്തെ സ്ഥലമാണോ?
1: ഹംപി
0: ഇങ്ങനെ,
1: ഹംപി കുറച്ചുകൂടെ ഡ്രൈ, ഐ മീൻ അങ്ങനെ നാച്ചുറായിട്ടുള്ളതല്ല ഇത്. നാച്ചുറലി ഭയങ്കര പച്ചപ്പ് അങ്ങനത്തെ സ്ഥലങ്ങൾ. അഗുംബെ നല്ല സ്ഥലമാണ്. അഗുംബെ
0: അഗുംബെ തീർച്ചയായിട്ടും പോകണം. നമ്മളെ റേഡിയോ മലബാർ ടീം എന്നെ മിക്കവാറും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.
1: എനിക്ക് തോന്നുന്നു മഴക്കാലം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല വൈബ് കിട്ടാൻ വേണ്ടി.
0: എങ്ങനെയാ കോടയാണോ? എങ്ങനെയാണ്
1: കോട? അതായത് ആ മഴ നല്ല രസമാണ്. അധികം ഇല്ല മഴ, അങ്ങനെ കോട മഴ തണുപ്പ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല രസമായിരിക്കും.
0: പ്രത്യേക ഒരു മൂഡായിരിക്കും. പിന്നെ അവിടെ മെയിൻ ആയിട്ട് ഈ ഇതുപോലെയുള്ള ബിൽഡിംഗ്,
1: കുറെ മലകളുണ്ട്, പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട്,
0: കുന്ന് കയറാനുണ്ടോ?
1: ട്രക്കിംഗ് ഉണ്ട്. അതാണ് എന്റെ ഭംഗി. ട്രക്കിംഗ് ചെയ്ത് പോയി അവിടെ കാണുമ്പോഴുള്ളൊരു.
0: എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്തു?
1: നമ്മളൊരു ഇവിടുന്ന് നമ്മള് കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു ട്രാവലർ എടുത്തിട്ട് അങ്ങനെ പോയത്. അവിടെ തോന്നുന്നു രണ്ടു ദിവസമായിരിക്കും.
0: അവിടെ നിയർ താമസ സൗകര്യമൊക്കെ ഉണ്ടോ?
1: ആ, അവിടെ നിങ്ങള് നോക്കി അങ്ങനെ ചെയ്തായിരുന്നു, ഓൺലൈൻ വഴി ചെയ്ത്. അങ്ങനെ
0: എങ്ങനെയുണ്ട്? മറ്റേ ഇവരൊക്കെ ഉണ്ടോ, നമ്മളെ സഹായം, ഗൈഡ് ഒക്കെ ഉണ്ടോ?
1: ഇല്ല, നമ്മളെ നമ്മുടെ കൂടെ തന്നെ ട്രിപ്പ് പ്ലാനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് എല്ലാവരും കൂടെ സെറ്റ് ആക്കി. അങ്ങനെ
0: എല്ലാരും ട്രിപ്പ് മാത്രം ഇഷ്ടപ്പെടുന്നവരോ ഭക്ഷണ പ്രിയറിലൊക്കെ ഉണ്ടാവില്ലേ?
1: ഇത് രണ്ടാണ് മെയിൻ, ഫുഡും ട്രിപ്പും.
0: എവിടെയാണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്
1: കളക്ട് ചെയ്ത സംഭവം തന്നെ അതായിരുന്നു.
0: ആണ്, ഇത് ശരി. അപ്പൊ എല്ലാരും ഒരേ ടേസ്റ്റ്. അതെ. ഏറ്റവും ഇപ്പൊ നമ്മള് കേരളം വിട്ടു കഴിഞ്ഞാല് പുറത്തു പോയി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നന്നായി എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ച ഏത് ഫുഡാ?
1: കേരളം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് കോയമ്പത്തൂർ പോയപ്പോ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, വെജ് ഫ്രൈഡ് റൈസ്. അങ്ങനെ അവരുടെ മെയിൻ സാധനം വെജ് ആണല്ലോ. അപ്പൊ അവിടുത്തെ ഇവിടത്തേക്കാളും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ മറ്റേ ഇഷയിൽ പോയായിരുന്നു കോയമ്പത്തൂര്. അപ്പൊ ആ ഫുഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ബാക്കി വെച്ച് നോക്കുമ്പോ കേരളത്തിലെ ഫുഡ് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതെ വല്ലാതെ മിസ് ചെയ്യും.
0: യാത്ര പറഞ്ഞു, ഫുഡ് പറഞ്ഞു, ഇതല്ലാതെ വേറെ എന്താ ഹോബി?
1: പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും. അങ്ങനെയൊക്കെ
0: നന്നായിട്ട് വായിക്കുന്ന ആളാണ്.
1: നന്നായിട്ടില്ല,
0: അത്യാവശ്യം
1: അത്യാവശ്യം. ഒരു ഗ്യാപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടരാനൊരു ബുദ്ധിമുട്ടുണ്ട്.
0: അപ്പൊ അതിങ്ങനെ പോയില്ലെങ്കിൽ,
1: ഇല്ലെങ്കിൽ ഒരു ബുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വായിച്ചു കഴിയും, ഇല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുക്കും. അങ്ങനെ
0: പാട്ട് കേൾക്കുന്ന പറഞ്ഞു, എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: ഞാൻ എല്ലാ തരം പാട്ടും എല്ലാ റേഞ്ചിലും കേൾക്കാറുണ്ട്. എന്നാലും കുറച്ചുകൂടെ അത് ഓരോ മൂഡ് പോലെയാണ്. ട്രെയിനിലൊക്കെ വരുമ്പോഴാണെങ്കിൽ കുറച്ച് മെലഡി. അങ്ങനെ ട്രെയിൻ വരുമ്പോഴാണ് അധികം പാട്ട് കേൾക്കുന്നത്. സമയം പോണല്ലോ, അതും അത്രയും 6 hours ജേണിയാ.
0: ഒരുപാട് അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്. അല്ല, പാട്ട് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിലും കേൾപ്പിക്കും.
1: അതെ അതെ, അങ്ങനെയാണ് കുറെ പാട്ട് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം രാത്രി കിടക്കുമ്പോഴങ്ങനെ എപ്പോഴില്ല അങ്ങനെ മാമൂട് പോലെ.
0: എന്നാലും പാടുവോ ചെറുതായിട്ട്? പഠിക്കുമ്പോ പാടാറില്ല. നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാന്ന്
1: പറഞ്ഞു? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുണ്ട്. ഒന്ന് വെട്ടത്തിലെ മഴത്തുള്ളികൾ, രണ്ടാമത് മറ്റേ ദേവാങ്കണ് ഞാൻ ഗന്ധർവൻ എന്നുള്ളത്.
0: ശരി, പ്രകൃതിയോടടുത്തിട്ടുള്ള കുറച്ച് സ്നേഹമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതാ കേക്കണ്ട? രണ്ടെണ്ണം ഉണ്ട്, നമുക്ക് ഒന്നല്ലേ വെച്ചുതരാൻ പറ്റും.
1: ദേവാങ്കണങ്ങൾ.
0: ഡെഡിക്കേഷനും കൂടി ഒരു അവസരമുണ്ട്. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടിട്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ നമ്മൾ റേഡിയോനെ കുറിച്ച് പറയാം. കാരണം ഞങ്ങള് ഒരുപാട് അറിയാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇത്രയും സമയം സംസാരിച്ചതിൽ. അപ്പൊ പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: നാട്ടിലെ പാട്ടാണ് ഇതുവരെ കേട്ടത്. നാട്ടിലെ പാട്ട്, നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: നാട്ടിലെ പാട്ട്,
2: നാട്ടിലെ പാട്ട്,
0: നാട്ടിലെ പാട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
3: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അടുത്തതായിട്ട് നമുക്കൊരാളെ പരിചയപ്പെടാം.
4: എന്റെ ഒരു ജംഷീർ.
3: ഈ സ്ഥലം എക്സാക്ട്?
4: ഇത് കളർ റോഡ്, മുണ്ടിയോട് റോഡ്.
3: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
4: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. ഉമ്മന്റെ പേര് തമല, വൈഫിന്റെ പേര് സഹല, പെങ്ങളുടെ പേര് ഷൈദ. ഞങ്ങൾ തന്നെ ഉള്ളത് ഇവിടെ.
3: എല്ലാരും ഇവിടെ തന്നെയാണ് ഉള്ളത്?
4: എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്.
3: എന്താ ചെയ്യുന്നത്?
4: ഞാൻ പുറത്താണ്, ഖത്തറിലാണ്.
3: ഇപ്പൊ ലീവിന് വന്നേ?
4: ആ, ഇപ്പൊ ലീവിന് വന്നത്.
3: എപ്പോഴാ തിരിച്ചു പോകുന്നേ?
4: ഞാൻ ഈ മാസം ലാസ്റ്റ് പോകും.
3: സാധാരണ ഗൾഫുകാരെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എപ്പോഴാ തിരിച്ചു പോകുന്നതാണല്ലോ.
4: അതന്നെ അതന്നെ, അത് എവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും.
3: അപ്പൊ പറയാ, ആരെങ്കിലും ചോദിച്ചിട്ടാകുമ്പോ നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ?
4: ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒഴിവാക്കും. അത്ര തന്നെ ചന്ദ്ര, നമുക്ക് ചെറിയൊരു ഫീൽ ഉണ്ടാവും, പക്ഷെ നമ്മളത് പറഞ്ഞ ഒഴിവാക്കും. മാസം ലാസ്റ്റ് നേരം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒഴിവാക്കും.
3: നാട്ടിലേക്ക് എത്താനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കില്ല അവിടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവിടെയാണോ ഇവിടെയാണോ കൂടുതൽ കംഫർട്ട്?
4: നമ്മളെ നാട് പോലെ ഒരിക്കലും വേറൊരു നാടാവില്ലല്ലോ.
3: പഠിക്കുന്ന കാലത്തെ മനസ്സിൽ വിദേശം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു?
4: ചന്ദ്രൊരു പൂതി ഉണ്ടായിരുന്നു, എങ്ങനെ ഇങ്ങനെ പുറത്തെല്ലാം പോകണം എന്നുള്ളൊരു പൂതിയായിരുന്നു. പക്ഷെ പോയപ്പോ മനസ്സിലായത് നമ്മുടെ നാട്ടിന്റെ വിലയും.
3: പഠിച്ചൊക്കെ എവിടെയായിരുന്നു?
4: ഞാൻ പഠിച്ചത് മദ്രാസ് ഹൈസ്കൂളില്, പിന്നെ പഠിച്ചത് യൂണിവേഴ്സൽ കോളേജ്.
3: നാട്ടിൽ വേറെ ജോലിയും കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല?
4: ഇല്ല ഇല്ല, പുറത്ത് തന്നെ ഉണ്ടായിരുന്നു.
3: നാട്ടിൽ വന്നിട്ടുള്ള പരിപാടി എന്താ? എത്ര ദിവസത്തെ ലീവ് ആയിരുന്നു?
4: ഞാൻ ഒരു മാസത്തേക്ക് വന്നത്.
3: ഈ ഒരു മാസം എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ?
4: ഇവിടെ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. ഒരു മഴയിലും കിട്ടും നേരിച്ച വന്നത്. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോ മനസ്സിലാവുന്നത്
3: അവിടുന്ന് മഴ ഉണ്ടെന്ന് കേട്ടിട്ടായിരിക്കാം മേബി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് മഴയും ഇല്ല, വല്ലാത്തൊരവസ്ഥയായില്ലേ?
4: വല്ലാത്തൊരവസ്ഥ, ഭയങ്കര ചൂട്. അപ്പൊ ചൂട് ആ സമയത്ത് ഇനി എന്താവും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഒരു മഴ പോലും വന്നിട്ട് കിട്ടിയില്ല. ഇനി പഠിച്ചവനിക്കറിയാം വരുന്ന കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ട് ഇപ്രാവശ്യത്തെ എനിക്കൊന്ന് വേനൽക്കാലത്ത്.
3: ഇനി വരുന്ന സമയങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും, വെള്ളം കുറവായിരിക്കും എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്.
4: അതെ അതെ, അധികാളും പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ കാലാവസ്ഥ കാണുമ്പോൾ തന്നെ നല്ലൊരു ചൂട്, വല്ലാത്തൊരു ചൂട്.
3: നാട്ടിലേക്ക് വരുമ്പോ ഫ്രണ്ട്സ് വരുമോ ഇങ്ങോട്ടേക്ക്?
4: ഉണ്ട്, നമ്മള് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഉണ്ട്.
3: എന്താ അവരുടെ കൂടെയുള്ള പരിപാടി? കറങ്ങാൻ പോവോ?
4: ഇല്ല ഇല്ല, ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇല്ല, വന്നിട്ട് കണ്ടിട്ടില്ല. കാണണം.
3: സിനിമ കാണാൻ പോവോ?
4: ടീമായിട്ട് പോക്കുണ്ടായിരുന്നു, ഇപ്പൊ വന്നിട്ട് പോയിട്ടില്ല.
3: ശരിക്കും എന്തായി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോൺ, ചില ആൾക്കാർക്ക് ഫോൺ നോക്കുന്നതായിരിക്കാം, റീല് കാണുന്നതായിരിക്കാം, ചിലവർക്ക് ട്രാവലിംഗ് ആയിരിക്കാം, പാട്ട് കേൾക്കുന്നതായിരിക്കാം.
4: ഫാമിലി ആയിട്ട് കറങ്ങാൻ പോവോ? അത്ര തന്നെ.
3: ഈ തവണത്തെ ലീവിന് പോയോ?
4: ഇല്ല ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനിയിപ്പോ പോണം.
3: പ്ലാൻ ചെയ്തോ?
4: ബന്ധുക്കളെ വീട്ടിലെല്ലാം പോയി വന്ന്. ഇനിയിപ്പോ പുറത്തിനിപ്പം പോണം.
3: എവിടെയാ സ്ഥലം മനസ്സിൽ ഉദ്ദേശിക്കുന്നത്?
4: വയനാടുണ്ട്. എന്റെ മരുവൻ അതിന്റെ ആള്, അവനിവിടെ ഇല്ല. അവൻ പറയും നമ്മൾ പോവും.
3: ആള് പ്ലാൻ ചെയ്യണോ?
4: അതന്നെ തന്നെ.
3: എന്താ ചെയ്യുന്ന മരുവൻ? എന്താ ചെയ്യുന്നത്?
4: അവൻ പഠിക്കുന്നുണ്ട്, പ്ലസ് ടു ആണ് ശിവൂർ ഹൈസ്കൂളില്.
3: ആള് പറഞ്ഞിട്ടാണ് ഇനി അടുത്ത നീക്കം.
4: അതെ അതെ, തീർച്ചയായും.
3: സിനിമ കണ്ടിട്ടുണ്ടോ ഈ അടുത്ത്? ഞാൻ റീസെന്റ് ആയിട്ട്
4: കുറച്ചായി കണ്ടിട്ട്.
3: പാട്ട് പാടുവോ?
4: പാട്ടില്ല, കേൾക്കും.
3: അല്ല, ശബ്ദം കേൾക്കുമ്പോ പൊതുവെ നമ്മുടെ നാടകത്തിലൊക്കെയുള്ള കേൾക്കുന്ന ഗാംഭീര്യമുള്ളൊരു ശബ്ദം ഉണ്ട്.
4: അപ്പൊ ശബ്ദം തോന്നുന്നുണ്ടല്ലോ.
3: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ?
4: ഇല്ല ഇല്ല, സൗണ്ട് ഉണ്ടെന്ന് പറയും, പക്ഷെ അല്ല, അങ്ങനെ പറഞ്ഞില്ല.
3: നല്ല
4: സൗണ്ടാന്ന്
3: പറഞ്ഞിട്ട് അങ്ങനെ
4: പറയാറുണ്ട്. ചില
3: പൊതുവെ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്?
4: എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കെല്ലാം വേണ്ടിട്ട്.
3: ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ടാവും, നമുക്ക് വിചാരിക്കാം. അവർക്കൊക്കെ വേണ്ടിട്ട് ഒരു നല്ല പാട്ട് കൂടെ കേൾപ്പിക്കാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
4: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഒരാൾ കൂടി ചേരുകയാണ്. നമുക്ക് അവരെ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം. എന്റെ പേര് ലളിത. എന്റെ സ്വന്തം നാട് കാക്കിങ്ങാട് പാല.
2: കല്യാണം കഴിച്ചു വന്നതാണ് ഇങ്ങോട്ട്.
1: ആ മട്ടൻ.
2: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഇവിടെ ഭർത്താവും നമ്മള് മൂന്ന് മക്കളും അമ്മേ.
2: അവരെ പേരൊക്കെ ഒന്ന് പറയാമോ?
1: ആ ഭർത്താവിന്റെ പേര് രാജീവൻ, മകന്റെ പേര് രഞ്ജിത്ത്, രാഹുൽ, രോഹിത്, അമ്മേന്റെ പേര് നാരായണി.
2: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ജോലി?
1: ഒന്നും ചെയ്യുന്നില്ല.
2: അപ്പോ രാവിലത്തെ തിരക്കൊക്കെ ഉണ്ടാവും, ജോലി തിരക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒഴിവ് സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ?
1: ആ ഒഴിവ് സമയങ്ങളേ ഉള്ളു.
2: അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? പാട്ട് കേൾക്കുകയാണോ അല്ലെങ്കിൽ സിനിമ കാണാൻ?
1: കുറച്ച് സമയം ടി വി എല്ലാം കണ്ടിങ്ങനെ പോവും. അതന്നെ
2: പാട്ട് കേൾക്കും.
1: പാട്ട് കേൾക്കും.
2: പഴയകാലത്ത് പാട്ടുകൾ,
1: പഴയകാലത്തതും വെക്കും, പിന്നെ ടി വിയിലുള്ള പാട്ടെല്ലാം അങ്ങനെ വെച്ച്.
2: ടി വി തന്നെയാണ് മെയിൻ ആശ്രയം അല്ലേ? സിനിമക്ക് എങ്ങനെ പുറത്തു പോയിട്ട്?
1: അങ്ങനെ സിനിമക്ക്
2: ഓർമ്മകളുണ്ടോ?
1: ഓ പിന്നെ പോക്കുണ്ട്. അങ്ങനെ
2: സിനിമ കാണാൻ പോയ പഴയ കാലത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, സിനിമ കാണാൻ പോയ അങ്ങനെ ഒരു ഓർമ്മയ്ക്കലില്ല. സിനിമയോട് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് താല്പര്യമില്ല.
2: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: കല്ലിന്റെ പണിയാ.
2: കല്ലിന്റെ പണി.
1: വിഷങ്കല്ലിൽ ഓടിങ്.
2: മകനോ?
1: മകൻ മൂത്തവൻ ഗൾഫിലാണ്, രണ്ടാമത്തെ മകൻ ഓട്ടോ എടുക്കുന്നത്.
2: ഓട്ടോ എടുക്കുന്നത്.
1: മൂന്നാമത്തവനും ഗൾഫിലാണ്.
2: ഗൾഫിലാണ്. അവരൊക്കെ ലീവിന് വന്ന് പോയോ?
1: ഇല്ല, രണ്ടാളും ഇവിടെ ഉണ്ട്.
2: രണ്ടാളും നാട്ടിലുണ്ട്.
1: നാട്ടിലുണ്ട്.
2: ഓണത്തിനായിട്ട് അങ്ങനെ വന്നതാണോ?
1: ഒരാൾ ഓണത്തിന് മുമ്പ് വന്ന്, ഒരാൾ ഓണം കഴിഞ്ഞാൽ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ വന്നിട്ട്.
2: അതെല്ലേ. അവരൊക്കെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതാണോ?
1: ആ രണ്ടാളും സെറ്റിലായി. ഒരാളെ ഉള്ളു ഇനി.
2: ഇളയ ആളാണോ?
1: ആ ഇളയാളാ. ബാക്കിയുള്ള
2: ഓട്ടോ എടുക്കുന്ന ആളാണോ?
1: അല്ല അല്ല, അത് രണ്ടാമത്തെ അവനാ.
2: ഇപ്പൊ വീട്ടിൽ പറഞ്ഞല്ലോ ഒരുപാട് സമയം കിട്ടാറുണ്ട്. ഒരുപാട്
1: സമയം കിട്ടലില്ല. ഇപ്പൊ മക്കളെല്ലാം വന്നോണ്ട് പുറത്തു പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ല അവരുള്ളത് കാരണം ഒരു മാസം. അല്ലാതെ ഞാനും അമ്മയും പിന്നെ ഭർത്താവും പണിക്ക് പോയി, മോനും പോവും, നമ്മള് മൂന്ന് പെണ്ണുങ്ങളും മാത്രമേ
2: ഉള്ളൂ.
1: ഇങ്ങനെ ചെടികളോ അങ്ങനെ എന്തെങ്കിലും കൃഷി നട്ടിട്ട് കാര്യമില്ല. കുരങ്ങാ ഭയങ്കര ശല്യം. ഒന്നുമില്ല, അതാ വാഴയിൽ ഒടിച്ചിട്ട് വന്നില്ല, ഒന്നും വെക്കൂല കുരങ്ങ
2: വന്നിട്ട്.
1: ഒന്നും ചെയ്യുന്നില്ല.
2: പടക്കം പൊട്ടി,
1: പടക്കം പൊട്ടിട്ട് പോകുന്നില്ല. പടക്കം പൊട്ടിക്കലുണ്ട്, പക്ഷെ അങ്ങ് പടക്കം പൊട്ടിച്ചാലും പോകുന്നില്ല.
2: അതുകൊണ്ട് നമുക്ക് കൃഷി അങ്ങനെ വിജയകരമായിട്ട് വരാം.
1: ചെടി അമ്മ ഇങ്ങനെ നടു.
2: അത് കാണുമ്പോ നമുക്ക് രസമല്ലേ? നല്ല നല്ല പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോ കാണുമ്പോ തന്നെ മനസ്സിന്റെ സന്തോഷല്ലേ?
1: അമ്മന്റെ ഭയങ്കര ഇഷ്ടം ചെടി.
2: ഇപ്പൊ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എത്തരം പാട്ടുകളാണ്? അങ്ങനെ അടിച്ചുപൊളി പാട്ടോടാണോ താല്പര്യം, അല്ലെങ്കിൽ എന്താ പറയാ മെലഡി ഉണ്ടാവും?
1: അടിച്ചുപൊളി
2: പാട്ടോടെ ഇഷ്ടമാണ്.
1: മണിന്റെ പോലത്തെ
2: പാട്ടുകളൊക്കെ, നാടൻ പാട്ടുകളൊക്കെ
1: ഇഷ്ടമാണ്.
2: അപ്പൊ നമ്മുടെ ഇത് നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. ഈ നാട്ടിലെ പാട്ടിലൂടെ ചേച്ചിയുടെ ഇപ്പൊ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചല്ലോ. അപ്പൊ അതോടൊപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഇതിലൂടെ പ്രക്ഷേപണം ചെയ്യും. അപ്പൊ ഏത് പാട്ട് കേൾക്കാനാണ് ഇപ്പൊ ആഗ്രഹം? കലാഭവാണിയുടെ നല്ല ഏതെങ്കിലും ഒരു നാടൻ പാട്ട് വെച്ചാൽ മതി, അടിച്ചുപൊളി പാട്ട്. ഓക്കെ, എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ കലാഭവൻ മണി പാടി മനോഹരമാക്കിയൊരു നല്ലൊരു പാട്ട് കേൾക്കാം. താങ്ക് യു.
1: താങ്ക് യു.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് നാട്ടിലെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
1: പേര് ശശി, തലം പൊറോറ.
0: എന്താ ചെയ്യുന്നത്?
1: മറ്റൊരു ഹൈസ്കൂൾ കാൻറ്റീൻ.
0: കാൻറ്റീനിൽ വർക്ക് ചെയ്യാണ്.
1: വർക്ക് ചെയ്യാം.
0: എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി?
1: ഇവിടെ വർഷമായിട്ട് ഒരു 10-20 വർഷമായി.
0: 10-20 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്?
1: ഇവിടെ തന്നെ ഉണ്ട്.
0: എങ്ങനെയുണ്ട് ഇവിടെ സ്കൂളിലെ കുട്ടികളൊക്കെ വന്ന്?
1: സ്കൂളിൽ ഇന്നപ്പോൾ നല്ല ഇതാണ്, എല്ലാവരും നല്ല അഭിപ്രായമുള്ളൊരു സ്കൂളാണ് മറ്റൊരു സ്കൂൾ.
0: ഒരുപാട് തിരക്കായിരിക്കും രാവിലെ മുതലേ അല്ലേ? എപ്പോഴാണൊരു ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നത്?
1: ഫ്രീ ടൈം ഒരു 5 മണി കഴിയും.
0: അപ്പം ഈ സമയങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്ന്? എങ്ങനെയാ
1: അങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവന്ന്, കുട്ടികളായിട്ട് സഹകരിച്ചിട്ട് അങ്ങനെ പോകുന്നു.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഭാര്യ, 2 മക്കള്.
0: പിന്നെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു.
1: മോളെ പേര് സ്നേഹ, ഓള് കമ്പ്യൂട്ടറിന് പോകുന്നുണ്ട്. പിന്നെ മോയ ആർമിയിലാണ്, അഭിനവ്.
0: എത്ര വർഷമായി ആർമിയിൽ കയറിയിട്ട്?
1: ആർമിയിൽ ഇപ്പൊ ട്രെയിനിങ് ആണ്.
0: ട്രെയിനിങ് എവിടെയാണുള്ളത്?
1: ഇപ്പൊ തെലങ്കാനയല്ല.
0: തെലങ്കാന. ഇനിയിപ്പോ ട്രെയിനിങ് അങ്ങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് ഒക്കെ ആയിട്ടാകുമ്പോഴായിരിക്കും ഇനി
1: നാട്ടിലേക്ക് വരും.
0: നാട്ടിലേക്ക് വരും അല്ലേ? വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: വൈഫ് ഒരു കടയില് ജോലി ചെയ്യുന്നു.
0: എവിടെയാണ്?
1: അവിടെ തന്നെ, നാട്ടിൽ തന്നെ.
0: നാട്ടിൽ തന്നെ. ഇവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്താറ്?
1: വീട്ടിലെത്താറ് വെച്ചാല് നമ്മളെ നാട് എന്ന് വെച്ചാല് കൊറേ യാത്രാ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്.
0: വാഹനം
1: പ്രതിസന്ധി ഉണ്ട്. പിന്നെ ചിലപ്പോ മറ്റൊരു ജീപ്പ് ഉണ്ടാവും, ബസ് ഇല്ല. എന്തായാലും ബസ് ഒരു KSRTC ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോ പിന്നെ ജീപ്പിനെ ഒരു 10-11 നാളായിട്ടാകുമ്പോ നാട്ടിലേക്ക് പോകും.
0: എന്തുകൊണ്ടായിരിക്കും ആ ഒരു സർവീസ് നിർത്താൻ കാരണം? യാത്രക്കാരുടെ ലഭ്യത കുറവാണോ?
1: അല്ലല്ല, യാത്രക്കാരുടെ ഇഷ്ടം പോലെ ഉള്ളതാണ്. പക്ഷേ ജീപ്പുകാർ സർവീസ് കൊണ്ട് ബസ്സുകാർ നിർത്തിയിട്ട് പോകുന്നതാണ്. ജീപ്പുകാർ കണ്ടമാനം എല്ലാം അവിടെയുള്ള ജീപ്പുകാരാണ്. 5-6 ജീപ്പുകാരുണ്ട്. അവരിങ്ങനെ സ്ഥിരമായിട്ട് ട്രിപ്പ് അടിച്ചോണ്ട്,
0: ഷട്ടിൽ ട്രിപ്പ് അടിക്കുന്നതാണ്. ബസ്സിന് ആൾക്കാരില്ലാതെ
1: ഇല്ലല്ലോ. അപ്പൊ പിന്നെ ബസ്സുകാർ നഷ്ടത്തിനോടില്ലല്ലോ, അവർ നിർത്തിയിട്ട് അങ്ങനെ പോകുന്നതാണ്.
0: ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാനുള്ളൊരു സമയം അല്ലെങ്കിൽ സിനിമ കാണാനൊക്കെ ഉള്ള സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണാനല്ല, വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇങ്ങനെ ടി വി കണ്ടിട്ട് അത്യാവശ്യം ഇങ്ങനെ വാർത്ത ഇതെല്ലാം കേൾക്കും. അങ്ങനെ സിനിമയൊന്നും കാണില്ല, സിനിമയെല്ലാം കാണുമ്പോൾ
0: പാട്ട് കേൾക്കാറ്.
1: പാട്ട്, ആ പാട്ട് കേൾക്കും.
0: പഴയ പാട്ടോടാണോ താല്പര്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അടിച്ചുപൊളി പാട്ടോടാണ്?
1: അങ്ങനെയൊന്നും ഇല്ല. ഏതെന്നുവെച്ചാൽ നല്ലൊരു പാട്ട് ഇപ്പോൾ
0: ഏത് പാട്ടായാലും ആസ്വദിക്കും.
1: ആസ്വദിക്കും. അങ്ങനെയാണ്.
0: ചെറുപ്പകാലത്ത് നമ്മള് സിനിമയൊക്കെ കാണാൻ പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയിൽ?
1: സിനിമ കാണാൻ പോയ അനുഭവം ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മള് എൻ്റെ വീട് തറവാട് കല്ലൂരാണ്. അപ്പോൾ നമ്മൾ രാത്രി സൈക്കിളിലെടുത്തിട്ട് സിനിമ ആണ് സെക്കൻഡ് ഷോ കാണാൻ പോകും. അപ്പോൾ അന്നേരം പിന്നെ പൈസയൊന്നും ഉണ്ടാവില്ല. പൈസ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വീട്ടിൽ നിന്ന് അന്നത്തെ കാലമാണ്. അപ്പോൾ നമ്മൾ ചങ്ങായിമാരിലെല്ലാം പറഞ്ഞത് ഒരു 5-10 അണ്ടി ഇതെല്ലാം പൊറുക്കി വിറ്റ് ഇതെല്ലാം ഇത് അന്ന് സിനിമക്ക് പോവുക, സെക്കൻഡ് ഷോ കാണാൻ പോവുക.
0: അന്ന് ഇതുപോലെ വീട്ടിലറിയാതെ സിനിമയൊക്കെ കണ്ടുവന്നിട്ട് വഴക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഉണ്ടോ?
1: ഓ, വഴക്കിട്ട് അടി എന്ന് വെച്ചാൽ ഭയങ്കര അടിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയും ഇങ്ങനെ സിനിമക്ക് പോകുന്നുണ്ട് എന്ന് പറയും.
0: കൂട്ടുകാരൊക്കെ കൂടിയിട്ടാണോ പോവാറ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ?
1: കൂട്ടുകാരുണ്ട്. ഇപ്പൊ എന്റെ കൂട്ടുകാരനാണ്. ഇപ്പൊ നമ്മളെ മട്ടന്നൂരിലെ ശശി, ഏത് CMP ശശി എന്ന് പറയുന്നില്ലേ, ആ എൻ്റെ മെയിൻ സുഹൃത്താണ്. നമ്മളെ കുടുംബക്കാരനാണ്. നമ്മൾ ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളാണ്. എല്ലാം ഉണ്ടാവും. വളരെയധികം സിനിമക്കല്ല രാത്രി പോകുന്നത്. സെക്കൻഡ് ഷോ തന്നെ അധികം. പക്ഷേ അന്നേരം പിന്നെ നല്ല ഇതാണ് വെച്ചാൽ നമ്മൾ ഈ ഗാന്ധി റോഡിലോട്ട് നടന്നിട്ട്
0: അങ്ങനെ
1: ക്രോസ് ചെയ്തിട്ട്. ആ സഹീന, പ്രിയ,
0: പ്രിയ
1: ആനന്ദ്. അതെ. പിന്നെ ഒറ്റ തെയ്യൊന്നും ഒഴിവാക്കൂല അന്ന്.
0: എവിടെ
1: എവിടെ ചണ്ട മുട്ടുന്നുണ്ടെങ്കിലും അവിടെ എത്തും ഞമ്മള്. അതാണ് നമ്മളിത്. പിന്നെ വെച്ചാൽ വണ്ടിൻ്റെ ഇതൊന്നും ഇല്ലല്ലോ, കാൽനട തന്നെ കുറേ നടത്തുന്നുണ്ട്. കാരണം ചില സമയത്ത് തെയ്യ സ്ഥലത്ത് അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയുള്ള നമ്മള് തെയ്യത്തെല്ലാം പോകുമ്പോ അവര് കൈമിൽ ഒരു 1000-1500 രൂപയിലേണ്ട് പോവില്ലല്ലോ. നമുക്ക് അന്ന് ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട കയ്യില്. നമ്മളങ്ങനെ പോകും. പിന്നെ വെച്ചാല് ഏറ്റവും പ്രയാസം എന്ന് വെച്ചാല് പോയി വരാനുള്ള ഒരു ഇതാന്ന്. രാവിലെയും വണ്ടിയില്ല. ഇപ്പൊ മോനാന്ന് ഇവിടുത്തെ വരെ കൊണ്ടാക്കുക. അപ്പോ ഓ പിന്നെ അങ്ങ് പോയോണ്ട്, ജോലിക്ക് പോയോണ്ട് വണ്ടി വീട്ടിലുണ്ട്. ഇല്ലില്ല, വണ്ടി എടുക്കാൻ
0: ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല, ഇത് സ്കൂട്ടി അല്ല, വലിയ വെയിറ്റ് ഉള്ള വണ്ടിയാ ഈ ബൈക്ക്. അതാണ് എങ്ങനെ വീട്ടിലവിടെ വെച്ചിട്ടുള്ളത്.
0: ഇനിയിപ്പോ ഈ ഒരു പ്രായത്തിൽ ഇനി വണ്ടിയൊക്കെ പഠിച്ചിട്ട് വരിക എന്ന് പറയുന്നത്
1: 10-75 വയസ്സൊന്നും ഇല്ല, ചെറിയ വയസ്സുള്ളൂ, തലയ മുടിയില്ല.
0: അത് ശരി. പെട്ടെന്ന് ആള് കാണുമ്പോൾ ഒരുപാട് വയസ്സായിരുന്നു വിചാരിക്കും അല്ലേ?
1: അതല്ല, ഒരു 10-54 വയസ്സേ ഉള്ളൂ.
0: ചെറുപ്പമാണ് ഇപ്പോ.
1: പിന്നെ ചെറിയൊരു ഷുഗറിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട്
0: അതിപ്പം എല്ലാം നമ്മുടെ മലയാളികളിലെ എല്ലാവരും എന്താ പറയാ, ഒരു ട്രേഡ് മാർക്ക് പോലെയാണ് ഷുഗർ, പ്രഷർ. ഇതൊക്കെ നമ്മളെ മനുഷ്യന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും.
1: പിന്നെ നമുക്ക് ഇവിടെ പണിയായതുകൊണ്ട് വെച്ചാൽ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. കിട്ടുന്ന ഭക്ഷണം കഴിക്കൂ, ചില സമയത്ത് കിട്ടുന്ന ടൈമിന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള ഇതാണ്.
0: മാത്രമല്ല എപ്പോഴും ചൂട്, ശരീരം ചൂടായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും.
1: ഉച്ച സമയത്തല്ലോ നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടും.
0: അപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ചൂട് ഭയങ്കര കൂടിയിട്ടുള്ളത്. ഈ
2: ഈയൊരു ചൂട് കാണുമ്പോ നമുക്ക് ഇനി മാർച്ച് മാസം എന്തായിരിക്കും എന്നുള്ള ഒരു
1: വേവലാതി.
2: തുലാമഴ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയാൻ പറ്റുള്ളൂ.
1: സംശയമാണ്, തുലാമഴ ഇങ്ങനെ കൂടെ കൂടെ കിട്ടുമെന്നുള്ള കാര്യം സംശയം.
2: കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ വേറെ, അസുഖങ്ങൾ
1: കൂടി വരും.
2: മൊത്തം നോക്കിയാൽ ചെലവ് തന്നെയാണ് നമുക്ക് അല്ലേ.
1: ഇപ്പൊ ഈ മഞ്ഞപ്പിത്തത്തിന്റെ സീസണാ, ചില ഏരിയയിൽ ഈ മഞ്ഞപ്പിത്തുണ്ട്. എന്റെ ഭാര്യ വീടിവിടെ വേളന്നൂരായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ താമസം മാറിയതാണ്. ഇവിടെ പൊറോറ ആശുപത്രി കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ അമ്മയും അനിയന്മാരുടെ ഇവിടെ കല്ലൂരാണ്, അമ്പലത്തിൻ്റെ അവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്.
2: പാട്ട് കേൾക്കാന്ന് പറഞ്ഞു, പഴയ പാട്ടോടായിരിക്കുമല്ലോ കൂടുതലും താല്പര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ളൊരു പ്രോഗ്രാമാണിത്. ഈ പരിപാടിയിലൂടെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും.
1: ഒരു കാര്യം ചെയ്യാം, ജയേന്ദ്രൻ പാടിയ ഒരു പാട്ടില്ലേ, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ളൊരു പാട്ട്. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നിൽ,
2: നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. എന്തായാലും ചേട്ടൻ്റെ വിശേഷങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിലൂടെ പങ്കുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ ആവശ്യപ്പെട്ട ഈ മനോഹര ഗാനം നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം. ഓക്കെ.

0: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ട് തുടരുകയാണ്. അത് അമ്മമ്മ നമ്മുടെ മുന്നിലുണ്ട്. അമ്മമ്മ എന്ന് പറയുമ്പോ പേര് ചോദിച്ചിട്ടില്ല ഞാൻ. പേരെന്താ?
2: പേര് ഗൗരി.
1: ഗൗരി എന്ന് മാത്ര?
2: പി ഗൗരി.
1: പി എന്ന് പറഞ്ഞാല്?
2: പി എന്ന് പറഞ്ഞാൽ പാലങ്ങാടൻ തൈരോട്ടാണ്. ഓക്കെ, പിന്നെ ഇടയില്ലു.
1: ആരെല്ലാം ഉള്ള ഇവിടെ വീട്ടില്?
2: ഇവിടെ കുട്ടികളെ അച്ഛനും ഞാനും മാത്രം.
1: എന്നാ പേര് അവരെല്ലോ?
2: അവരെ പേര് കുഞ്ഞിരാമൻ.
1: ഇപ്പൊ എവിടെയാ പോയത്? കാണുന്നില്ലല്ലോ ആള.
2: ഇവിടെ കിടക്കുവായിന്. എന്നും കയ്യല്ല.
1: ഉള്ളിലുണ്ടാ?
2: ആ, ഉള്ളിലുണ്ട്.
1: ഭക്ഷണം കഴിച്ചാ?
2: ഭക്ഷണം കുറേശം കഴിക്കൂ.
1: അമ്മമ്മ ഭക്ഷണം കഴിച്ചാ?
2: ഇല്ല, കഴിക്കുന്നില്ല.
1: ഇന്നെന്നാ ചോറിന് കറി?
2: ചോറിന് കറി വെക്കണം.
1: എന്നാ വെക്കുന്നു?
2: ഇന്നാണ് പിന്നെ വെള്ളയരിക്കുണ്ട്, ഓലം വെക്കണം.
1: പിന്നെയോ?
2: പിന്നെന്നും വറവിനുണ്ട്, കോട്ട പയര് വറവ്, അതൊക്കെ ആക്കണം.
1: ശരിക്കും വീട് എവിടെയാ? അമ്മമ്മന്റെ വീട് എവിടെയാ?
2: എന്റെ വീട് അങ്ങ് മുണ്ടോറപ്പൊയിലെന്ന് പറയും.
1: മുണ്ടോറപ്പൊയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാ?
2: ആ.
1: ഏത് കൊല്ലാ കല്യാണം കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ?
2: ആ, ഓർമ്മയില്ലപ്പ. കൊറേ കൊല്ലായി.
1: കൊറേ കൊല്ലായി. എത്ര വയസ്സുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ?
2: വയസ്സ് 80 വയസ്സിനടുത്തായി.
1: ഇപ്പോ കല്യാണം കഴിയുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ?
2: ആ, കല്യാണം കഴിക്കുമ്പോ 19 വയസ്സേന്.
1: 19 വയസ്സല്ലേ കഴിച്ചിട്ടുള്ളൂ? മുണ്ടോറപ്പൊയിലി ആരാള്ളേ?
2: ആടെ അനിയത്തി മാറേയുള്ളൂ.
1: എല്ലാരും ഉണ്ടാ?
2: ഒരനിയത്തിക്ക് കിടപ്പില്ല. കാറ് മുട്ടിയിട്ട് ഒരേച്ചിന്റെ അടുത്ത് പോന്നതേനു. അപ്പാട് കരയേറ്റ റോഡ് മുന്ന് കാറ് മുട്ടിയിട്ട് ആക്സിഡന്റ് ആയിട്ട് കിടപ്പിലായി. ഇപ്പൊ ഓക്ക് എണ്ണീറ്റൂടാ. മിഞ്ഞാറാടെ പോയി കണ്ടിട്ടാ വന്നിന്.
1: ഭർത്താനം പറയുന്നുണ്ടാ?
2: ഭർത്താനെല്ലാം പറയൂ. ഈ അരക്ക് ചോട് എടുത്തൂടാ, കാലും കൈ എടുത്തൂടാ. കൈ ഇങ്ങനെ മടക്കി പിടിച്ചെടുത്താ കൈനീരൂല. ഭക്ഷണം വാരി കൊടുക്കണം, എല്ലാം ചെയ്യണം. എന്നും പറയണ്ട. അതിന 4 ആമത്തെ കൊല്ലായി മോളെ. അനിയത്തിക്കാരുമില്ല മക്കൾ. എളിയ അനിയത്തിന്റെ മക്കളാണ് നോക്കുന്നത്. അനിയത്തി അങ്ങനെയാണ് ഉള്ളത്.
1: ചികിത്സ നടക്കുന്നുണ്ടോ ഇപ്പോ?
2: ആ, ചികിത്സ എന്തെങ്കിലും കുടിക്കലും കൊടുക്കുന്നുണ്ട്. കൊറേ കാലം ഈ ഫിസിയോതെറാപ്പി ചെയ്തിന്. ഇത് 4ാമത്തെ കൊല്ലായി. എന്നെ വേണ്ട ഒരു മാറ്റവും ഇല്ല ഇപ്പോ.
1: ബാക്കിയുള്ള അനിയത്തിമാരോ?
2: ബാക്കിയുള്ള അനിയത്തിമാര് പിന്നെ അനിയത്തിമാരില്ല വേറെ. അനിയത്തി അതിന്റെ ഇളയോളെ അനിയത്തിന്റെ മക്കളാണ് ഇപ്പൊ നോക്കുന്ന.
1: അല്ല, നിങ്ങളെല്ലാരും പെമ്മക്കളേനുവാ?
2: ആ, ഞങ്ങളെല്ലാരും പെമ്മക്കളേനു.
1: എത്ര മക്കളുണ്ടേനു?
2: 5 മക്കളുണ്ടേനു. പിന്നെ ഏർത്തിമാരാ. അനിയത്തി കമല എന്ന് പറഞ്ഞ ഓളെ ഇത് കടുപ്പിലായ ഓള് കാർത്തിയായിനി. ഏർത്തി ജാനകി. രോഹിണി എന്ന് പറഞ്ഞ ഏച്ചി മരിച്ചു. അതേ ഉള്ളു.
1: അച്ഛന്റെ അമ്മേന്റെയും പേര്?
2: അച്ഛൻ ഗോപാല, അമ്മ പാർവതി.
1: ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടേനു?
2: ഇല്ലപ്പ, ഇവിടെ ഇവരെ അമ്മയോ അച്ഛനില്ല, അമ്മ മാത്രം. അമ്മയും ഏട്ടനും, ഏട്ടന്റെ ഭാര്യയോ. ഇത്രയേ ഉള്ളൂ ആള്.
1: അവരെവിടെ ഇപ്പൊ ഉള്ളത്?
2: അവരല്ലേ മരിച്ചുപോയപ്പ.
1: ഇവിടെ വെറുതെ ഇരിക്കുമ്പല്ല എന്നാ ചെയ്യ? എന്നാ പണിയെടുക്കുക?
2: എന്തെന്ന് പണിയെടുക്കണ്ട്?
1: ഒന്നും ചെയ്യൂല.
2: ചോറ് വെക്കൂ, അതിനെന്തെങ്കിലും ഒരു കറി വെക്കൂ. ഇത് തന്നെ.
1: അപ്പുറം ഇപ്പുറം ഒന്നും പോക്കില്ല?
2: അപ്പറെ കറിയെല്ലാം വെച്ചാത്തരും മക്കള്. ഇത് ആടത്തെ ഒരു മോനാണ്. മോനം കൊണ്ടത്തരൂ. ഇവള് ഇരുന്ന് കറി വെച്ചാത്തരും.
1: എന്നാലും ഉച്ച സമയമെല്ലാവുമ്പോ അപ്പുറത്തിപ്പുറത്തൊന്നും പോയിരിക്കലൊന്നുമില്ലേ?
2: ഇരിക്കലൊന്നുമില്ല. എടി ഇരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. 2 ദിവസമായി വല്ലാതെ ക്ഷീണം, പനിയും കൊരിയും തൊണ്ടവേദനയല്ലേ. അനങ്ങാൻ കഴിയില്ല.
1: കാണിച്ചിനാ?
2: കാണിച്ചിന്. ഈനടെ ഇങ്ങനെ പനി വന്നേരം കാണിച്ചിട്ട് വേദനയല്ലേ മുട്ട് വേദന. എന്നിട്ട് സൂചിയെല്ലാം വെച്ച് വന്നതാണ്. ഇപ്പൊ ആദ്യം വന്നും പനി
1: കുറവില്ല.
2: ആ, കുറവുണ്ട്. പനീന്റെ ഗുളിക ഉണ്ടായിന്, അത് കുടിച്ചിനെ. ഇപ്പം പോയിട്ടില്ല ആശുപത്രിക്കൊന്നും.
1: ചുമ മാറിന?
2: ആ, കൊറേ ഇടക്ക് ഉരക്കും.
1: ചുമക്ക് നമ്മള് ആടലോടകത്തിന്റെ ഇലയെല്ലാം ഇട്ടിട്ട് അതെല്ലാം ഉപയോഗിക്കൂലേ?
2: ആ, അതെല്ലാം ഉപയോഗിക്കും. കുരക്കുന്നതിന് കുരുമുളക് എല്ലാം ഇട്ടിട്ട് വെള്ളം കുടിക്കും.
1: ഇനിയിപ്പൊ ചോറെല്ലാം വെച്ചിട്ട് അതെല്ലാം കഴിക്കണം അല്ലേ?
2: ചോറൊന്നും വേണ്ടപ്പ ഇപ്പൊ. എന്നും ഭക്ഷണമൊന്നും അങ്ങനെ വേണ്ട. കഴിക്കായി കൊറച്ച് കഴിക്കൂ. ഇതന്നെ
1: ക്ഷീണം പിടിക്കൂലേ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാല്?
2: ക്ഷീണം പിടിക്കും. ചേച്ചിട്ടെന്നാ വേണ്ട? വേണ്ടാഞ്ഞാല്
1: ക്ഷീണം പിടിച്ചാ പിന്നെ നമുക്ക് കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. വീട് ഒറ്റക്ക് ഇരിക്കുന്നല്ലേ. എന്നാലും ആരോടെങ്കിലും വർത്തമാനം പറയണ്ടേ?
2: അതെ.
1: ഇവിടെ വന്നതിന് ശേഷം ചങ്ങായിമാരൊന്നുമില്ല?
2: ചങ്ങായിമാര് അപ്പുറം ഇപ്പുറം ഉള്ള ആളും വെട്ടുണ്ടേന്. ഇപ്പൊ ഞാൻ അങ്ങ് പോയി വന്നേരെ ആരും വന്നിട്ടും കാണുന്നില്ല.
1: ആരല്ല ചങ്ങായിമാരാരല്ലാന്ന്?
2: ചങ്ങായിമാരാര് ആടത്തെ പെണ്ണുങ്ങൾ വരൂ, ഈ അപ്പുറത്തുള്ള ഒരു പെണ്ണുങ്ങൾ വരൂ. ആരും ഇപ്പം വന്നില്ല. 2 ദിവസമായിട്ട് ഞാനിവിടെ കിടന്നേരം. മോന്റെ വീട്ടിൽ നിന്നാണ് ചോറ് വെച്ച് കൊണ്ട് തന്നെ 2 ദിവസം. ഇന്ന് ഞാൻ കുറച്ച് അരി അടുപ്പത്തിട്ടിന്. അതവിടെ വാർത്തു.
1: മുണ്ടോറപ്പൊയിലുണ്ടാ? മുണ്ടോറപ്പൊയില് പണ്ടത്തെ ചങ്ങായിമാരിലിപ്പോ ഉണ്ടാ?
2: അതൊന്നും ഇപ്പൊ ഇല്ലപ്പാ.
1: ആരെങ്കിലും ഓർമ്മയുണ്ടാ?
2: ഓർമ്മയെല്ലാം ഉണ്ട്. ഓരോരുത്തരും ഓർമ്മയെല്ലാം ഉണ്ട്.
1: അവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ കണ്ടിനാ?
2: ഇല്ല, പിന്നെ ആരും കണ്ടിട്ടില്ല.
1: സങ്കടം ഉണ്ടാവൂലേ, സുഹൃത്തുക്കളെല്ലാം ആടെ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വരുമ്പോ
2: എന്ത് സങ്കടോ?
1: അല്ലപ്പാ, അവരെ കാണാണ്ടിരിക്കുമ്പോ വിഷമാവൂലേ?
2: എന്ത് വിഷമം?
1: ഒരു വിഷമില്ല.
2: ഇല്ലപ്പാ, വിഷമൊന്നുമില്ല. ഒക്കെ പഠിച്ച കുട്ടികളെല്ലാം ഉണ്ട്. അക്കുടിയെല്ലാം വിചാരിക്കുമ്പോ ഒരു വിഷമാണ്. മറ്റ് വീടുകളിലുള്ള നാടില്ലാളിയൊന്നും വിഷമവുമില്ല. ഒക്കെ പഠിച്ച കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു കുറെ. അക്കുടിയെല്ലാം വിചാരിക്കുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാവും. അക്കുടിയൊന്നും കണ്ടിട്ടില്ലല്ലോ.
1: അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ലേ?
2: ഇല്ലപ്പ, ആരും കാണില്ല. പിന്നെ അല്ല, ഓരോ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ലേ കല്യാണം കഴിച്ചിട്ട്?
1: അല്ല, കല്യാണം കഴിച്ചതിന് ശേഷം മുണ്ടോറപ്പൊയിലേക്ക് പോയിട്ടുണ്ടാവില്ല അമ്മമ്മ?
2: അതുപോലെ ഉണ്ടപ്പ. അന്നേരം അച്ഛനും അമ്മയിലുള്ളവരെ എപ്പം പോലുണ്ട്.
1: അന്നേരം അവരെ കാണില്ല?
2: അന്നേരം ഒക്കെ പഠിച്ച കുട്ടിയൊന്നും കാണൂല. അപ്പറോ ഇപ്പറോ ഉള്ള ആയാലും കാണുമപ്പ.
1: എന്താ പണിക്ക് പോക്കണ്ടേനോ പണ്ട്?
2: ആ, പണിക്കെല്ലാം പോലുണ്ടേനു. ഇപ്പൊ ഈട വന്നേരം അങ്ങനെ എടിയും പോയില്ല.
1: എന്തോ പണിക്ക് പോക്ക്?
2: ഈ നെല്ലെല്ലാം മൂരാനും അത് നാട്ടിൽ നടാനെല്ലാം പോയിണ്ടേനു.
1: പശു ഉണ്ടാ?
2: പശു ഉണ്ടേനു. കൊറേ കാലം പശുവിനെ പോറ്റലിന്നേനും പണി. ഇപ്പം പശുവില്ല, കയ്യല്ലായിട്ട്. അച്ഛനും കയ്യല്ല, അമ്മക്കും കയ്യല്ല.
1: അതുകൊണ്ട് പശുവില്ല.
2: പശുവിനെല്ലാം വിറ്റു. പാലിയെല്ലാം അവിടെ പൊളിഞ്ഞ് വീഴാനായി.
1: കൊറേ വിറ്റിട്ട്?
2: ആ, രണ്ടു മൂന്ന് കൊല്ലായി വിറ്റിട്ട്. പശുവിനെ കറന്ന് പാലെല്ലാം കൊടുക്കുവേനും. നമ്മക്കും കഴിക്കാൻ പാലുണ്ടാവുകയാണ്. ഇപ്പൊ ഒന്നും കയ്യല്ലാതെ കൊണ്ട് ഒന്നുമില്ല.
1: ഇപ്പൊ എടുന്നാ മേടിക്കോ പാല്?
2: പാലിപ്പോ ഇല്ലേ, കൊണ്ടോവും സൊസൈറ്റി പാല്. ഇപ്പൊ രണ്ട് ദിവസമായി മേടിക്കാതെ. എന്നിട്ട് ഇന്ന് മേടിച്ചിന് കുറച്ച്.
1: നിർബന്ധ? പാൽ ചായ നിർബന്ധ?
2: ആ, പാൽ ചായ നിർബന്ധൊന്നും ഇല്ലപ്പാ.
1: ടി വി കാണുവാ?
2: ആ, ടി വി കാണും രാത്രിയല്ലേ.
1: എന്നാ കാണുവാ? സീരിയലാ?
2: ആ, സീരിയല് തന്നെ.
1: ഏത് സീരിയലാ കാണുവാ?
2: ഏതാ ഏഷ്യായിട്ടുള്ള സീരിയലാ കാണുക.
1: അതിൽ ആരും ഏറ്റവും ഇഷ്ടം സീരിയല്?
2: സീരിയല് എന്നാ ഇപ്പൊ ഇഷ്ടം പറഞ്ഞു.
1: അല്ല, ആരെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ലേ സീരിയല് കാണുമ്പോ?
2: ആ കിളിക്കൂട്ടിലെ പെണ്ണിനെ.
1: കിളിക്കൂട്ടിലെ പെണ്ണിനാ? അത് വെറും പാവം പെണ്ണാന്ന് തോന്നല്ലേ. അതിലൊരു ദുഷ്ടത്തി ഇല്ലേ? ആരേനു അത്?
2: ആര്?
1: കിളിക്കൂട്ടിലൊരു ദുഷ്ടത്തി ഇല്ലേ? ആരേനു അത്?
2: അത് ഓന്റെ അമ്മയായിട്ടല്ലേ.
1: അല്ലേ, അവരെപ്പോ അടിയല്ലേ. പാവല്ലേ. സാരമില്ല, പാട്ട് കേക്കലുണ്ടാ?
2: പാട്ട് കേക്കലുണ്ടപ്പ, കൊറേ പാട്ടും കേക്കലുണ്ട്.
1: പാട്ട് പാടുവാ?
2: അരി
1: അമ്മമ്മ പാട്ട് പാടുവാ?
2: ഞാൻ കയ്യല്ലേ.
1: പണ്ട് പാടലുണ്ടേനു?
2: പണ്ടാലും പാടലുണ്ട്, ഇപ്പൊ ഒന്നും കയ്യല്ല.
1: സാരമില്ല പോട്ടെ, എന്നാ ഞാൻ ഒരു പാട്ട് വെച്ചുതരാം, അത് കേക്കൂലേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ നാട്ടിലെ പാട്ട്.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ജയരാജ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ദേശാടനം.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനേ സന്താന സൗഖ്യം.
0: കൈതപ്രത്തിന്റെ രചനയിലും സംഗീതത്തിലും വിരിഞ്ഞ ഒട്ടേറെ മധുര ഗാനങ്ങളുള്ള ഒരു പടമാണ് ജയരാജ് സംവിധാനം ചെയ്ത 1996 പുറത്തിറങ്ങിയ ദേശാടനം. പരമ്പരാഗത വിശ്വാസവും മാതൃത്വവും കൂടിക്കുഴഞ്ഞ പ്രത്യേക കഥാസന്ദർഭങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. വൈകാരികത മുറ്റി നിൽക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾക്കിണങ്ങിയ ഗാനങ്ങളും ഈ സിനിമയിലുണ്ട്. കൈതപ്രത്തിൻ്റെ രചനക്ക് ആരഭിരാഗത്തിൽ കൈതപ്രം തന്നെ ഈണം നൽകി ചിത്രപാടിയ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട്.

ദേശാടനം എന്ന സിനിമയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ എന്ന് തുടങ്ങുന്ന ശോകഗാനം. വിജയരാഘവൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മിനി നായർ, മാസ്റ്റർ കുമാർ തുടങ്ങിയവരാണ് ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്.

ആരഭിരാഗത്തിലുള്ള ഒരു ഗാനമുണ്ട് ദേശാടനത്തിൽ. മനുഷ്യമേനോൻ, കുഞ്ഞനുജിത്ത് തമ്പുരാട്ടി എന്നിവരാണ് ഈ ഗാനം ആലപിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള നീലക്കാർമുകിൽ വർണ്ണനം നേരം എന്ന

വേട്ടക്കൊരു മകനെ സ്തുതിക്കുന്ന ഒരു ഭക്തിഗാനമാണ് അടുത്തത്. മുഖാരി രാഗത്തിൽ കൈതപ്രമരുക്കി ഈ ഗാനം ആലപിക്കുന്നത് പ്രകാശാണ്. വേട്ടക്കൊരു മകൻ തമ്പുരാനെ

സിനിമയുടെ കഥാസന്ദർഭത്തിലൊരു വഴിത്തിരിവായ ഒരു ഗാനമാണ് അടുത്തത്. വിജയരാഘവനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മിനി നായരും ചേർന്ന് അഭിനയിക്കുന്ന ശോകാർദ്രമായ ഒരു രംഗം. യേശുദാസ് ആലപിക്കുന്നു, യാത്രയായി യാത്രയായി കണ്ണീരിൽ മുങ്ങി സുദിനാമുണ്ണിതൻ

0: ദേശാടനം എന്ന സിനിമയിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിൽ ഇന്ന് ഇതുവരെ കേട്ടത്.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 13. ഹിജ്റാവർഷം 1448, റബിയുൽ ആഖിർ 18. ശകവർഷം 1948, ആശ്വനം 8. 2026 സെപ്റ്റംബർ 30, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.